ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 10, കൊല്ലവർഷം 1201 മിഥുനം 17, 2026 ജൂലൈ 1 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് തോംസൺ ആന്റണി.
1: മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഭൂമിയിൽ വനങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? ശുദ്ധവായു ലഭിക്കില്ല, മഴ കുറയും, ജലസ്രോതസ്സുകൾ വറ്റും, അനേകം ജീവജാലങ്ങൾ വംശനാശത്തിന്റെ വക്കിലെത്തും. അതിനാൽ വനങ്ങൾ മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. വനങ്ങളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കാറുണ്ട്. നാം പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് വനങ്ങൾ ആഗിരണം ചെയ്യുകയും ജീവന് അനിവാര്യമായ ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ഭൂമിയുടെ താപനില നിലനിർത്തുന്നതിലും വനങ്ങൾ നിർണായകമായ പങ്കുവഹിക്കുന്നു. വനങ്ങൾ വെറും മരങ്ങളുടെ കൂട്ടമല്ല, അനേകം സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കീടങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഒരു വനത്തിലെ ഓരോ ജീവിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്.

0: ഒരു ജീവിവർഗം ഇല്ലാതാകുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കും. മഴയും വനങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. വനങ്ങൾ മഴമേഘങ്ങളെ ആകർഷിക്കുകയും ജലചക്രം നിലനിർത്തുകയും ചെയ്യുന്നു. വനങ്ങൾ നശിക്കുമ്പോൾ മഴയുടെ അളവ് കുറയുകയും വരൾച്ചയും ജലക്ഷാമവും വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ നദികളുടെ സംരക്ഷണത്തിനും വനങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇന്ന് വനങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. വനനശീകരണം, അനധികൃത മരംമുറി, ഖനന പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, വനാഗ്നി എന്നിവ വനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടും ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന അതിശക്തമായ ചൂട്, അപ്രതീക്ഷിതമായ മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന് പ്രകൃതിയോടുള്ള അനാസ്ഥയുടെ ഫലങ്ങളാണ്. പ്രകൃതിയെ നശിപ്പിച്ചാൽ പ്രകൃതി തിരിച്ചടിക്കുമെന്നതിൻ്റെ തെളിവുകളാണിവ. കേരളം തന്നെ ഇതിനുള്ള ഉദാഹരണമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നാം കണ്ട വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലുകളും വനസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നു. വനങ്ങൾ പരിസ്ഥിതിക്ക് മാത്രമല്ല സാമ്പത്തികമായും സാമൂഹികമായും വളരെ പ്രാധാന്യമാണ്. ഔഷധ സസ്യങ്ങൾ, മുള, തേൻ, വിവിധ വനവിഭവങ്ങൾ എന്നിവ മനുഷ്യന്റെ ജീവിതോപാധിക്ക് സഹായകരമാണ്. നമ്മുടെ സംസ്കാരത്തിനും വനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും വനങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തവരും ഇവിടെ ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ പോരാടിയ ചരിത്രപ്രസിദ്ധമായ പരിസ്ഥിതി പ്രസ്ഥാനം 1730 ഖെജാർലി കൂട്ടക്കൊല അല്ലെങ്കിൽ ബിഷ്ണോയി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. അമൃതാദേവി ബിഷ്ണോയിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അവർ മറ്റ് 362 ഗ്രാമീണരോടൊപ്പം മരങ്ങൾ മുറിക്കുന്നത് തടയാൻ മരത്തെ കെട്ടിപ്പിടിച്ച് ജീവൻ ബലിയർപ്പിച്ചു. 1973 സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വനനശീകരണത്തിനെതിരെ നടന്ന പ്രശസ്തമായ ചിപ്കോ പ്രസ്ഥാനത്തിന് പ്രചോദനമായത് ഈ ചരിത്ര സംഭവമാണ്. മരങ്ങളെ ദൈവതുല്യമായി കണ്ട് സംരക്ഷിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ പൂർവികർ പിന്തുടർന്നിരുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി കാവുകൾ സംരക്ഷിച്ചിരുന്നു. അത്യാവശ്യഘട്ടത്തിൽ മരം മുറിക്കേണ്ടി വന്നാൽ നമ്മുടെ പൂർവികർ വൃക്ഷപൂജ നടത്തിയാണ് മരം മുറിച്ചിരുന്നത്. എപ്പോഴെങ്കിലും വൃക്ഷം മുറിക്കേണ്ടി വന്നാൽ മരത്തോടു മാത്രമല്ല അതിൽ താമസിച്ചു വരുന്ന പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവികളോടും മാറി താമസിക്കാൻ അപേക്ഷിച്ച് ക്ഷമാപണം ചോദിച്ചിരുന്നു. ഒരു മരം 10 പുത്രന്മാർക്ക് തുല്യമാണ് എന്നത് നമ്മുടെ പുരാതനമായ വിഷായുർവേദത്തിൽ നിന്നുള്ള ഒരു മഹത് വചനമാണ്. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതിയാണ് വനമഹോത്സവം. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് KM മുൻഷിയാണ്. എല്ലാ വർഷവും ജൂലൈ ആദ്യ ആഴ്ചയിലാണ് വനമഹോത്സവം ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യം വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. പരമാവധി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ന് ജൂലൈ 1 അതിനെ നാം തുടക്കം കുറിക്കുകയാണ്. വനസംരക്ഷണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ വ്യക്തിക്കും അതിൽ പങ്കുണ്ട്. നാം ഓരോരുത്തരും വർഷത്തിൽ കുറഞ്ഞത് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണം. പ്രകൃതിയോട് സൗഹൃദപരമായ ജീവിതശൈലി സ്വീകരിക്കണം. വരും തലമുറകൾക്കും ജീവിക്കാൻ കഴിയുന്ന ഭൂമി നൽകേണ്ടത് നമ്മുടെ കടമയാണ്. വനങ്ങൾ നിലനിൽക്കട്ടെ, മനുഷ്യരാശി വളരട്ടെ, പരമാവധി മരങ്ങൾ നടാൻ ഈ വനമഹോത്സവ വാരത്തിൽ നമുക്ക് കഴിയട്ടെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് തോംസൺ ആന്റണി. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസർസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക്

വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇന്നു മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. കോഴിക്കോട്ട് നിപ്പ ഭീതി ഒഴിഞ്ഞു. സമ്പർക്കപ്പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർണ ചിന്തമെന്ന കവിത, ആലാപനം അർച്ചന ഗോപിനാഥ്, ഉദയഗീതം എച്ച് രാജേഷ് പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 65-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:00 മുതൽ 11:00 വരെ അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. വിവിധ തരം പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:00 കൂട്ടുകാരി. നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ് സംസാരിക്കുന്നു. 12:20, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. ഇതിൽ ആർത്തവ വിരാമവും അനുബന്ധ പ്രശ്നങ്ങളും ഡോക്ടർ ഗീത MG സംസാരിക്കുന്നു. 1:00 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:00 ചിത്രീകരണം മഴയായി പൊഴിയാം, രചന PL വിജയകുമാർ. 2:30 വൈകിട്ട് 4 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന കിളിമഞ്ചാരോ യാത്രാവിശേഷങ്ങൾ 1-ാം ഭാഗം പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:40 കരുണാസായി മനോയാനം. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ, ബിനേഷ് VRമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപിള്ളയുടെ കഥ രക്തത്തിന് കട്ടിയുണ്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ.

ആർ സുബലക്ഷ്മി അമ്മാളിന്റെ വീണക്കച്ചേരി, ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗിഞ്ചിറ, 10:30 നിശാ സുരഭി, 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം, തോംസൺ ആന്റണി അവതരിപ്പിച്ചത്, 11:00 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 24.1°C, പെയ്ത മഴ 0.1 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.1°C, കുറഞ്ഞ താപനില 24.7°C, പെയ്ത മഴ 0.2 mm. അറിയിപ്പുകൾ സമാപിച്ചു.

0: നമസ്തേ അനന്തപുരിയുടെ പ്രഭാത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർണ ചിത്രം എന്ന കവിത കേൾക്കാം. ആലാപനം അർച്ചന ഗോപിനാഥ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർണ ചിത്രം എന്ന കവിത. ആലപിച്ചത് അർച്ചന ഗോപിനാഥ്.

നമസ്തേ അനന്തപുരി, ഇനി കേൾക്കാം ഉദയഗീതം. എച്ച് രാജേഷ് ആലപിച്ചത്. സകല കലകൾക്കും കാരണഭൂതയാമെന്ന് തുടങ്ങുന്നു. രചന ഹരിദാസ് സാരംഗി, സംഗീതം SR മോഹൻ.

0: ഉദയഗീതമാണ് ഇതുവരെ കേട്ടത്. ആലപിച്ചത് എച്ച് രാജേഷ്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. ആദ്യം നോക്കാം പത്രവൃത്താന്തം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് സ്വിറ്റ്സർലൻഡിലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി രൂപ നിക്ഷേപിക്കും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ് ഇത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി ഇന്ന് നിലവിൽ വരും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായാണിത്. തൊഴിൽ ദിനങ്ങൾ 125 ദിവസമാക്കിയതാണ് പ്രധാന മാറ്റം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്ന് ഭരണഘടനാപരമായി ഭേദഗതി ചെയ്യുന്ന ബില്ലിലെ വ്യവസ്ഥകൾ ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിക്കും. സുരക്ഷിതമല്ലാത്ത രീതിയിൽ നടത്തുന്ന രാജ്യത്തെ സ്വകാര്യ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ തടയാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. സ്കൂൾ വിദ്യാർത്ഥികളുടെ പരിശീലന സമയം പരിമിതപ്പെടുത്തണം. തീവ്ര പരിശീലനം പ്ലസ് ടുവിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നും കേന്ദ്രം അറിയിച്ചു. പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ 4 ജില്ലകളിൽ 120 അധിക ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ബാച്ചുകൾ അനുവദിക്കുക.

0: കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത് ചുമതലയേറ്റു. 2028 ഓഗസ്റ്റ് 31 വരെയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലാവധി. ഇന്നലെ നടന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേ ഐവറി കോസ്റ്റിനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ കടന്നു.
1: കേരളം സ്പേസ് എക്കോണമി, ഡിജിറ്റൽ എക്കോണമി എന്നൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്തും റേഷനും ആതുര ശുശ്രൂഷാ സൗകര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുമായി നിബിഡ വനങ്ങളിലൂടെ മണിക്കൂറുകൾ കാൽനടയായി സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു ജനസമൂഹം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലുണ്ട്. ഗർഭിണിയെയോ പ്രായമായ ഒരു രോഗിയെയോ കൊണ്ടുപോകാൻ അയൽക്കാർ അവരെ ചാക്കുകൾ കൊണ്ടുള്ള സ്ട്രെച്ചറുകളിൽ കയറ്റി മണിക്കൂറുകൾ നടക്കേണ്ടി വരുന്നു. ആദിവാസി സമൂഹത്തിനായി സ്ഥാപിതമായ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ആദിവാസി സ്വയംഭരണത്തിന്റെ ഒരു മാതൃകയായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇടുക്കിയിലെ വനത്തിനുള്ളിൽ 26 ആദിവാസി കുടികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും അപ്രാപ്യമായ ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ്.
2: ഇടമലക്കുടി സ്കൂളില് കുറെ കാലമായിട്ട് പിള്ളേർക്ക് ഗ്രാന്റ് അനുവദിക്കാറില്ല.
1: പൊതുപ്രവർത്തക വേലമ്മ:
2: അതുപോലെ ഞങ്ങൾക്ക് റോഡ് മോശമായതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിലെ പ്രസവ കേസോ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ള സാധ്യതയില്ല. അതുപോലെ റേഞ്ചിന്റെ വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ട്. കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു മാസം രണ്ടു മാസം അതുവരെ ഞങ്ങൾക്ക് വെട്ടമില്ല. ആനയുടെ ശല്യം ഞങ്ങൾക്ക് കൂടുതലാണ്. ഞങ്ങളുടെ ഏലത്തോട്ടം മുഴുവൻ ആന നശിപ്പിക്കും.
1: ഇടമലക്കുടി പോസ്റ്റ് മാസ്റ്റർ കാന്തിരാജ്:
3: കാൽനടയായിട്ടാണ് ഓരോ കുടിയിലേക്കും ലെറ്ററുകൾ, COD എന്നിവ കൊടുക്കേണ്ടത്. നെന്മണ്ണുകുടി, കൂടലാർകുടി, മുളവതരക്കുടി, പരപ്പയാർ, നൂറടി എന്നിവിടങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഓരോ കുടികളിലേക്കും പുഴ കടന്നു പോകുന്നത് ഭയങ്കര പ്രയാസമാണ്.
1: ഇടമലക്കുടി ഊരുമൂപ്പൻ അളകസ്വാമി:
4: കൃഷിയുടെ കാര്യങ്ങൾ ഇപ്പോ ഞങ്ങൾക്ക് ബെനസിൻ പിള്ളേർക്ക് തന്നിട്ട് ആധാരം വീടുകളിൽ കംപ്ലയിന്റ് അങ്ങനെ കിടപ്പുണ്ട്.
1: 26 ആദിവാസി കുടികളുള്ള ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ പലതിലേക്കും ഗതാഗത യോഗ്യമായ റോഡുകളില്ല. പെട്ടിമുടിയിൽ നിന്ന് ആളുകൾ ഇപ്പോഴും കാടുകളിലൂടെയും അരുവികളിലൂടെയും ചെങ്കുത്തായ ഭൂപ്രദേശങ്ങളിലൂടെയും കിലോമീറ്ററുകൾ നടന്നാണ് ഭരണസിരാ കേന്ദ്രമായ സൊസൈറ്റി കുടിയിലെത്തുന്നത്. പഞ്ചായത്തിനുള്ളിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികളെ വനപ്രദേശത്തിലൂടെ ചുമന്ന് മൂന്നാറിലേക്ക് കൊണ്ടുപോയാലേ ചികിത്സ ലഭ്യമാകൂ.
5: മിക്കവാറും കുടികൾക്ക് റോഡില്ല, പാലമില്ല.
1: കർഷകൻ മാരിമുത്തു:
5: 23 കുടികൾക്കും കറണ്ടില്ല. കുടിവെള്ളം കുറെ തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് ഇനിയും പൂർണ്ണമായിട്ട് ശരിയായില്ല. വെള്ളവരക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് റേഷൻ കട. 100 അടിക്കുടി എന്ന് വരുമ്പോ രണ്ട് തോട് കടന്നു വേണം ഈ റേഷൻ കടയിലേക്ക് എത്താൻ. ഇപ്പൊ പാലവും ഇല്ല, ഒരു സൗകര്യവും ഇല്ല. കൃത്യമായിട്ട് എല്ലാ മാസവും റേഷൻ മേടിക്കാൻ പറ്റാറില്ല. ആശുപത്രി ഒന്നും അടുത്തില്ല. അവർ ആശ്രയിക്കുന്നത് മൂന്നാർ തന്നെയാ. ഇവിടെ കൂടലാറുകൂടി നിന്ന് ആനക്കുളത്തേക്ക് ഒരു വഴിയുണ്ട്. അപ്പൊ അതിലേക്ക് പ്രസവത്തിന് വേണ്ടി ഒരു സ്ത്രീയെ കമ്പിയിലേക്ക് കൊണ്ടുവന്നപ്പോ ഇടയ്ക്കിട്ട് പ്രസവിച്ചു.
1: CDS ചെയർപേഴ്സൺ അമരാവതി:
6: കൊണ്ട് മാറാൻ പറ്റാത്ത അങ്ങനെ ഫ്രണ്ട് ആയി കിടക്കുകയാണ്. മൂപ്പമാര് കിടപ്പുരോഗികളുണ്ട്, നോക്കാൻ ആളില്ലാത്തവരുണ്ട്. ആന വരുന്ന ഭാഗത്ത് മൊത്തം നമുക്ക് മുള്ളുവേലി അത് വലിച്ചു കിടാനുള്ള ഒരു സഹായം ചെയ്തു തരണം. ഇപ്പൊ പഠിച്ച പിള്ളേർ ഒരുപാട് ഇടമലക്കുടിയിലുണ്ട്. അവർക്ക് ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്.
1: ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മോഹൻദാസ്:
7: 8 കിലോമീറ്ററോളം കാട്ടു റോഡ് നടക്കണം. അപ്പൊ അതില് പിന്നെ 5-6 വയസ്സുള്ള പിള്ളേരെ സംബന്ധം ഇടക്കിറക്കി നടത്തുകയും അങ്ങനെയാണ് പിള്ളേരെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. പല മേഖലയിലും രോഗികളെ ചുമന്നുകൊണ്ടുപോകുന്ന സംഭവമുണ്ട്. കാർത്തിക് എന്ന് പറഞ്ഞ 5 വയസ്സുള്ള കൊച്ച് സമയത്തിന് ചികിത്സ ലഭിക്കാതെ മരിക്കുകയും പഞ്ചായത്തിലൊരു ഫണ്ട് അനുവദിച്ചതായാലും പോലും റിസർവ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അതിന്റെ അനുമതി കിട്ടാനായിട്ട് ഫോറസ്റ്റിന് വളരെയധികം താമസം വരുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. വനാവകാശം ഊരുകൂട്ടങ്ങൾ കൂടി ഫോറസ്റ്റിന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോലും അവരൊന്ന് നോക്കിയിട്ട് അത് NOC തരുമ്പോൾ നമ്മുടെ ഫണ്ടിന്റെ കാലാവധി കഴിയുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കാൻ, പാലങ്ങൾ നിർമ്മിക്കാനും വനവകുപ്പിന്റെ അനുമതി നിർബന്ധമായിട്ട് വരുന്നത് കൊണ്ടും NOC കാലാവധി അവർ 1 വർഷത്തേക്ക് മാത്രം തരുന്നത് കൊണ്ടും വല്ല പ്രശ്നങ്ങളും വികസന പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഞാൻ ഒരു 7 കിലോമീറ്ററിലേക്ക് പാസ്സാകുകയും അതിന് BW പണിയുകയും ചെയ്തിരുന്നു. അതും പകുതി വഴിക്ക് അവിടെ ഇട്ടിച്ചേക്കാണ്. എനിക്കിപ്പോ ഡയറക്റ്റായിട്ട് ഇത്രയും എളുപ്പത്തിൽ ഫോൺ കിട്ടിയത് ഞാൻ ഈ അടിമാലി ടൗണിലായതുകൊണ്ടാണ്. എന്റെ വീട്ടിലെ പരിസരത്ത് പ്രദേശത്താണെങ്കിൽ ടവർ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുപോലെ തൊള്ളറുപ്പ് സ്ഥിതിയും നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അവരെ സ്കാനിങ് ചെയ്തിട്ടാണ് ഈ പണി ഹാജരാക്കുന്നത്. അങ്ങനെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായതുകൊണ്ട് ആ തൊള്ളറുപ്പ് പദ്ധതി പോലും നിന്നുപോകുന്ന സാഹചര്യം അവിടെ വരുന്നുണ്ട്.
1: സർക്കാർ ട്രൈബൽ LP സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് തുടർ പഠനത്തിനായി പഞ്ചായത്ത് വിട്ടുപോകണം. UP വിഭാഗത്തിന് അനുമതിയായിട്ടുണ്ടെങ്കിലും അധ്യാപകരെ നിയമിക്കാൻ ഫണ്ടില്ല.
8: അവിടുത്തെ 1-4 വരെയുള്ള ക്ലാസ്സുകളില്.
1: സമഗ്ര ശിക്ഷാ കേരള മുൻ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറും സാമൂഹ്യ പ്രവർത്തകയുമായ സിന്ധു:
8: ഒരു പ്രത്യേക ഉത്തരവ് പ്രകാരം 5, 6, 7 ക്ലാസ്സുകൾ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തു, പക്ഷേ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. SSK സംവിധാനം ഉപയോഗിച്ച് അധ്യാപകരെ നിയമിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫണ്ട് വരുന്നില്ല. അപ്പൊ ഫണ്ട് ഇല്ലെങ്കിൽ അധ്യാപകരെ നിയമിച്ചാൽ എങ്ങനെ ശമ്പളം കൊടുക്കും? കുട്ടികൾക്ക് ആധാരം

0: ഇല്ല. ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റൂ. ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഗ്രാന്റുകൾ ധനസഹായമൊക്കെ ലഭ്യമാവുള്ളൂ. അപ്പൊ പകുതിയിലധികം കുട്ടികൾക്കും ഗ്രാന്റ് കിട്ടുന്നില്ല. ഇടമലക്കുടിയിൽ 26 കുടികൾ ഉള്ളതില് സൊസൈറ്റി കുടിയിലാണ് സ്കൂൾ ഉള്ളത്. മുളകുതറ ഇന്ന് സൊസൈറ്റി കുടി വരെ വരാൻ 4.5 തൊട്ട് 5 മണിക്കൂർ വരെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഹോസ്റ്റലിൽ താമസിച്ച് മാത്രമേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റൂ.
1: വർഷങ്ങളായി ഇടമലക്കുടിയിൽ താമസിച്ച് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ലൈബ്രറി സ്ഥാപിച്ച പി കെ മുരളീധരൻ മാസ്റ്റർ
2: 1999 ഇടമലക്കുടിയിൽ എത്തുന്നത്. 2012 അവിടെ ഞങ്ങൾ ലൈബ്രറി ആരംഭിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള കുട്ടികളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഏകാദ്യ വിദ്യാലയമായിരുന്നു ഞങ്ങൾ അവിടെ ചെയ്തിരുന്നത്. അപ്പൊ ഈ കുട്ടികൾ 4ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഭവശേഖരണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഇവർ മറന്നു പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു ലൈബ്രറി ആവശ്യമാണ്. ക്ഷയ ലൈബ്രറി എന്നായിരുന്നു ടി വി ചിന്നസമ്പിയുടെ ചായക്കടയിലായിരുന്നു ഈ ലൈബ്രറി നമ്മൾ സ്ഥാപിച്ചിരുന്നത്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും 1-2 മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറെ ആളുകൾ ഇങ്ങനെ വായിക്കാനും പുസ്തകങ്ങൾ എടുക്കാനും ഒക്കെ തുടങ്ങി. 2020 ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
1: ഇടമലക്കുടിയിലെ കുട്ടികൾക്ക് ആധാർ എടുക്കുന്നതിലെ ബുദ്ധിമുട്ടും അതിന്റെ ഫലമായി വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിലെ കാലതാമസവും വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ലാത്ത വിഷയമാണ്.
3: ബിൽഡിംഗ് ഈ അക്കാഡമിക്
1: മൂന്നാർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ശരവണൻ
3: SSK സഹായത്തോടെ ബ്രിഡ്ജി സ്കൂളായിട്ട് SSK അധ്യാപകർ നിയമിച്ചുകൊണ്ടാണ് നടന്നു പറഞ്ഞത്. ഇടമലക്കുടിയാകുമ്പോ അവിടെ പോയി നിന്ന് താമസിക്കാനുള്ള ടീച്ചേഴ്സ് വളരെ കുറവാണ്. പിള്ളേർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഗ്രാന്റ് കിട്ടാൻ പറ്റും. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഒന്നും അവരുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തത്രച്ചടക്കം ഇടപെട്ട് അവിടുത്തെ പിള്ളേർക്ക് പഞ്ചായത്ത് വകയായിട്ടുള്ള ബെർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ആ ബെർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് ആധാർ പുതിയതായിട്ട് എടുക്കാനായിട്ടുള്ള സംവിധാനം അത് വെച്ച് തന്നെ പിള്ളേർക്ക് ഗ്രാന്റ് കൊടുക്കാനുള്ള ഒരു ഇത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: സാധാരണ പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇടമലക്കുടിയിലെ ഭരണം. വാക്സിനേഷൻ, ഇലക്ഷൻ ഡ്യൂട്ടി, പെൻഷൻ വിതരണം, വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യ വികസനം എന്നിങ്ങനെ എല്ലാ സർക്കാർ പരിപാടികൾക്കും അസാധാരണമായ ആസൂത്രണം ആവശ്യമാണ്.
4: ഇവിടെ 2400 ജനസംഖ്യയുണ്ട്.
1: ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു:
4: വനമേഖലയാണ്, അനുവദിച്ച റോഡ് ഇതുവരെയായിട്ടും പണി പൂർത്തിയായിട്ടില്ല. ഒരു രോഗിയെ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഈ മഴക്കാലത്ത് റേഷൻ കടകൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതുപോലെ ചില പാലങ്ങൾ ഇല്ലാത്തതിനാൽ നിരവധി കുടികളാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകാനും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മിക്ക കുടികളിലും വെട്ടമില്ല. വന്യമൃഗത്തിന്റെ ശല്യത്തിൽ ഒരു കൃഷിയും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഈ കഷ്ടപ്പാടുകളെ നികത്താൻ കഴിയില്ല. കാരണം ഈ പാലം റോഡൊക്കെ വലിയ ഫണ്ടുകളാണ്. ഇതിലേക്ക് ചില പ്രത്യേക ഫണ്ടുകൾ അനുവദിച്ചാലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് നികത്താൻ കഴിയുള്ളൂ. നമ്മൾ പഞ്ചായത്തിൽ നിന്നും നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: മൂന്നാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിജു:
5: ഇടമലക്കുടിയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ റീച്ചിന്റെ പണി ഏകദേശം തീരാറായി. ഇനി ഒരു 1 കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ റീച്ചിനുള്ള വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി വനംവകുപ്പ് അതിന്റെ യൂസർ ഏജൻസിയായ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വനംവകുപ്പിന് അതിന്റെ ബാധ്യതകളൊന്നും തന്നെ ഇല്ല. മറ്റ് വികസന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന അപേക്ഷകളിലെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അംഗൻവാടികളുടെ നിർമ്മാണം, അതുപോലെ ഹോസ്റ്റലിന്റെ നിർമ്മാണം, ഹോസ്പിറ്റൽ നിർമ്മാണം, ചെറിയ ചെറിയ കലുങ്കുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം, അതിനാവശ്യമായ വനഭൂമി വനാവകാശ നിയമപ്രകാരം നൽകിയിട്ടുണ്ട്. നമ്മളപ്പോ അവിടെ ഒരു 3 സ്ഥിരം ജീവനക്കാരും 5 വാച്ചർമാരെയും വെച്ച് നമ്മളൊരു ഇന്റേണൽ RRT തുടങ്ങി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അവർക്കുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആംബുലൻസ് സേവനവും ഈ ഇടമലക്കുടിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ആംബുലൻസ് പോയി രോഗിയെ എടുത്ത് അവർ പറയുന്ന ഹോസ്പിറ്റലിൽ വനംവകുപ്പ് തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
1: കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്തായി മാറി ഏകദേശം 15 കഴിഞ്ഞിട്ടും ഇടമലക്കുടി പ്രതീക്ഷയുടെയും നിറവേറ്റപ്പെടാത്ത ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമായി തുടരുന്നു. ഗവൺമെന്റുകൾ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുകയും പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുകയും വർഷങ്ങളായി ഗണ്യമായ ഫണ്ടുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാന സൌകര്യ ആവശ്യങ്ങൾ ഇപ്പോഴും ഔദ്യോഗിക മുൻഗണനാ പട്ടികകളിൽ ആധിപത്യം പുലർത്തുന്നു എന്ന വസ്തുത തന്നെ നടപ്പാക്കലിലെ ആലസ്യം വ്യക്തമാക്കുന്നു.
6: ഇടമലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മുടെ സജീവ പരിഗണനയിലുണ്ട്.
1: പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി:
6: നമ്മൾ നേരിട്ട് പോവുകയും അവിടുത്തെ വിഷയങ്ങൾ നമുക്കറിയാമെങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ വകുപ്പിന് നേരിട്ട് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. കാരണം എപ്പോഴും നമ്മൾ വികസനത്തിന്റെ ചെലവഴിച്ച തുകകളുടെ ഒക്കെ കണക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും കൂടുതൽ തുകകൾ ചെലവഴിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പലപ്പോഴും അർഹരായവരുടെ കൈകളിലേക്ക് അത് എത്തിപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം ശ്രദ്ധയിൽ തീർച്ചയായിട്ടും പെട്ടിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ ഒരു നയം എന്ന് പറഞ്ഞാല് നീതി കിട്ടാത്ത ആളുകൾക്ക് നീതി കിട്ടുക, അത് എത്രയും സമയബന്ധിതമായിട്ട് ആ നീതി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നയം, വകുപ്പിന്റെ നയം അത് തന്നെയാണ്. അപ്പൊ അത് ഇടമലക്കുടിയുടെ കാര്യത്തിലും നമ്മളത് കൃത്യമായിട്ട് പഠിക്കുകയും നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ഇത് വകുപ്പ് മാത്രമായിട്ടുള്ള വിഷയം.

0: വിഷയങ്ങളും അല്ല, അതിൽ പല വകുപ്പുകളുടെയും കോർഡിനേഷൻ കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എടമലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അടിയന്തര ശ്രദ്ധ കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും അവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുത്താൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും വകുപ്പ് ആവിഷ്കരിക്കും.
1: ഇടമലക്കുടിയിൽ കുട്ടികളിപ്പോഴും ആധാർ കാർഡിനായി കാത്തിരിക്കുന്നു. വിദ്യാർത്ഥികൾ മികച്ച അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നു. കുടുംബങ്ങൾ ആനുകൂല്യങ്ങൾക്കായി കാത്തിരിക്കുന്നു. അവരുടെ കാത്തിരിപ്പ് പേപ്പർ പ്രഖ്യാപനങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടില്ല. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇനിയെങ്കിലും കേരളത്തിന് കഴിയേണ്ടതുണ്ട്.
2: മറ്റൊരു വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും. നാളെ നമസ്തേ അനന്തപുരിയിൽ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
1: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
5: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.

0: നമസ്തേ അനന്തപുരി, തുടർന്ന് കേൾക്കാം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്തിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേനാ ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖം മൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവേ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശീലിക്കുകയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന് ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമായി വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53rd മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാളണ്ട് തന്നെ. ഒരു ഗോൾ നേടുകയും ഒരു ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86th മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാളണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേ

0: യുടെ വൈക്കിംഗ് റോ സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
1: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 wicketsന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൗണ്ടിലാണ് ഉദ്ഘാടന മത്സരം. രണ്ടാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3ാം മത്സരം ഈ മാസം 7 നോട്ടിംഗ്ഹാമിലും 4ാം മത്സരം 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപാ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ ഒരാഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂർ, മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക OP പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OPയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൗകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 185171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3ാം ദിനമായ ഇന്നലെ 8830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ +1 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവെയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഒരു ഗാനം കേൾക്കാം. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയത് ചിത്രം താലോലം.

നമസ്തേ അനന്തപുരിയിൽ, ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം അറിയാം.

0: ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വയനാട് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾ സയൻസ് ഫ്ലവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹകരണത്തോടെ മൈക്രോഗ്രീൻ കൃഷി എന്ന വിഷയത്തിൽ നാളെ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 7558038632. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് വെള്ളനാട് ബ്ലോക്കിൽ ആരംഭിക്കുന്ന കൃഷിഭദ്ര FPO എന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൃഷിഭദ്ര FPO ചായ്ക്കുളം വീരണകാവ് വെച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് വെള്ളനാട് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുവക്കോണം സത്യൻ നിർവഹിക്കുന്നു. റബ്ബർ തോട്ടങ്ങളിൽ മണ്ണുജല സംരക്ഷണം എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് അറിയുന്നതിന് റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ രാജീവ് എം തോമസ് ഫോണിലൂടെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04-81-2-576-622. നമ്പർ ഒരിക്കൽ കൂടി: 04-81-2-576-622. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ്ഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിന് ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരും ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിരേഷണൽ ജില്ലകൾ, PMDDKY പദ്ധതിയിലുൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04-71-2-304-481. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയേകാൻ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ AIMS പോർട്ടൽ www.aimsnew.kerala.gov.in വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാൽ ഉടൻ കൃഷിഭവനെ അറിയിക്കുക. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക: 1800-425-1661. ഇന്ന് രാവിലെ 11 മണിക്ക് കർഷക കൂട്ടായ്മകൾ എങ്ങനെ രൂപീകരിക്കാം എന്നതിനെക്കുറിച്ച് കൃഷി ഓഫീസറും SFAC പ്രോജക്ട് മാനേജറുമായ ഡോക്ടർ രേഷ്മ മുരുകൻ ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9 4 9 5 9 6 4 3 2.

1 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ഏറ്റവും മറിയണം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അഭിമാനം. ഇന്ന് ജൂലൈ 1. ചരിത്രത്തിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യങ്ങളുമായി ഇപ്പോൾ
1: ചരിത്രത്തിൽ ഇന്ന്. ഇന്ത്യയുടെ 4-ാമത് രാഷ്ട്രപതിയായിരുന്ന വരാഹഗിരി വെങ്കടഗിരി 1960 ജൂലൈ 1-നാണ് കേരളത്തിന്റെ 2-ാമത്തെ ഗവർണറായി ഔദ്യോഗികമായി ചുമതലയേറ്റത്. 1960 ജൂലൈ 1 മുതൽ 1965 ഏപ്രിൽ 2 വരെ അദ്ദേഹം കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചു. 1969 ഓഗസ്റ്റ് 24 മുതൽ 1974 ഓഗസ്റ്റ് 24 വരെ ഇന്ത്യയുടെ 4-ാമത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഔദ്യോഗിക പാർട്ടി പിന്തുണയില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി പദവിയിലെത്തിയ

0: ഒരേയൊരു വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് ചരിത്ര പ്രധാനമായ പട്ടിണി ജാഥ ആരംഭിച്ചത് 1936 ജൂലൈ 1-നായിരുന്നു. മലബാറിലെ കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ട് കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് ചെന്നൈ വരെ വെയിലും പ്രതികൂല സാഹചര്യങ്ങളും അവഗണിച്ച് ഏകദേശം 750 മൈലിലധികം ദൂരം കാൽനടയായി പിന്നിട്ടു. എ കെ ജി ഉൾപ്പെടെ 32 വോളണ്ടിയർമാരാണ് ഈ ജാഥയിൽ പങ്കെടുത്തത്. 1936 ഓഗസ്റ്റ് വാരത്തിൽ ജാഥ മദ്രാസിലെത്തിയപ്പോഴേക്കും അത് ദക്ഷിണേന്ത്യയിലാകെ വലിയ രാഷ്ട്രീയ ചലനങ്ങളും തൊഴിലാളി ഉണർവും സൃഷ്ടിച്ചിരുന്നു. ഭാരതീയ വൈദ്യശാസ്ത്ര രംഗത്തെ അധികായനും മികച്ച ഭരണാധികാരിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ് 1882 ജൂലൈ 1-നാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് 1991 മുതൽ ഇന്ത്യയിൽ ഈ ദിവസം ദേശീയ ഡോക്ടർമാരുടെ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം അന്തരിച്ചത് 1962 ജൂലൈ 1-ന് എന്നത് യാദൃച്ഛികം. മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹം 1948 മുതൽ മരണം വരെ പശ്ചിമബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. കൽക്കട്ട, ദുർഗാപൂർ തുടങ്ങിയ നഗരങ്ങളുടെ വികസനത്തിന് അടിത്തറയിട്ടതിനാൽ അദ്ദേഹം ബംഗാളിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. പൊതുരംഗത്തെയും വൈദ്യശാസ്ത്ര രംഗത്തെയും സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ച് 1961 രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. ഇന്ത്യയിലെ സാമ്പത്തിക അക്കൌണ്ടിംഗ് മേഖലയുടെ നട്ടെല്ലായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 1 ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ദിനമായി ആചരിക്കുന്നു. പാർലമെന്റ് പാസാക്കിയ ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ആക്ട് 1949 പ്രകാരം 1949 ജൂലൈ 1-നാണ് ICAI നിലവിൽ വന്നത്. ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൌണ്ടൻസി തൊഴിലിനെ നിയന്ത്രിക്കുന്ന ഔദ്യോഗിക സ്ഥാപനമാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ബോഡിയാണ് ICAI. ഹോളിവുഡ് സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതിയ ഇതിഹാസ നടൻ മാർലൺ ബ്രാൻഡോ അന്തരിച്ചത് 2004 ജൂലൈ 1-നായിരുന്നു. അഭിനയ ലോകത്ത് മെത്തേഡ് ആക്ടിംഗ് എന്ന ശൈലിക്ക് ജനപ്രീതി നൽകിയ അദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ദ ഗോഡ് ഫാദർ സിനിമയിലെ ഡോൺ വിറ്റോ കോർലിയോൺ എന്ന കഥാപാത്രം ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി വാഴ്ത്തപ്പെടുന്നു. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം 2 തവണ അദ്ദേഹം നേടി. 1973 ദ ഗോഡ് ഫാദർ സിനിമയിലെ അഭിനയത്തിന് ലഭിച്ച ഓസ്കാർ പുരസ്കാരം അദ്ദേഹം നിരസിച്ചു. ഹോളിവുഡ് സിനിമകളിൽ അമേരിക്കൻ ആദിവാസികളോട് കാണിക്കുന്ന വിവേചനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ ചരിത്രപരമായ തീരുമാനം. 1523 ജൂലൈ 1-നാണ് അഗസ്തീനിയൻ സന്യാസികളായിരുന്ന ജാൻ വാൻ എസ്സനും ഹെൻറിക് വോസും ബെൽജിയത്തിലെ ബ്രസൽസിൽ വെച്ച് കത്തോലിക്ക സഭയുടെ ഇൻക്വിസിഷൻ കോടതിയുടെ ഉത്തരവനുസരിച്ച് ജീവനോടെ ചുട്ടുകൊല്ലപ്പെട്ടത്. യൂറോപ്യൻ ചരിത്രത്തിലെ മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ വളരെ നിർണായകവും ദാരുണവുമായ ഒരു സംഭവമാണിത്. മാർട്ടിൻ ലൂഥറുടെ മതനവീകരണ ആശയങ്ങളിൽ ആകൃഷ്ടരായ ഇവർ കത്തോലിക്ക സഭയുടെ അക്കാലത്തെ ചില ആചാരങ്ങളെയും അധികാരങ്ങളെയും ചോദ്യം ചെയ്യുകയും ലൂഥറൻ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തങ്ങളുടെ വിശ്വാസം തള്ളിപ്പറയാൻ സഭ ഇവരോട് ആവശ്യപ്പെട്ടെങ്കിലും ഇരുവരും അതിന് തയ്യാറായില്ല. തുടർന്ന് ഇവരെ സന്യാസ പദവിയിൽ നിന്ന് പുറത്താക്കുകയും കത്തോലിക്ക സഭ ഇവരെ മതദ്രോഹികളായി പ്രഖ്യാപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു.
1: ചരിത്രത്തിൽ ഇന്ന്
2: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
4: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിലെന്ന് വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകലാദേവി എസ്.
5: വന്ധ്യത എന്ന് പറയുന്നത് കുറഞ്ഞത് 1 വർഷമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഗർഭം ധരിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണെങ്കിൽ 6 മാസം ശ്രമിച്ചിട്ടും ഗർഭം ധരിക്കുന്നില്ലെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും വന്ധ്യതയ്ക്ക് പ്രത്യേകം കാരണങ്ങൾ ഉണ്ടാകാം. വന്ധ്യതയ്ക്കുള്ള ചികിത്സകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ മരുന്നു കൊടുത്ത് വന്ധ്യതയെ ചികിത്സിക്കാറുണ്ട്. എന്തൊക്കെയാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് എന്നുള്ളതനുസരിച്ച് ചികിത്സ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വന്ധ്യത എത്ര നാളായി ഉണ്ട്, നിങ്ങളുടെ പങ്കാളിയുടെയും നിങ്ങളുടെയും പ്രായം

0: യും വ്യക്തിഗത മുൻഗണനകൾ മുതലായവ അനുസരിച്ചാണ് വന്ധ്യതാ ചികിത്സ നിർദ്ദേശിക്കുന്നത്. മരുന്നുപയോഗിച്ചുള്ള ചികിത്സ കൊണ്ട് ഗർഭധാരണം സാധ്യമാകാത്ത സാഹചര്യം ചിലപ്പോഴെങ്കിലും വന്നേക്കാം. അപ്പോഴാണ് കൃത്രിമ ഗർഭധാരണ മാർഗങ്ങളുടെ സാധ്യതകൾ പരിഗണിക്കുന്നത്. സ്ത്രീകളിൽ പ്രധാനമായും വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് അണ്ടോൽപാദന വൈകല്യങ്ങൾ, അതിൽ ഉൾപ്പെടുന്നത് അകാല അണ്ടാശയ പരാജയം അഥവാ പ്രിമച്ചർ ഓവേറിയൻ ഫെയിലുവർ, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, ഹൈപ്പർ പ്രൊലാക്ടിനീമിയ, തൈറോയിഡ് ഗ്രന്ഥിയുടെ കുഴപ്പങ്ങൾ, ക്യാൻസർ മുതലായവയാണ്. ഫലോപ്യൻ ട്യൂബുകളിലെ പ്രശ്നങ്ങൾ മൂലവും വന്ധ്യതയുണ്ടാകാം. ഗർഭപാത്രത്തിലെ പ്രശ്നങ്ങളായ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ് മുതലായവയും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. പ്രത്യുൽപാദനക്ഷമതയെ ബാധിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നത്, പ്രധാനമായും കീമോതെറാപ്പി മരുന്നുകൾ ഇതിലുൾപ്പെടുന്നു. റേഡിയോതെറാപ്പി, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവങ്ങൾക്ക് സമീപമാണ് റേഡിയേഷൻ കൊടുക്കുന്നതെങ്കിൽ അതുകൊണ്ടും വന്ധ്യത ഉണ്ടാകാം. നിയമവിരുദ്ധമായ മരുന്നുകൾ, മരിജ്വാന, കൊക്കെയിൻ മുതലായവ കഴിക്കുന്നത് മൂലവും വന്ധ്യതയുണ്ടാകാം. പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങൾ: ബീജം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ബീജത്തിന്റെ എണ്ണം കുറവായിരിക്കുന്ന അവസ്ഥ, ബീജത്തിന്റെ ചലനശേഷി കുറവായിരിക്കുക, അസാധാരണമായ ബീജങ്ങൾ ഉണ്ടാവുക മുതലായവ മൂലം വന്ധ്യതയുണ്ടാകാം. വൃഷണത്തിലുള്ള അണുബാധ, വൃഷണത്തിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ വേണ്ടിവന്നാൽ, വൃഷണത്തിൽ ക്യാൻസർ ബാധിച്ചാൽ, വൃഷണത്തിന് ചൂട് തട്ടുന്ന തരത്തിലുള്ള ചില ജോലികളിൽ ഏർപ്പെടുന്നവരിൽ ഒക്കെ വന്ധ്യത ഉണ്ടാകാം. വൃഷണസഞ്ചിയിലെ വേരിക്കോസ് വെയിനും വന്ധ്യതയ്ക്കൊരു കാരണമാകാറുണ്ട്. അതായത് ബീജത്തിന്റെ എണ്ണം കുറവാകാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പോഗൊണാഡിസം, ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ കുറവ്, ജനിതക വൈകല്യങ്ങൾ, റേഡിയോതെറാപ്പി, നിയമവിരുദ്ധമായ മരുന്നുകളുടെ ഉപയോഗം, ബീജത്തിനെ നശിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുക, അനീമിയ, പ്രമേഹം, തൈറോയിഡ് രോഗം മുതലായ രോഗങ്ങൾ, ഇതെല്ലാം ആണുങ്ങളിലുള്ള വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകലാദേവി എസ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: 71 വർഷങ്ങൾ,
2: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
5: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
4: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
7: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
6: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
7: മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
6: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
8: നമസ്തേ, എന്തപുരിയിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്ര, റിജു എന്നിവർ പാടിയത് ചിത്രം സുന്ദരക്കില്ലാടി. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
2: മനോയാനം.
3: നീന്തൽ വെറുമൊരു കായികാഭ്യാസം മാത്രമല്ല, മറിച്ച് തലച്ചോറിന്റെ ആരോഗ്യത്തെയും നാഡീവ്യൂഹത്തെയും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രെയിൻ ബൂസ്റ്റർ കൂടിയാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു. ശരീരത്തിലെ പേശികൾക്ക് മാത്രമല്ല, തലച്ചോറിലെ കോശങ്ങൾക്കും നീന്തൽ നൽകുന്ന ഗുണങ്ങൾ അത്ഭുതകരമാണ്. മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളത്തിനടിയിൽ നടത്തുന്ന ഈ പ്രവർത്തനം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശാന്തമാക്കുന്നു. നാം വെള്ളത്തിൽ കഴുത്തറ്റം ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഏകദേശം 14% വരെ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജനും ഗ്ലൂക്കോസും എത്തിക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഏകാഗ്രതയും ഗ്രഹണശക്തിയും മെച്ചപ്പെടുന്നു. നീന്തൽ വഴി തലച്ചോറിൽ BDNF, അതായത് ബ്രെയിൻ ഡെറിവേർഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന പ്രോട്ടീന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇത് പുതിയ നാഡീകോശങ്ങൾ വളരാനും നിലവിലുള്ളവ തമ്മിലുള്ള ബന്ധം ശക്തമാക്കാനും സഹായിക്കുന്നു. ഇതുവഴി ഓർമ്മശക്തി വർദ്ധിക്കുകയും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നീന്തൽ ശരീരത്തിന് നൽകുന്ന മിതമായ തളർച്ച ആഴത്തിലുള്ള ഉറക്കത്തിന് സഹായിക്കുന്നു. ഉറക്കത്തിനിടയിലാണ് തലച്ചോറ് പകൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മകളായി സൂക്ഷിക്കുന്നത്. മികച്ച ഉറക്കം ലഭിക്കുന്നത് വഴി വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താനും അടുത്ത ദിവസം കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും സാധിക്കുന്നു. കുട്ടിക്കാലത്തെ നീന്തൽ ശീലം അവരുടെ ഭാഷാപരമായ കഴിവുകളും മോട്ടോർ സ്കില്ലുകളും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ADHD ഉള്ള പലരിലും സെൻസറി ഓവർലോഡ്, അതായത് അമിതമായ ശബ്ദമോ വെളിച്ചമോ മൂലമുണ്ടാകുന്ന അസ്വസ്ഥത കാണാറുണ്ട്. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ പുറം ലോകത്തെ ശബ്ദങ്ങൾ കുറയുകയും വെള്ളം ശരീരത്തിൽ നൽകുന്ന തുല്യമായ മർദ്ദം നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇത് ഒരു സെൻസറി ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്നു. ADHDയുടെ പ്രധാന ലക്ഷണമായ അമിത ചടുലത പോസിറ്റീവായി പുറന്തള്ളാൻ നീന്തൽ സഹായിക്കുന്നു. ശരീരത്തിലെ എല്ലാ പേശികളും ഒരേ സമയം പ്രവർത്തിക്കുന്നതിനാൽ ഉള്ളിലെ അധിക ഊർജം ആരോഗ്യകരമായ രീതിയിൽ ചെലവഴിക്കാൻ നീന്തലിലൂടെ സാധിക്കും. ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടുതന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നീന്തൽ എന്നത് ശ്വസനവും കൈകാലുകളുടെ ചലനവും കൃത്യമായ താളത്തിൽ കോർത്തിണക്കേണ്ട ഒന്നാണ്. ഒരു ലാപ്പ്

0: പൂർത്തിയാക്കാൻ വലിയ തോതിലുള്ള ഏകാഗ്രത ആവശ്യമാണ്. ഈ പരിശീലനം തലച്ചോറിലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനുകളെ ഉത്തേജിപ്പിക്കുകയും ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലുള്ള ടീം ഗെയിമുകളിൽ മറ്റുള്ളവരുമായി നിരന്തരം ആശയവിനിമയം നടത്തേണ്ടി വരുന്നത് ADHD ഉള്ളവർക്ക്, അതായത് ഹൈപ്പർ ആക്റ്റീവായവർക്ക് ചിലപ്പോൾ പ്രയാസമുണ്ടാക്കാം. എന്നാൽ നീന്തൽ ഒരു വ്യക്തിഗത കായിക വിനോദമാണ്. സ്വന്തം വേഗതയിൽ മെച്ചപ്പെടാൻ ഇത് അവസരം നൽകുന്നു. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ADHD ചികിത്സയിൽ മരുന്നുകളിലൂടെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡോപ്പമിൻ, നോർ എപ്പിനെഫ്രിൻ എന്നീ രാസവസ്തുക്കൾ നീന്തലിലൂടെ സ്വാഭാവികമായി തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മരുന്നുകളുടെ ഫലം വർദ്ധിക്കാനോ അല്ലെങ്കിൽ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനോ സഹായിക്കും. ആഴ്ചയിൽ 2-3 തവണ നീന്തുന്നത് നിങ്ങളുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും മാത്രമല്ല തലച്ചോറിനെയും യൗവനത്തോടെ നിലനിർത്തും എന്നതിൽ സംശയമില്ല. ഇതൊരു വ്യായാമത്തെക്കാൾ ഉപരിയായി ഒരു മികച്ച മനഃശാസ്ത്രപരമായ ചികിത്സാരീതി കൂടിയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ഷോപ്പിംഗ് ഹാപ്പി ആണെങ്കിൽ ഓഫർ ജനുവിനാണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
6: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
7: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
8: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
9: ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സായ്വർ തിരുമേനി.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
3: തൊഴിൽ ദർശനം.
4: ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളിലെയും മറ്റ് പ്രമുഖ ദേശീയ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും വിവിധ തസ്തികകളിലേക്കായി നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. 32 സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി 59 തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. 2,595 ഒഴിവുണ്ട്. ക്ലറിക്കൽ, പാരാമെഡിക്കൽ, ടെക്നിക്കൽ തസ്തികകൾ ഇതിൽ ഉൾപ്പെടും. തിരഞ്ഞെടുപ്പിനായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 25 മുതൽ 27 വരെ നടക്കും. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ടാവും. സ്ഥാപനങ്ങൾ എയിംസ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, എയിംസ്, CAPF, IMS, അടൽ ബിഹാരി വാജ്പേയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് RML ഹോസ്പിറ്റൽ, ചിത്തരഞ്ജൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ESIC, ICMR, കലാവതി സരൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, റൂറൽ ഹെൽത്ത് ട്രെയിനിംഗ് സെന്റർ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് നഴ്സിംഗ് സയൻസസ്, വർദ്ധമാൻ മഹാവീർ മെഡിക്കൽ കോളേജ് ആൻഡ് സഫ്ദർ ജംഗ് ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങളിലാണ് അവസരം. യോഗ്യത 10-ാം ക്ലാസ്, 12-ാം ക്ലാസ് ബിരുദം, ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. തസ്തികകൾ ടെക്നിക്കൽ ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ, ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ്, ടെക്നോളജിസ്റ്റ്, ടെക്നീഷ്യൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ് എമർജൻസി, ഫാർമസിസ്റ്റ്, ജൂനിയർ സ്റ്റോർ ഓഫീസർ, സ്റ്റോർ കീപ്പർ, ജൂനിയർ എഞ്ചിനീയർ, ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ്, ലാബ് അറ്റൻഡന്റ്, ഡിസെക്ഷൻ ഹാൾ അറ്റൻഡർ, ഹോസ്പിറ്റൽ അറ്റൻഡർ Grade 3, ഓഫീസ് സ്റ്റോഴ്സ് അറ്റൻഡന്റ്, OT അറ്റൻഡന്റ്, കുക്ക്, ഡ്രസ്സർ, മോർച്ചറി അറ്റൻഡന്റ്, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഓഫീസ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്

0: പേഴ്സണൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, പ്രൈവറ്റ് സെക്രട്ടറി, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ലോവർ ഡിവിഷൻ ക്ലാർക്ക്, അപ്പർ ഡിവിഷൻ ക്ലാർക്ക്, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ലൈൻമാൻ, കോഡിംഗ് ക്ലാർക്ക്, മെഡിക്കൽ റെക്കോർഡ്സ് ടെക്നീഷ്യൻ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, മാനിഫോൾഡ് ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ലോണ്ടറി സൂപ്പർവൈസർ, ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ, കാഷ്യർ, ജൂനിയർ അക്കൌണ്ട്സ് ഓഫീസർ, ജൂനിയർ സ്റ്റോർ ഓഫീസർ, സ്റ്റോർ കീപ്പർ, CSSD അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ്, കൌൺസിലർ, വൊക്കേഷണൽ കൌൺസിലർ, ടെക്നിക്കൽ ഓഫീസർ, റേഡിയോ തെറാപ്പി ടെക്നീഷ്യൻ, ഡാർക്ക് റൂം അസിസ്റ്റന്റ്, എംബ്രിയോളജിസ്റ്റ്, അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡ്രൈവർ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, ജൂനിയർ വാർഡൻ, സീനിയർ നഴ്സിംഗ് ഓഫീസർ, കെയർ ടേക്കർ, ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നീഷ്യൻ, യോഗ ഇൻസ്ട്രക്ടർ, പ്രോഗ്രാമർ, പ്ലംബർ, ഓപ്പറേറ്റർ, ലിഫ്റ്റ് ഓപ്പറേറ്റർ, മെക്കാനിക് മോഡലർ, വർക്ക്ഷോപ്പ് ടെക്നീഷ്യൻ, ലീഗൽ അസിസ്റ്റന്റ്, ജൂനിയർ കാർഡിയാക് ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, ടെലിഫോൺ ഓപ്പറേറ്റർ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, ജനറൽ മാനേജർ, ജൂനിയർ ഫോട്ടോഗ്രാഫർ, ഫയർ ടെക്നീഷ്യൻ, സെക്യൂരിറ്റി കം ഫയർ അസിസ്റ്റന്റ്, വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ്, സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 3000 രൂപയും SC/ST/EWS വിഭാഗക്കാർക്ക് 2400 രൂപയും. ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഫീസില്ല. അപേക്ഷാ ഫീസ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് വഴി അടയ്ക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, വിരലടയാളം എന്നിവ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aimsexams.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aimsexams.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 3.
1: തൊഴിൽ ദർശനം.
2: ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീത സംവിധാനം SP വെങ്കിടേഷ്, വേണുഗോപാലും ചിത്രയും പാടിയത് ചിത്രം ധ്രുവം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബിന്ദു ഡി.
1: വിഭക്തിയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്നവയാണ് ഗതികൾ. നിന്ന്, കൊണ്ട്, പറ്റി, കുറിച്ച്, ഊടെ, ഇവയാണ് മലയാളത്തിലെ ഗതിശബ്ദങ്ങൾ. മരത്തിൽ നിന്ന് വീണു എന്ന വാക്യം ചിലപ്പോഴൊക്കെ മരത്തിൽ നിന്നും വീണു എന്ന് പറയുന്നതും എഴുതുന്നതും കാണാറുണ്ട്. സംഭാഷണത്തിലും എഴുത്തിലും എല്ലാം അത്തരം നിരവധി ഉദാഹരണങ്ങൾ കാണാനുണ്ട്. പക്ഷേ മരത്തിൽ നിന്ന് എന്നതാണ് ശരിയായ രൂപം. വാക്യത്തെയും വാചകത്തെയും വേർതിരിച്ചറിയുന്നതുപോലെ പ്രധാനമാണ് ഉദ്ദേശത്തെയും ഉദ്ദേശ്യത്തെയും തിരിച്ചറിയുക എന്നത്. വാച്യമായ അർത്ഥമുള്ളതാണ് വാചകം. പൂർണമായ അർത്ഥം പ്രകടിപ്പിക്കുന്ന പരസ്പരബന്ധമുള്ള പദങ്ങളുടെ കൂട്ടമാണ് വാക്യം. വാക്യത്തെ ഉദ്ദേശിച്ച് വാചകം എന്ന് പറയുന്നത് പലരുടെയും രീതിയാണ്. അതുപോലെയാണ് ഉദ്ദേശ്യത്തിനു പകരം ഉദ്ദേശം എന്ന് പറയുന്നത്. ഉദ്ദേശം എന്നാൽ ഏകദേശം എന്നാണ് അർത്ഥം. ഉദ്ദേശം 2 കിലോമീറ്റർ പോയാൽ ക്ഷേത്രത്തിലെത്താം എന്ന വാക്യം ഉദാഹരണം. ഉദ്ദേശ്യത്തിന് ലക്ഷ്യമെന്നാണ് അർത്ഥം. എന്താ നിന്റെ ഉദ്ദേശ്യം എന്ന് തന്നെ ചോദിക്കണം. പക്ഷേ എന്ന പദം സംസ്കൃതമാണ്. അത് പലരും പക്ഷേ എന്ന് ഹ്രസ്വമായാണ് എഴുതുന്നത്. പക്ഷേ എന്ന് ദീർഘമായി തന്നെ എഴുതണം. നാട്ടുമ്പുറത്തെ വർത്തമാനങ്ങളിൽ പലപ്പോഴും കേട്ടുവരുന്ന ഒരു പ്രയോഗമാണ് ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്നത്. ജാത്യ എന്നതാണ് ശരിയായ രൂപം. പ്രകൃത്യ എന്നതിന് പ്രകൃത്യാൽ എന്നും ജന്മന

0: എന്നതിന് ജന്മനാൽ എന്നും പറയുന്നത് ശരിയല്ല. പലരും തെറ്റായി പ്രയോഗിക്കുന്ന പദമാണ് വിരോധാഭാസം. ഇറച്ചിവെട്ടുകാരൻ അഹിംസയെപ്പറ്റി വാതോരാതെ പറയുന്നതിന്റെ വിരോധാഭാസത്തെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത് എന്ന വാക്യത്തിലെ വിരോധാഭാസം എന്ന പ്രയോഗം ശരിയല്ല. ആഭാസം എന്ന വാക്കിന്റെ അർത്ഥം അതുണ്ടെന്ന തോന്നലെന്നാണ്. ഉദാഹരണവാക്യത്തിൽ പൊരുത്തക്കേടുണ്ട്, അതുകൊണ്ട് വിരോധാഭാസമാണ് എന്നതിന്റെ സ്ഥാനത്ത് വൈരുദ്ധ്യമാണെന്നായാലേ പ്രയോഗം ശരിയാകൂ. കാരണം ഇറച്ചിവെട്ടുകാരൻ അഹിംസയെപ്പറ്റി പറയുന്നത് വിരോധാഭാസമല്ല, വൈരുദ്ധ്യമാണ്. പതിവ്രത എന്ന വാക്കും പതിവ്രത എന്ന വാക്കും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പതിയെ അഥവാ ഭർത്താവിനെപ്പറ്റി വ്രതമുള്ളവളാണ് പതിവ്രത. എന്നാൽ പതിവ്രതയുടെ കാര്യം അങ്ങനല്ല, പതികളാൽ അതായത് ഭർത്താക്കന്മാരാൽ ചുറ്റപ്പെട്ടവൾ എന്നാണ് അർത്ഥം. ഭർത്താവിനെപ്പറ്റി നിഷ്ഠയുള്ള പെണ്ണിനെ പതിവ്രത എന്നതിനു പകരം പതിവ്രത എന്ന് വിളിക്കുന്നവർ ആ അർത്ഥം ഒരിക്കലും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. പ്രമാദമായ കേസ് എന്ന പ്രയോഗം മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നമുക്ക് പരിചിതമാണ്. കോളിളക്കമുണ്ടാക്കിയ കേസ് എന്ന അർത്ഥത്തിലാണ് പ്രമാദം എന്ന പ്രയോഗം നടത്തിയിരിക്കുന്നത്. അത് തെറ്റാണ്. പ്രമാദത്തിന്റെ അർത്ഥം തെറ്റെന്നാണ്. കാൽനട പ്രചരണ ജാഥ എന്ന് ധാരാളമായി നമ്മൾ കേൾക്കുന്ന പ്രയോഗത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ജാഥയ്ക്ക് കൃത്യമായ ഉദ്ദേശ്യമുണ്ട്. അത് അഴിമതി, തൊഴിലില്ലായ്മ, ലഹരി ഉപയോഗം, സ്ത്രീപീഡനം, അങ്ങനെ പലതിനും എതിരെയാകാം. പക്ഷെ കാൽനട പ്രചരണ ജാഥ നടത്തി എന്ന് പറയുമ്പോൾ കാൽനട പ്രചരിപ്പിക്കാൻ വേണ്ടി ജാഥ നടത്തി എന്നേ വരൂ. കാൽനട ജാഥ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഭേദമായി. പ്രചരണം എന്നാൽ പ്രചരിക്കലാണ്. പ്രചരിപ്പിക്കൽ എന്ന അർത്ഥം കിട്ടാൻ പ്രചാരണം എന്ന് തന്നെ പറയണം. പ്രതിനിധീകരിക്കുക എന്ന വാക്ക് ഏറെ പ്രയോഗിക്കുന്നതും പലരും തെറ്റിക്കുന്നതുമായ ഒന്നാണ്. പ്രതിനിധീകരിക്കുക എന്നാൽ പ്രതിനിധിയാക്കുക എന്നാണ്. MLA കേരള നിയമസഭയിൽ തന്റെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്റെ പ്രതിനിധിയായിട്ട് മണ്ഡലത്തെ കേരള നിയമസഭയിലേക്ക് അയച്ചു എന്നാണ് അർത്ഥം. മണ്ഡലത്തിന്റെ പ്രതിനിധിയായി MLA കേരള നിയമസഭയിൽ എത്തിയെന്ന് അർത്ഥം വരണമെങ്കിൽ പ്രതിനിധാനം ചെയ്തു എന്ന് തന്നെയാണ് വേണ്ടത്. അതായത് MLA കേരള നിയമസഭയിൽ തന്റെ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഭംഗിയായി.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ബിന്ദു ഡി.
2: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495563321, 9495569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് എം എസ് വിശ്വനാഥൻ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: ഇനി സുജാത പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീത സംവിധാനം രവീന്ദ്രൻ.

0: നമസ്തേ. അനന്തപുരി തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് സാമ്പത്തിക ധനകാര്യമന്ത്രിയുമായി ഗ്രീസിൽ കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗതം, സമുദ്രമേഖല, വ്യോമയാനം, സുസ്ഥിര മൊബിലിറ്റി എന്നിവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രി ക്രിസ്റ്റോസ് ദിമാസുമായും ഗോയൽ ചർച്ച നടത്തി. ഇന്ത്യൻ നാവിക കപ്പലുകളായ ഉദയഗിരി, കവരത്തി, ശക്തി എന്നിവ തായ്ലന്റിലെ തുറമുഖ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പുറപ്പെട്ടു. ഇരു നാവികസേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉഭയകക്ഷി നാവിക സഹകരണം, പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 85,171 കുട്ടികൾക്ക് പോളിയോ രോഗപ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3-ാം ദിനമായ ഇന്നലെ 8,830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ജനസംഘം അധ്യക്ഷനായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രവർത്തക സമ്മേളനം ചേരും. മാരാർജി മന്ദിരത്തിൽ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും.

0: നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ശരി ഉത്തരം, തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ് ഈ 19-കാരൻ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിനായുള്ള ഖത്തർ ദേശീയ ടീമിലാണ് 19-കാരനായ തഹ്സിൻ ഇടം പിടിച്ചത്. ഖത്തർ പൌരനായ ഇദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കേരളത്തിൽ നിന്നുള്ളവരാണ്.
1: ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
6: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
7: ബി സി റോയ്, സ്വാതന്ത്ര്യസമര സേനാനിയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയ് എന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ് 1882 July 1 പട്നയിൽ ജനിച്ചു. കൊൽക്കത്തയിലും ലണ്ടനിലുമായി വൈദ്യശാസ്ത്രം പഠിച്ച അദ്ദേഹം MRCP FRCS ബിരുദങ്ങൾ നേടി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെയും സ്ഥാപകരിൽ പ്രമുഖനാണ് അദ്ദേഹം. രാഷ്ട്രനിർമ്മാണത്തിന് കൂടുതൽ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചതിനാൽ 1925 അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായും കൽക്കട്ട മേയറായും കൽക്കട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1948 മഹാത്മാഗാന്ധിയുടെ ഉപദേശത്തെ തുടർന്ന് അദ്ദേഹം പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. തുടർന്നുള്ള 14 ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. പ്രശ്നബാധിത സംസ്ഥാനമായിരുന്ന പശ്ചിമബംഗാളിനെ ആ സ്ഥിതിയിൽ നിന്നും മാറ്റിയെടുത്തത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ്. ജാവത്പൂർ TB ഹോസ്പിറ്റൽ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ചിത്തരഞ്ജൻ സേവാ സദൻ, കമലാ നെഹ്റു മെമ്മോറിയൽ ഹോസ്പിറ്റൽ, വിക്ടോറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, ചിത്തരഞ്ജൻ ക്യാൻസർ ഹോസ്പിറ്റൽ എന്നിവ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ഒരു പത്രപ്രവർത്തകൻ കൂടിയായ അദ്ദേഹം ചിത്തരഞ്ജൻ ദാസ് ആരംഭിച്ച ഫോർവേഡ്, ബംഗബാസി, ആത്മശക്തി എന്നീ ജേണലുകളിലൂടെ എഡിറ്റർ കൂടിയായിരുന്നു. 1961 ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ജീവിതത്തിലുടനീളം വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവയ്ക്കായി സ്വയം സമർപ്പിക്കുകയും നിരവധി പ്രതിബന്ധങ്ങളെ മറികടന്ന് ഇന്ത്യക്കാരുടെ പ്രചോദനത്തിന്റെ ഉറവിടമായി മാറുകയും ചെയ്ത ഡോക്ടർ ബി സി റോയ് 1962 July 1 തന്റെ 80 വയസ്സിൽ കൊൽക്കത്തയിൽ വച്ച് അന്തരിച്ചു. രാഷ്ട്രീയം, ശാസ്ത്രം, തത്വചിന്ത, സാഹിത്യം, കല എന്നീ രംഗങ്ങളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി 1976 ബി സി റോയ് ദേശീയ അവാർഡ് നൽകാൻ ആരംഭിച്ചു. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം 1991 മുതൽ July 1 ഇന്ത്യയിൽ ദേശീയ ഡോക്ടർമാരുടെ ദിനമായി ആചരിക്കുന്നു. ഇന്ന് കാലം സാക്ഷിയിൽ ഡോക്ടർ ബി സി റോയിയുടെ ശബ്ദം കേൾക്കാം.
8: ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO സെൻഡ് എ ടീം ആൻഡ് ദേ കെയിം ഇൻ 1959 ആൻഡ് സബ്മിറ്റഡ് റിപ്പോർട്ട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് 1959. ദി ടു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വിച്ച് ഐ വാണ്ട് ടു പ്ലേസ് ബിഫോർ യു ഓൾ, വൺ വാസ് ദേ സെയ്ഡ് ദാറ്റ് യു കാനോട്ട് തിങ്ക് ഇൻ ടേംസ് ഓഫ്

0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയാണ് സംഗീതം നൽകിയത്. ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. ടിക്കറ്റില്ലാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് ഈടാക്കുന്ന കുറഞ്ഞ പിഴ 250 രൂപയായിരുന്നത് ഇന്നു മുതൽ 500 രൂപയാക്കി. പരമാവധി ശിക്ഷ 6 മാസം തടവോ 1,000 രൂപ പിഴയോ ആണ്. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ നിരക്കുകളിൽ ഇന്നു മുതൽ വർധന. പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിനുള്ള നിരക്ക് 1,500 രൂപയിൽ നിന്ന് 2,500 രൂപയാകും. തൽക്കാൽ അപേക്ഷയ്ക്കുള്ള നിരക്ക് 3,500 രൂപയിൽ നിന്ന് 5,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇമെയിൽ ഇന്നു മുതൽ പുതിയ ആധാർ ആപ്പിലൂടെ സൌജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. എം ആധാർ ആപ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇന്നു മുതൽ പുതിയ ആധാർ ആപ്പ് മാത്രമായിരിക്കും ലഭ്യമാവുക. കെടെക് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന വൈതക്കാട് ഗവൺമെന്റ് ഗേൾസ് HSSൽ ഈ മാസം 2, 4, 6 തീയതികളിൽ നടക്കും. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ് മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ഈ മാസം 10 വരെ സമർപ്പിക്കാം. LBA സെന്റർ ഡയറക്ടറുടെ www.lbacenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ ഈ മാസം 8 വരെ ഒടുക്കാവുന്നതാണ്. ജനറൽ

0: SEBC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ്. പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന്റെ +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷയിലോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയിലോ 2ാം വർഷത്തിൽ അപേക്ഷാർത്ഥിക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ LBS ഡയറക്ടർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് അപേക്ഷാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0561-2560-362-2560-363-2560-364. വെബ്സൈറ്റ് അഡ്രസ് www.lbscenter.kerala.gov.in. കേട്ടത് നമുക്ക് ചുറ്റും.
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: കൊല്ലം സുപ്രീം.
6: ഗ്രാമകേരളം
7: സ്നേഹാന്വേഷണങ്ങളോടെ കത്തു ചുരുക്കുന്നു.
8: പോസ്റ്റ്.
6: ഒരു കാലത്ത് ഗ്രാമത്തിന്റെ ഒറ്റയടി പാതയിലൂടെ മണികിലുക്കി ഓടിവരുന്ന അഞ്ചൽ ശിപായിയെ കാത്ത് വഴിക്കണ്ണുമായിരുന്ന ഒരു തലമുറ കാലം മാറി പോസ്റ്റ്മാന്റെ സൈക്കിൾ മണിയൊച്ചയ്ക്ക് കാതോർത്തു. കണ്ണീരിന്റെ നനവും വിരഹത്തിന്റെ താപവും ഉൾച്ചേർന്ന യുവദമ്പതിമാരുടെ ചോദനകളാവാം, പ്രണയവിവശരായ കമിതാക്കളുടെ ശൃംഗാരലേഖനമാവാം, രാജ്യ അതിർത്തി കാക്കുന്ന ധീരസൈനികൻ അച്ഛനമ്മമാർക്ക് നൽകുന്ന സ്നേഹാക്ഷരങ്ങളാകാം, അതുമല്ലെങ്കിൽ ഒരു പ്രവാസിയുടെ ആത്മനൊമ്പരമാവാം. ലക്കോട്ടിൽ നിന്ന് അവയൊക്കെ ജീവൻ വെച്ചുയരുമ്പോൾ പലരുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂവണിയാം, വാടിക്കൊഴിയാം. പ്രാചീനകാലം മുതൽ തന്നെ മനുഷ്യൻ അകലങ്ങളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്ന പതിവുണ്ടായിരുന്നു. ഒരു വർഷക്കാലം ഭാര്യയെ വിട്ടുപിരിഞ്ഞ് വിരഹദുഃഖം അനുഭവിച്ച യക്ഷൻ തന്റെ വർത്തമാനം അറിയിക്കാൻ ഭാര്യയുടെ അടുക്കലേക്ക് ഒരു മേഘത്തെ പറഞ്ഞയച്ചു എന്നാണ് കാളിദാസന്റെ മേഘസന്ദേശത്തിലെ പ്രതിപാദ്യം. പിന്നെ പക്ഷികളും മൃഗങ്ങളും സന്ദേശവാഹകരായി മാറിയതും നമ്മൾ കണ്ടു വിവിധ കാവ്യങ്ങളിൽ. വിപ്രലംഭവും വിരഹവുമൊക്കെ പ്രകടിപ്പിക്കാൻ ആത്മാവ് തുളുമ്പി നിൽക്കുന്ന കത്തുകളിലൂടെ അല്ലാതെ എങ്ങനെ കഴിയും? സൈബർ കഫേകളിൽ തപസ്സിരുന്ന് ചാറ്റ് ചെയ്യുന്ന ഇന്നത്തെ യുവമാനസങ്ങൾക്ക് കൈയെഴുത്തിലൂടെ കൈവരുന്ന സൗഹൃദങ്ങളിലെ വികാരദാർഢ്യം മനസ്സിലാവുമോ? ക്യാമ്പസ് പ്രണയത്തിന്റെ കാര്യത്തിലും അവിടെയും പ്രധാന ഇണക്കുകണ്ണിയാവുന്നത് കത്തുകൾ തന്നെയായിരുന്നു. നാട്ടിലെ ഒറ്റയടിപ്പാതകളും കുളിക്കടവും അമ്പലമുറ്റവും എന്നിങ്ങനെ ആളൊഴിഞ്ഞു കിട്ടുന്ന ഏതൊരു സ്ഥലവും സമയവും കത്തുകൾ കൈമാറാൻ കാമുകി കാമുകന്മാർ തെരഞ്ഞെടുത്തിരുന്നു. അന്നേരത്തെ ചങ്കിടിപ്പിന്റെ ആവേഗം അനുഭവസ്ഥർക്കേ അറിഞ്ഞുകൂടു. ഇന്റർനെറ്റും ഇമെയിലും തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യകളാൽ സന്ദേശവിനിമയം ഇന്ന് നൈമിഷിക പ്രക്രിയയായി മാറിക്കഴിഞ്ഞു. ഇതൊക്കെ വരും മുമ്പ് അയച്ച കത്ത് മേൽവിലാസക്കാരന് കിട്ടാനും അതിനുള്ള മറുപടി കിട്ടാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ തന്നെ എടുക്കുമായിരുന്നു. അക്കാലയളവിലെ കാത്തിരിപ്പും പ്രതീക്ഷയും തരുന്ന സുഖദുഃഖ സമ്മിശ്രമായ മാനസികാവസ്ഥ പറഞ്ഞു എഴുതിയോ അറിയിക്കുക അസാധ്യം. അക്ഷരാഭ്യാസമില്ലാത്ത പാവങ്ങൾക്കും കത്തുവരുമായിരുന്നു. അത് വിലാസക്കാരനെ ഏൽപ്പിച്ചതുകൊണ്ട് കഴിഞ്ഞില്ല അഞ്ചൽ ശിപായിയുടെ ദൗത്യം. ഉള്ളടക്കം വായിച്ചു കേൾപ്പിക്കുക എന്ന ജോലിയും കൂടി ചെയ്താലേ അയാളുടെ ഡ്യൂട്ടി പൂർണ്ണമാവുകയുള്ളൂ. പ്രിയപ്പെട്ട, ബഹുമാനപ്പെട്ട, സ്നേഹം നിറഞ്ഞ തുടങ്ങി തരം പോലെയുള്ള സംബോധനകളിൽ ആരംഭിച്ച് അവിടത്തെ പോലെ ഇവിടെയും സുഖം എന്നിങ്ങനെയുള്ള വരികളിലൂടെ നീങ്ങി കത്തു ചുരുക്കുന്നു. അവിടത്തെ പോലെ ഇവിടെയും ഇവിടെ

0: പൂർത്തി ആഘോഷവേളയിൽ കത്തിനൊപ്പം തിരികെ കൊടുക്കുകയാണ്. പഴയ കത്തുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഉള്ളിൽ ഊറിക്കൂടുന്നത് പൊയ്പോയ കാലത്തിൻ്റെ നനുത്ത സ്മരണകളാണ്. അക്ഷരവടിവിൽ മഷി കടലാസിൽ നിന്ന് നാം വീണ്ടും വീണ്ടും നെഞ്ചേറ്റിലാളിക്കുന്നത് ഇങ്ങനി വരാതെ പോയ കാലവും വാഴ്വും നാടുമൊക്കെയാണ്. പഴയ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഇരട്ടവാലൻ തിന്നു തുടങ്ങിയ ഇളം നീല നിറത്തിൽ നിശ്ചിത ആകൃതിയിലുള്ള കടലാസ് വായിച്ചു മുഴുവനാക്കാൻ കഴിഞ്ഞെന്നു വരില്ല. രണ്ടു തുള്ളി കണ്ണുനീർ അടർന്നു വീണ് അക്ഷരങ്ങൾ കുതിർന്നേക്കാം. നിറം മങ്ങുന്ന സൗഹൃദങ്ങൾ വീണ്ടും തളിർക്കാൻ വാക്കുകളിൽ നിന്ന് വാക്കുകളിലേക്ക് കൈവിരലുകളും പേനയും നീങ്ങട്ടെ എന്നാശംസിച്ചുകൊണ്ട്, ഇവിടത്തെ പോലെ അവിടെയും സുഖം എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹാന്വേഷണങ്ങളോടെ കത്ത് ചുരുക്കുന്നു.
1: സ്നേഹാന്വേഷണങ്ങളോടെ കത്ത് ചുരുക്കുന്നു. രചന രാജ്മോഹൻ കൂവളശ്ശേരി. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
5: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
4: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
7: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
8: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
9: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
10: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
11: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
12: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
13: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
14: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
15: കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
7: നോവൽ സഞ്ചാരം.
8: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
9: ഒരു ലക്ഷ്യവും വെച്ചല്ല രാമൻ മാസ്റ്റർ എഴുന്നേറ്റ് നടന്നത്. അയാൾക്ക് സ്വൈരത്തോടെ ഇരുന്ന് കുറച്ചാലോചിക്കണം, ഒരു പോം വഴി കണ്ടെത്തണം. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അയാൾ നേരെ സ്കൂളിലേക്കാണ് നടന്നത്. ആരുമില്ല, കുറെ ഒഴിഞ്ഞ ബെഞ്ചുകളും പൊളിഞ്ഞ കസേരകളും മാത്രമേ ഉള്ളൂ. അതൊരു ഷെഡാണ്. മറയാൻ പോകുന്ന സൂര്യൻ വാരിപ്പഴുതുകളിലൂടെ എത്തി നോക്കുന്നുണ്ട്. മാസ്റ്റർ ചുമരും ചാരി ഒരു ബെഞ്ചിലിരുന്നു. ജീവിതമാകെ ഒന്ന് കണ്ണോടിച്ചു. സുഖങ്ങളും ദുഃഖങ്ങളും തട്ടിക്കിഴിച്ച് ആകെ ഇട്ടു നോക്കി. ഒരിക്കലും ശരിപ്പെടാത്ത കണക്കാണെന്ന് മനസ്സിലായി. ജീവിതത്തെ ആകെ ഇടുമ്പോൾ കണക്കുശാസ്ത്രം മന്ദനായി നിൽക്കുന്നു. അയാളുടെ മനസ്സ് ബാല്യകാല സ്മരണകളിൽ തത്തിപ്പാറി. അത് കുഞ്ചുകുട്ടിയുടെ ചുറ്റുമായി പറന്നു, പിന്നെ അവളുടെ മരണത്തിനു ചുറ്റും. വിശ്വനാഥനെ വലയം വെച്ചു, ഒടുവിൽ മാധവിയമ്മയുടെ അടുത്ത്. അങ്ങനെ വീട്ടുകാര്യത്തിലും ചെന്നു ചേർന്നു. നമ്പിടിയും വേലുമാനും യോജിച്ചെതിർത്താൽ പ്രദേശത്ത് ഒരു ഇരിക്കപ്പുര കിട്ടുക എളുപ്പമല്ല. ആപത്തു വലിച്ച് തലയിൽ വയ്ക്കാൻ ആരും ധൈര്യപ്പെടുകയില്ല. എന്നാലും എന്തെങ്കിലും ചെയ്യാതെ പറ്റുമോ? അല്ലെങ്കിൽ മാധവി പറഞ്ഞതുപോലെ വേലുമാനെ പോയി കണ്ടാലോ? കൂട്ടവും കുറിയും വേണ്ട. ആ കാരണവരോട് ഒന്ന് മാപ്പ് ചോദിച്ചാൽ എന്താണ് ഒരു മാനക്കേട്? ഇല്ലേ, മാനക്കേടില്ലേ? അകത്ത് നിന്നൊരു ശബ്ദം വരണ്ടു. വേലുമ്മാന്റെ ജീവചരിത്രമാകെ മനസ്സിലൂടെ കടന്നുപോവുകയാണ്. ഛേ, അതിലും ഭേദം ഊരുതണ്ടുകയാണ്. മാസ്റ്റർ പിറുപിറുത്തു. പിന്നെ വഴിയെന്ത്? തലകുടഞ്ഞാലോചിച്ചു. ഒടുവിൽ ഒരു യുക്തി തോന്നി. അയാൾ ട്യൂഷൻ എടുത്തിരുന്ന ഒരു കുട്ടിയുടെ പിതാവിന് ഒരു കൊച്ചു വീടുണ്ട്. ആ പുരയിടം ജന്മമാണ്. നമ്പിടിയെ പേടിക്കേണ്ടതില്ല. പക്ഷേ കിട്ടിയേക്കും. അത് ശരിപ്പെടുത്തു. ഉത്സാഹത്തോടെ മാസ്റ്റർ എഴുന്നേറ്റ് നടന്നു. അർദ്ധചന്ദ്രാകൃതിയിലുള്ള കഷണ്ടിയും തടവിക്കൊണ്ടിരുന്ന ആ മാന്യൻ ചോദിച്ചു, ആർക്കാ വീട്?
10: എനിക്ക് തന്നെ.
9: ഇപ്പോ താമസിക്കുന്നതോ?
10: ഒഴിഞ്ഞു കൊടുക്കണം.
9: ശരി, മാസ്റ്റർക്ക് അവിടെ താമസിക്കാം. വാടകയൊന്നും തരികയും വേണ്ട. പുകയും ആൾപെരുമാറ്റവും ഉണ്ടായാൽ തന്നെ.

0: ആ തെങ്ങുകളൊന്ന് തെളിയും. ഒരു കാര്യം, വെണ്ണീറൊക്കെ തെങ്ങിൻ കടക്കലിടണം. ആവാം. ശരി, മാസ്റ്റർ ആഹ്ലാദഭരിതനായി തിരിച്ചു പോന്നു. മാധവിയമ്മയോട് പറഞ്ഞു, ഇപ്പോഴോ? എന്തേ, എല്ലാവരും നിന്റെ അമ്മാമനെപ്പോലെ ദുഷ്ടന്മാരല്ല. എനിക്കൊരു വീട് കിട്ടി, ഒരാഴ്ചയ്ക്കുള്ളിൽ അങ്ങോട്ട് മാറാം. പിന്നെ ഒന്ന് ധരിച്ചോ, നിന്റെ അമ്മാമൻ മാത്രമല്ല ആണ്.
1: ആ സാധു സ്ത്രീ അത് സമ്മതിച്ചു. സ്നേഹമസൃണമായി ഭർത്താവിനെ നോക്കി. അന്നയാൾ സുഖമായി കിടന്നുറങ്ങി. പക്ഷേ ആ സുഖം നീണ്ടുനിന്നില്ല. മൂന്നാം ദിവസം വീട്ടുടമസ്ഥൻ മാസ്റ്ററെ വിളിച്ചു പറഞ്ഞു,
0: മാസ്റ്റർക്ക് അലോഗ്യം തോന്നരുത്, വീട് തരാൻ നിവൃത്തിയില്ല. അത് പൊളിച്ചുപണി ചെയ്യിക്കാനുള്ള ഏർപ്പാടൊക്കെ കുട്ടികളുടെ അമ്മ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറയാതിരുന്നാൽ മാസ്റ്റർ ബുദ്ധിമുട്ടൂലോ.
1: മാസ്റ്റർ ആകെ തളർന്നുപോയി. അയാൾ വീടുമാറ്റത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. ആ മനുഷ്യൻ കരഞ്ഞില്ല, ഒന്നും പറയാതെ തിരിച്ചു പോന്നു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: സമയം 8 കഴിഞ്ഞ് 35 മിനിറ്റ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് കേൾക്കാം പൊൻപുലരിയെ വരവേൽക്കുന്ന ഗാനങ്ങൾ. ആദ്യം എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീത സംവിധാനം സലിൽ ചൗധരി.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം പാതിര സൂര്യൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വാണി ജയറാമും പാടിയതാണ്. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ദക്ഷിണാമൂർത്തി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് കേട്ടത് പൊൻപുലരിയെ വരവേൽക്കുന്ന ഗാനങ്ങൾ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്മൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
4: യോഗ സൗഖ്യം.
5: ഇന്നീ പരിപാടിയിൽ യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
6: ഉറക്കം നമ്മുടെ ശരീരത്തിന് നവ ഊർജം പ്രദാനം ചെയ്യുന്നു. രാത്രി നാം വിശ്രമിക്കുമ്പോൾ പകൽ മുഴുവൻ അധ്വാനിച്ചത് മൂലമുണ്ടാകുന്ന ശരീരത്തിന്റെ പ്രയാസങ്ങളെയും അസ്വസ്ഥതകളെയും ഇല്ലാതാക്കി ഒരു റിപ്പയറിംഗ് മെക്കാനിസമാണ് ഉറക്കം. മെലാറ്റോണിൻ എന്ന ഹോർമോൺ ആണ് ഉറക്കത്തിന് സഹായിക്കുന്നത്. ഇതിനെ ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ് എന്നും പറയാം. നമ്മുടെ ശരീരത്തിന് ജൈവ ഘടികാരമാണിത്. എന്നാൽ ഇന്ന് മനസ്സിന്റെ സംഘർഷം കൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങളുടെ സമനില തെറ്റുകയും അന്തസ്രാവ്യ ഗ്രന്ഥികളുടെയും നാഡീവ്യവസ്ഥയുടെയും താളം തെറ്റി ക്രമേണ ഉറക്കം നഷ്ടപ്പെടുന്ന രോഗാവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നുണ്ട്. മനസ്സിന്റെ ആദി ശരീരത്തിന്റെ വ്യാധിയായി മാറുന്നു. സമ്മർദ്ദ അന്തരീക്ഷത്തിൽ പ്രാണവായുക്കളുടെ ഗതി സമതുലിതമല്ലാതായി മാറുന്നു. രക്തപ്രവാഹം ക്രമരഹിതമാകുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ താളം തെറ്റുന്നു. ദഹനം ശരിയായ വണ്ണം നടക്കാതെ മാലിന്യങ്ങൾ ശരീരത്തിൽ തങ്ങി ദുഷിച്ച് പരിണമിച്ച് രോഗങ്ങളായി മാറുന്നു. ഇങ്ങനെ ആദി വ്യാധിയായി മാറ്റപ്പെടുന്നു. ആദി ഇല്ലാതായാൽ എല്ലാം അതിന്റെ ക്രമത്തിൽ തന്നെ നടക്കുന്നു. രോഗാവസ്ഥ ഇല്ലാതാവുന്നു. ഇനി നമുക്ക് ഉറക്കമില്ലായ്മയുടെ കാരണത്തിലേക്ക് കടക്കാം. മാനസിക ഘടകങ്ങൾ, ഡിപ്രഷൻ, ആശങ്ക, ജീവിതശൈലി, രാത്രി ഭക്ഷണ രീതികൾ, ഇതെല്ലാം തന്നെ ഉറക്കമില്ലായ്മയുടെ കാരണങ്ങളാണ്. ശാരീരികമായ ഘടകങ്ങൾ പരിശോധിച്ചാൽ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ, മരുന്നുകളുടെ അമിത ഉപയോഗം, പ്രായം, നൈറ്റ് ഡ്യൂട്ടി, ആഹാര രീതികളെല്ലാം ഉറക്കമില്ലായ്മയുടെ പ്രധാന കാരണങ്ങളാണ്. ഇവയെല്ലാം തന്നെ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെടുന്നുണ്ട്. ഉറക്കമില്ലായ്മ എന്ന വിഷയത്തെ ഗൗരവമായി സമീപിച്ചാൽ യോഗ എന്ന ഏറ്റവും ഫലപ്രദമായ സംസ്കാരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സഹായിക്കുന്നു. ഉറക്കത്തിന് സഹായകരമായ യോഗാസനങ്ങൾ: 1. ബാലാസനം. കാലുകൾ നീട്ടിയിരിക്കുക. ഓരോ കാലും പുറകോട്ടെടുത്ത് വജ്രാസനത്തിലേക്ക് വരിക. കൈ പുറകിലേക്ക് മലർത്തി തല താഴ്ത്തി ശ്വാസം വിട്ടുകൊണ്ട് തല മുട്ടിലേക്ക് അടുപ്പിക്കുക. നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുകിടക്കുന്ന മനോഭാവത്തിലും ഘടനയിലും ഈ നില തുടരുക. അടുത്തത് ശവാസനം. ശവാസനം ശവോത് പൂയന്തു ചിത്ത വിശ്രമഹരം ഹഠയോഗ പ്രദീപിക. ശവം കിടക്കുന്നതുപോലെ പരിപൂർണ വിശ്രമാവസ്ഥ മനസ്സിന്റെയും ശരീരത്തിനും ഗുണകരമാകുന്നു. ശരീരത്തെ നിഷ്ക്രിയമാക്കി മനസ്സിനെ നിശ്ചലമാക്കുന്ന പ്രക്രിയയാണ് ശവാസനം. സ്വസ്ഥവും സുഖകരവുമായ സ്ഥലം തിരഞ്ഞെടുക്കുക. മലർന്നു കിടക്കുക. കണ്ണുകൾ അടയ്ക്കുക. ശരീരം അയച്ചിടുക. ശ്വാസം ക്രമേണ

0: മന്ദഗതിയിലേക്കാക്കുക. കൈ കാലുകൾ ഉൾപ്പെടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും അയച്ചുകൊണ്ടുവരിക. വീണ്ടും വീണ്ടും ശരീരത്തിനെ അയച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസഗതിയിൽ കേന്ദ്രീകരിക്കുക. ശ്വാസം സ്വാഭാവികമായി ഒരു കാറ്റിന്റെ ഒഴുക്ക് പോലെ നടക്കട്ടെ. ശ്വാസത്തിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു വരുന്ന അനുഭവം ഉണ്ടാകുന്നു. തുടക്കത്തിൽ അറിയാതെ ഉറങ്ങിപ്പോവും. ക്രമേണ ശരീരം നിഷ്ക്രിയമാവുമ്പോൾ പൂർണമായ വിശ്രമത്തിന്റെ പ്രസന്നതയും ഫലവും അനുഭവപ്പെടും. ഇങ്ങനെ 5-10 മിനിറ്റ് വരെ കിടക്കാം. പ്രാണായാമവും ധ്യാനവും ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു.
1: യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി. തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീത സംവിധാനം രവീന്ദ്രൻ. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം കളിപ്പാട്ടം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: നമസ്തേ. അനന്തപുരിയിൽ അവസാനമായി ഒരു ഗാനം കൂടി കേൾക്കാം. മീശമാധവൻ എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ ഈണം നൽകി, യേശുദാസും സുജാതയും പാടിയത്.

നമസ്തേ അനന്തപുരിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര. ഏവർക്കും ശുഭദിനാശംസകൾ.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: സമയം 9:30.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് 1981-90 കാലഘട്ടങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം കേൾക്കാം. യുവജനോത്സവം എന്ന ചിത്രത്തിൽ എസ് ജാനകിയും സതീഷ് ബാബുവും പാടിയ ഗാനം. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ആഗമനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് വിദ്യാധരൻ.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: ഗാനരചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം രവീന്ദ്രൻ. തച്ചോളിത്തങ്കപ്പൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഇനി കേൾക്കാം അകലങ്ങളിൽ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും ലതികയും പാടിയ ഗാനം. കെ ജയകുമാറാണ് വരികൾ എഴുതിയത്, ജോൺസന്റെ സംഗീതം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: യവനിക എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇനി. ഗാനശില്പികൾ ONV കുറുപ്പും MB ശ്രീനിവാസനും.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ആലസ്യം എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്, പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: ഗാനോപഹാരത്തിൽ ഇതുവരെ കേട്ടത് 1981 90 കാലഘട്ടങ്ങളിലെ ഗാനങ്ങൾ. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. നാളെ ഇന്ത്യ ജപ്പാൻ 16-ാമത് വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വിനീത് ജോഷിക്ക് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി. നിയമനം കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്മാം പദ്ധതിയിൽ ആനുകൂല്യങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിക്കും. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ജി എസ് ടി ദിനം. 2017 രാജ്യത്തെ നികുതി സമ്പ്രദായത്തെ ഏകീകരിച്ച ചരക്ക് സേവന നികുതിയുടെ തുടക്കത്തിന്റെ സ്മരണയ്ക്കായാണ് ദിനാചരണം. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ.

0: പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9.
1: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.

0: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
0: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ അക്ഷരച്ചെപ്പ് നമുക്ക് ആരംഭിക്കാം അല്ലേ?
1: അതെ.
0: അക്ഷരച്ചെപ്പ് തുടങ്ങുന്നത് കളങ്ങൾ വരച്ചുകൊണ്ടാണല്ലോ. റെഡിയായിരിക്കുകയാവും നമ്മുടെ ശ്രോതാക്കൾ. അപ്പോൾ നിരാശരാക്കണ്ട. അക്ഷരച്ചെപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകളും ആ വാക്കുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാട്ടുകളും കേട്ട് കളങ്ങൾ പൂരിപ്പിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ റെഡിയല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങുന്നു അക്ഷരച്ചെപ്പിന്റെ പുതിയൊരു അധ്യായം. എല്ലാ തവണയും പറയും പോലെ തന്നെയാണ്,
1: ഇടത്തുനിന്നും വലത്തോട്ട്.
0: അതെ, ഇടത്തുനിന്നും വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് പൂരിപ്പിക്കേണ്ടത്. 2, 3, 4, 5 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾക്കായി ശ്രോതാക്കൾ ചെവിയോർത്തിരിക്കുകയാവും. സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം: വിവാഹം കഴിക്കുക, കല്യാണം കഴിക്കുക, മാംഗല്യം കഴിക്കുക, പരിണയം ചെയ്യുക എന്നിങ്ങനെയൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം: വിവാഹം കഴിക്കുക, കല്യാണം കഴിക്കുക, മാംഗല്യം കഴിക്കുക, പരിണയം ചെയ്യുക എന്നൊക്കെയാണ്.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും ശ്രോതാക്കൾക്ക് അറിയാമായിരിക്കും അല്ലേ?
1: അതെ, പാട്ട് കേൾക്കണം.
0: പാട്ട് കേൾക്കുക. പാട്ടിനുള്ളിൽ ഈ വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്.
1: കണ്ടുപിടിച്ച് എഴുതിക്കോളൂ.

0: ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയാണ് അടുത്ത ഭാഗത്തും പൂരിപ്പിക്കേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8, 9, 10 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള ഒരു വാക്ക്.
1: ഒരിക്കൽ കൂടി പറയാം, ഇടത്തുനിന്നും വലത്തോട്ട് 6, 7, 8, 9, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഉറക്കമില്ലാത്തത് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്നാണ്. 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ അനിദ്ര, നിർനിദ്രം എന്നീ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഉറക്കമില്ലാത്തത് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്നാണ്. 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ അനിദ്ര, നിർനിദ്രം തുടങ്ങിയ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: ശ്രോതാക്കൾ ഉറക്കമിളച്ചിരുന്ന് പാട്ട് കേൾക്കണം അല്ലേ?
1: ഈ വാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ
0: അതെ, കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിച്ചുകൊള്ളൂ, എഴുതിക്കൊള്ളൂ.

0: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് 21, 22, 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തത്. ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24, 25 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ്. കേൾക്കുമ്പോൾ വളരെ ദീർഘമായിട്ട് തോന്നുന്നുണ്ടല്ലേ?
0: അതെ,
1: വളരെ വലിയൊരു വാക്കാണ് എന്ന് തോന്നും. പക്ഷെ 5 അക്ഷരമേ ഉള്ളൂ കേട്ടോ. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം കോട്ടയിലെ അന്തപുരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉദ്യാനം എന്നാണ്. സാഹിത്യത്തിൽ പ്രധാനമായും മനോഹരമായ പൂന്തോട്ടത്തെയും പ്രണയ സുലഭമായ നിമിഷത്തെയും സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം കോട്ടയിലെ അന്തപുരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉദ്യാനം എന്നാണ്. സാഹിത്യത്തിൽ പ്രധാനമായും മനോഹരമായ പൂന്തോട്ടത്തെയും പ്രണയസുലഭമായ നിമിഷത്തെയും സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
0: ഒട്ടും സമയം കളയേണ്ട, ഈ പാട്ട് അവർ കേൾക്കട്ടെ അല്ലേ?
1: അതെ, പാട്ടിനുള്ള വാക്ക് കണ്ടുപിടിച്ചു കൊടുക്കും.

0: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 2-1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 2 അക്ഷരമുള്ള വാക്ക്.
0: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. 2-1 എന്നീ 2 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: സൂചനകൾ കൂടി പറഞ്ഞാലോ?
0: പറഞ്ഞോളൂ.
1: ഈ വാക്കിന് ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ കാലം, നിമിഷം എന്നൊക്കെയാണ് അർത്ഥം.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ കാലം, നിമിഷം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സമയം കളയാതെ ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: അതെ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ് മുകളിൽ നിന്നും താഴേക്ക്. 8, 13, 18 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
3: ഒരിക്കൽ കൂടി കളങ്ങൾ പറയാം. മുകളിൽ നിന്നും താഴോട്ട് 8, 13, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
2: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. ഈ വാക്കിന്റെ അർത്ഥം ലോലമായ അല്ലെങ്കിൽ ഇളകുന്ന, മൃദുവായ, ആടുന്ന എന്നൊക്കെയാണ്. അതായത് ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ ചഞ്ചലമാകുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
3: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലോലമായ അല്ലെങ്കിൽ ഇളകുന്ന, മൃദുവായ, ആടുന്ന എന്നൊക്കെയാണ്. അതായത് ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ ചഞ്ചലമാകുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
2: ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
3: അതെ, പാട്ട് കേട്ടോളൂ,
2: വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ,
3: കളങ്ങളെ പൂരിപ്പിക്കൂ.

0: അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്കിലേക്ക് പോകാം. ഈ വാക്കും മുകളിൽ നിന്ന് താഴേക്ക് എഴുതാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് 10, 15, 20 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 10, 15, 20 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. കാളിക്ഷേത്രങ്ങളിൽ കളംപാട്ടിന് ഉപയോഗിച്ചു വരുന്ന ഒരു നാടോടി സംഗീത ഉപകരണമാണ് ഇത്. വീണ, ഗിറ്റാർ എന്നീ തന്ത്രി വാദ്യങ്ങളോട് ഇതിന് സാദൃശ്യമുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോറ്റമ്പാട്ട് കൂടാതെ കളംപാട്ട് എന്നിവയ്ക്കൊപ്പം താളം പിടിക്കാനും ഈ വാദ്യോപകരണം ഉപയോഗിക്കാറുണ്ട്. വിരലുകൾ കൊണ്ട് മീട്ടിയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: കാളിക്ഷേത്രങ്ങളിൽ കളംപാട്ടിൽ ഉപയോഗിച്ചു വരുന്ന ഒരു നാടോടി സംഗീതോപകരണമാണ് ഇത്. വീണ, ഗിറ്റാർ തുടങ്ങിയ തന്ത്രിവാദ്യങ്ങളോട് ഇതിന് സാദൃശ്യമുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോറ്റമ്പാട്ട് കൂടാതെ കളംപാട്ട് എന്നിവയ്ക്കൊപ്പം താളം പിടിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. വിരലുകൾ കൊണ്ട് മീട്ടിയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്.
0: ഈ സംഗീതോപകരണം ഏതാണ് എന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഈ പാട്ടിനുള്ളിൽ വളരെ വ്യക്തമായി ആ സംഗീതോപകരണത്തിന്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. കേട്ടുകൊള്ളൂ, കേട്ടിട്ട്
1: കളങ്ങളെ പൂരിപ്പിക്കൂ.
0: അതെ.

0: അക്ഷരച്ചിപ്പ് തുടരും. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 115 രൂപ കുറഞ്ഞ് 12,905 രൂപ നിരക്കിലും, പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: അക്ഷരച്ചെപ്പ് തുടരുന്നു.
3: അങ്ങനെ അക്ഷരച്ചെപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്.
4: ഇനി പൂരിപ്പിക്കേണ്ടത് താഴെ നിന്നും മുകളിലോട്ടുള്ള വാക്കുകളാണ്. 3 വാക്കുകളുണ്ട്. താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 ആറ് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
3: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് അക്ഷരച്ചെപ്പിൽ. ഇനി താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 എന്നീ 4 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
4: സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം കാമുകി, സ്നേഹിത അല്ലെങ്കിൽ പ്രണയിക്കുന്ന സ്ത്രീ, കാമിനി, സഖി എന്നൊക്കെയാണ്.
3: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
4: അതെ.
3: ഈ വാക്കിന്റെ അർത്ഥം കാമുകി, സ്നേഹിത അല്ലെങ്കിൽ പ്രണയിക്കുന്ന സ്ത്രീ, കാമിനി, സഖി എന്നൊക്കെയാണ്. വാക്ക് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമുണ്ടെന്ന് തോന്നുന്നില്ല.
4: പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഈ വാക്ക്
3: പെട്ടെന്ന് മനസ്സിലാകും. പാട്ടിനെ പ്രണയിക്കുന്നവർക്കും ഈ വാക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമല്ലേ കേട്ടോ?
4: അതെ.

0: അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്കിലേക്ക് പോകാം. അക്ഷരച്ചെപ്പിൽ അടുത്ത വാക്കും താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ളതാണ്. താഴെ നിന്ന് മുകളിലേക്ക് 22, 17, 12 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്, താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 22, 17, 12 എന്നീ കളങ്ങളാണ്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും അരയന്നം എന്നാണ് അർത്ഥം. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങളും ഈ വാക്കിനുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും അരയന്നം എന്നാണ് അർത്ഥം. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങളും ഈ വാക്കിനുണ്ട്. ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.
0: അതെ, കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനത്തെ വാക്കും താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ളതാണ്. താഴെ നിന്ന് മുകളിലേക്ക് 24, 19, 14 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
2: താഴെ നിന്ന് മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: സൂചനകൾ പറയാം. മഞ്ഞുകാലം കഴിഞ്ഞ് ചൂട് ആരംഭിക്കുന്ന, ചെടികൾ തളിർക്കുകയും പൂക്കൾ വിരിയുകയും ചെയ്യുന്ന മനോഹരമായ കാലാവസ്ഥയെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഋതുക്കളിൽ ഒന്നാണ് ഇത്. പ്രകൃതിയുടെ യൗവനകാലത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
2: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. മഞ്ഞുകാലം കഴിഞ്ഞ് ചൂടാരംഭിക്കുന്ന, ചെടികൾ തളിർക്കുകയും പൂക്കൾ വിരിയുകയും ചെയ്യുന്ന മനോഹരമായ കാലാവസ്ഥയെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഋതുക്കളിൽ ഒന്നാണ് ഇത്. പ്രകൃതിയുടെ യൗവനകാലത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ട് കേട്ടാൽ മാത്രം മതി അല്ലേ?
2: അതെ.
1: പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിക്കുകയും ആ വാക്ക് തെറ്റാതെ കളത്തിൽ എഴുതുകയും ചെയ്യുക.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
3: അക്ഷരച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
3: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ.
1: ഇനി കഴിഞ്ഞ ചെപ്പിലെ ശരിയുത്തരങ്ങൾ നോക്കാം.
4: ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് എഴുതേണ്ടതായിരുന്നു. 1, 2, 3, 4, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നഖശിഖാന്തം.
1: ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അംബുജം.
4: വലത്തുനിന്നും ഇടത്തോട്ട് 10, 9, 8 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താലോലം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തൽപ്പം.
4: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23, 22, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കളഗാനം.
1: മുകളിൽ നിന്നും താഴോട്ട് 21, 16, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാജനം.
4: താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാവന.
1: താഴെ നിന്നും മുകളിലേക്ക് 17, 12, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അമ്പരം.
4: താഴെ നിന്നും മുകളിലേക്ക് 10, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താന്തം.
1: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ധന്യത.
2: അക്ഷരച്ചെപ്പിൽ ശരിയുത്തരങ്ങളുമായി ധാരാളം കത്തുകളായിട്ടും മെസ്സേജുകളായിട്ടും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയിയുടെ പേര് പറയാം. വിജയി രാജി എന്നാണ്. കോട്ടയം കുമരകത്തുള്ള രാജിയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
3: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
2: രാജി അക്ഷരച്ചെപ്പിലൂടെ

0: ഇവിടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
1: എന്റെ പേര് രാജി. ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകമാണ് എന്റെ വീട്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. എന്റെ ഹസ്ബൻഡ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. എനിക്ക് രണ്ട് മക്കളാണുള്ളത്. അവർ രണ്ടും വിവാഹിതരാണ്. 60 വർഷക്കാലം മുതലേ ഉള്ള എന്റെ ഒരു കൂട്ടുകാരിയാണ് റേഡിയോ. എന്റെ അധ്യാപക ജീവിതത്തില് എനിക്ക് വളരെയേറെ പ്രയോജനം റേഡിയോയിലൂടെ ലഭിച്ചിട്ടുണ്ട്. റേഡിയോയിലെ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനങ്ങൾ. എനിക്ക് ഈ ഒരു സമ്മാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആകാശവാണിയോട് അതിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് ആവശ്യമുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന ഗാനം സത്യവാൻ സാവിത്രിയിലെ നീലാംബുജങ്ങൾ വിടർന്നു എന്നുള്ള മനോഹര ഗാനമാണ്. നന്ദി.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം:
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഐശ്വര്യ ലോറൻസ്.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഇനി ലിവിംഗ്

0: ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോ കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: അറിയിപ്പ്: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
7: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ മാസ്റ്ററേ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
6: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
7: ഏ മാസ്റ്ററേ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
6: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
8: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
9: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
10: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
9: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
10: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
11: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
12: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൌണ്ട്.
11: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു. 9495964321, 9495964321, 9495964321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോപ്പ് കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് വെട്ടിക്കുറച്ച വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ലെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. മുതിർന്ന നാടക സംവിധായിക വിജയ മേത്തയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ആധുനിക മറാത്തി നാടകവേദിയുടെ പൂർവികയായ മേത്തയുടെ സർഗാത്മകതയും കലാപ്രതിബദ്ധതയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. വി ബി ജി റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമായ കാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗ്രാമങ്ങളിലെ തൊഴിലാളികൾക്ക് അന്തസ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവന മാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യം ഇന്ന് 78-ാമത് ദേശീയ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനമായി ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില 183.50 രൂപ കുറച്ചു. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
6: 71 വർഷങ്ങൾ,
5: തലമുറകൾ പിന്നിട്ട യാത്ര,
6: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
6: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
5: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, ഒരു നമ്പർ കൂടി 9496569321. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ. പരിപാടിയുടെ സമയം ഓർക്കുമല്ലോ, ഇപ്പോൾ മുതൽ 12 മണിവരെ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. സ്വാഗതം മാഡം.
2: നമസ്കാരം.
1: നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടിയുണ്ട് 9496569321. അപ്പോൾ ഇന്ന് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമാണ്. ആതുര സേവനത്തിന് രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയ ഡോക്ടേഴ്സിനും ഹൃദയം നിറഞ്ഞ ഡോക്ടേഴ്സ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. അപ്പോൾ മാഡം, വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ പനിയും പകർച്ചപ്പനി അല്ലല്ലോ. ഒരു സാധാരണ പനിയും പകർച്ചപ്പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്നൊന്ന് പറയാമോ?
2: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്. പനി പൊതുവേ നമ്മൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടി, നമുക്ക് ചൂട് അനുഭവപ്പെടുമ്പം നമ്മൾ പനി എന്ന വാക്ക് ഉപയോഗിക്കും. ചില പ്രദേശങ്ങളിൽ ജലദോഷപ്പനി, അതായത് മൂക്കൊലിപ്പും തൊണ്ടവേനയൊക്കെ വരുമ്പോൾ അതിനും നമ്മൾ പനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പകർച്ച പനി എന്ന വാക്ക് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പൊതുവായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കബിൾ എന്നാൽ സാംക്രമിക രോഗങ്ങൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ, അവയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ച വ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി, അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്ലൂ കണക്കുള്ള ഫ്ലൂ വൈറസ്, ഇൻഫ്ലുവൻസ എന്ന വിഭാഗത്തിൽ നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട്, വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗം. അതുകൂടാതെ അഡനോ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവേ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ശ്വസനത്തിലൂടെ അണു, ആ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, മീസിൽസ് അഞ്ചാം പനി, മംസ്, മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ച രോഗങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതൽ ഈ ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഒരു വ്യക്തിയിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഡെങ്കി, ഇതും ഒരു വൈറസാണ്, ഡെങ്കി ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്, ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനുള്ള ശേഷി ആർജിക്കുകയും അയാൾ കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഇത് കൂടാതെ മറ്റ് കൊതുക് ജന്യ രോഗങ്ങൾ, ക്യൂലെക്സ് കൊതുകൾ, ഇവ ഈഡിസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക് പരത്തുന്ന വെസ്റ്റ്നയിൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേരിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുക് ജന്യ രോഗങ്ങൾ. ഇത് കൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ. അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ടാ വൈറസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, കാമ്പിലോബാക്ടറം ജെജനി, ഇക്കോളൈ, പല ബാക്ടീരിയകൾ ഷിഗെല്ലയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കേസസ് കൂടുതൽ വന്നിട്ടുള്ളത്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട് മാഡം, ഈ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ?

0: ഓ പറയാം പറയാം. എന്റെ പേര് ഉദയപ്പാനു പള്ളിപ്പാളി.
1: ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ, ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
0: നമസ്കാരം സാറേ.
2: നമസ്കാരം. നമസ്കാരം.
0: അങ്ങനെ വലിയ അസുഖം ഉണ്ടാകുന്ന ഒരാളല്ല, പക്ഷെ രണ്ട് മാസം ഒരു പനിയുണ്ടായി. ഇപ്പം അവിടെ സംസാരിച്ചത് പോലെ ഈ പ്രദേശത്തെല്ലാം കൊതുണ്ട്. കൊതു പുതിയ കാരണക്കാരായിരിക്കാമെന്നാണ് ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചിരുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ പനി ഉണ്ടാകുന്ന ആളല്ല, എനിക്ക് 10-86 വയസ്സുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പനി വന്നാൽ പോലും കുരുമുളകും കാറ്റ് ജീരകവും ബാക്കിയുള്ള പച്ചമരുന്നല്ല ഞങ്ങളുടെ പഠിച്ചു ഒരൊറ്റ മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ പനി അപ്പഴ മാറും. അങ്ങനെ ഞാൻ കൂടുതൽ ഡോക്ടറെ അടുത്ത് പോകുന്ന ആളല്ല. പക്ഷേ ഇത് പനി കൂടിയപ്പോൾ ഡോക്ടർ പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ 2-3 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പം കൂടുതൽ ഗുളിക ഒന്നും കഴിക്കുന്ന ആളല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അതൊരു ചകല ലേശം കുറവ് വന്നിട്ട് വീണ്ടും പൊടി. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ പൊടിയിട്ട് എന്റെ നടുവെല്ലിന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്, ഒരു വെട്ടിച്ചുരുത്തം പോലെ തോന്നി. അതിന് വീണ്ടും ഞാൻ ആശുപത്രി ആ ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ 3-4 സൈസ് മരുന്ന് കുത്തിവെച്ചു. അപ്പോ ആദ്യമേ കുത്തി വെക്കുന്ന എണ്ണിന് വെച്ചിട്ട് നമ്മുടെ എണ്ണിന് വെച്ചിട്ട് അത് നമ്മുടെ കുരുമുളകിന് എരിവ് പോലായിരുന്നു. പക്ഷേ അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് ചകല ലേശം കുറവൊക്കെ ഉണ്ടായി. ഇപ്പോഴും അതിന്റെ ആഘാതം ആ നട്ടലിന് പനിയുടെ മുഖത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ മരുന്ന് അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ
2: ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ അതോ നടുവേദന മാത്രമേ ഉള്ളൂ? ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ?
0: ചൂടൊന്നും ഇല്ല, പക്ഷെ എപ്പോഴും കഫക്കെട്ടും. ഒന്നേ ഈ നടുവിലെ ആ കൊളുത്തിപ്പിടുത്തം പലപ്പോഴും ഇലത്തും. ഒന്നേ ഈ നടുവിലെ ആ കൊളുത്തിപ്പിടുത്തം പലപ്പോഴും ഇലത്തും.

0: മറ്റ് എന്തെങ്കിലും ഇപ്പോൾ ശ്വാസം മുട്ട് കഫക്കെട്ടുമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും അണുബാധ, ഇൻഫ്ലുവൻസ ഇവയാണെങ്കിൽ ഏതാണ് എന്ന് പരീക്ഷിച്ച് എന്നത് പരിശോധിച്ച് നമ്മൾ ആ രോഗാണു ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അതിനായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ പനി വന്നൊരു അഞ്ചാറ് ദിവസം കൊണ്ടെങ്കിൽ ശരിയായി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് പരിശോധനകൾ ആവശ്യം വേണ്ടി വരില്ല. പക്ഷേ ഇത്രയും ദിവസം ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് താങ്കൾ ഡോക്ടറെ കണ്ട് വിശദമായിട്ട് ഒരു പരിശോധന, അണുബാധ ബാക്കി നിൽക്കുന്നുണ്ടോ അതോ ബാക്കി നിൽക്കുന്ന പ്രശ്നങ്ങൾ, സാധാരണ പനി വന്ന് കുറച്ച് ദിവസം കൂടി ചുമയും ശ്വാസം മുട്ടും നിൽക്കാറുണ്ട്, അതിന് ആ രീതിയിലുള്ള മരുന്നുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് ഇത് ഏതെങ്കിലും അണുബാധയുടെ ബാക്കി നിൽപ്പുണ്ടോ അതോ അതിനുശേഷമുള്ള സാധാരണ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണോ, ഇനി അസ്ഥിസംബന്ധമായ പ്രശ്നം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നട്ടലിനുണ്ടോ, ഇത്രയും പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത്. അപ്പോൾ താങ്കൾ വീണ്ടും ഒരു ഡോക്ടറെ കണ്ട് ഇതൊന്ന് കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പനി വരുമ്പോൾ എന്ന് മുതലാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ 3 ദിവസം വെയിറ്റ് ചെയ്യും, ചില ദിവസം ടെമ്പറേച്ചർ തുടങ്ങിയാൽ ചില ആൾക്കാർ അന്ന് തന്നെ പോയി ഡോക്ടറെ കാണും. അപ്പോൾ എന്ന് മുതലാണ് ഡോക്ടറിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് സ്വയം ചികിത്സ പാടില്ലെന്ന് ഉറപ്പിക്കേണ്ടത്?
0: നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വയം ചികിത്സ പാടില്ല എന്ന് പൂർണ്ണമായും തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം പ്രാക്ടിക്കലി മിക്ക പനികളും, ഈവൻ ഇപ്പോൾ ഡെങ്കി ആണെങ്കിൽ പോലും 80-90% ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 6-7 ദിവസം കൊണ്ട് സുഖപ്പെടും. വയറിളക്ക രോഗങ്ങൾ പോലും നമുക്കറിയാം മുതിർന്നവർക്കൊക്കെ, ഇപ്പോൾ ഇഷികല്ല പോലും മുതിർന്നവർക്കൊക്കെ വരുമ്പോൾ 2-3 ദിവസം വയറിളക്ക നിൽക്കുകയും നമ്മൾ വീട്ടിൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ഉള്ള പാനീയങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യുമ്പോൾ സുഖപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില രോഗങ്ങൾ, ഇപ്പോൾ എലിപ്പനി, എലിപ്പനിയിലൊക്കെയാണ് നമുക്കൊരു ധൈര്യം കുറയുന്നത്. കാരണം എലിപ്പനി പൊതുവെ രോഗി എത്തി ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സങ്കീർണതകളിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെങ്കി കണക്കുള്ള പനി, കോവിഡൊക്കെ ആണെങ്കിൽ 2-ാഴ്ചയാവും സങ്കീർണതകളൊക്കെ, ഒരു ആദ്യത്തെ ആഴ്ചയുടെ അവസാനവും 2-ാമത്താഴ്ചയും. അപ്പോൾ നമുക്കൊരു സമയമുണ്ട്. പക്ഷേ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല, 5 ദിവസമൊക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആളുകളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ഈ ചില അപകട ലക്ഷണങ്ങളുണ്ട്, ആ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒട്ടും വൈകിക്കാതെ പല ഡോക്ടർമാരെയും പല ആശുപത്രികളിലും പോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുവാൻ പറയും. ആ അപകട ലക്ഷണങ്ങൾ സാധാരണ പനി വന്ന് ഒരു 2-3 ദിവസം കൊണ്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള അപകട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഒന്ന്, നല്ല ശ്വാസം മുട്ട്, നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസത്തിൻ്റെ ഗതി കൂടുക, പിന്നീട് തലച്ചോറ് സംബന്ധമായി കോട്ട് വരിക അല്ലെങ്കിൽ പിച്ചും പേയും പറയുക, ഒരു ബോധത്തിന് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാം, മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിലുണ്ടാകുന്ന ആമാശയത്തിൽ ൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അത്തരത്തിൽ പിന്നീട് വയറ് വേദന, അത് പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്ന, എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും 1-ാമത്തെ ദിവസമൊക്കെ തന്നെ പനി കുറയുന്നില്ല, കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ, വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് ഒന്ന് പ്രാഥമികമായ പരിശോധനകൾ നടത്തി ഒരു ധൈര്യം, ഒരു നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, ഞാൻ ഉള്ളന്നൂർ നിന്ന് കലാവതിയാ.
1: സംസാരിച്ചോളൂ. പറഞ്ഞോളൂ.
2: ഹലോ ഹലോ
0: ഹലോ നമസ്കാരം.
2: ഹലോ ഡോക്ടർ, എന്റെ കൊച്ചുമോന് കുറെ ദിവസം കൊണ്ട് അങ്ങ് തുമ്മുക, മൂക്ക് ചീറ്റി ചീറ്റി ഇരിക്കുക. ഇപ്പൊ ഇന്നലെയൊക്കെ ആണെങ്കിൽ കൂടെ കൂടെ ഒത്തിരി അങ്ങ് തുമ്മും, എന്നിട്ട് മൂക്കിൽ നിന്ന് മൂക്കളെ അങ്ങ് പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ മക്കളെ അത് ചീറ്റി പിഴിഞ്ഞ് നല്ലപോലെ കള, എന്നിട്ട് അതങ്ങ് മാറുമെന്ന് പറയുന്നാലും അങ്ങനെ കളയുമ്പോഴും പിന്നെയും പിന്നെയും ഇതിങ്ങനെ കൂടെ കൂടെ തുമ്മുവാണ്, ഭയങ്കര തുമ്മല.
0: എത്ര വയസ്സുള്ള കുഞ്ഞാണ്?
2: മോനെ 15 വയസ്സ്.
0: 15 വയസ്സായ? പനി ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്? പനി ചൂടുണ്ടായിരുന്നു? ചൂട്
2: ഇല്ല, അങ്ങനെ ഇല്ല.
0: ഇതിപ്പോ മൂക്ക് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം. നമുക്ക് ഇപ്പോൾ പലതരം ശ്വാസകോശ സംബന്ധമായ അണുബാധകളുമുണ്ട്, പൊതുവെ വൈറസുകളായിരിക്കാം. പിന്നെ വൈറസ് വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ

0: അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകും. ഇത് നമുക്ക് പൊതുവേ കാണുന്ന പനിയാണ്. അത് പലപ്പോഴും നമ്മുടെ ഈ സൈനസിലേക്ക് കൂടി ഇൻഫെക്ഷൻ വരും. നമ്മുടെ ഈ മൂക്കിന്റെ അടുത്ത് ഉള്ള സൈനസ് എന്ന് പറയുന്ന ഭാഗത്ത് അതിന്റെ അണുബാധ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മൂക്കൊലിപ്പ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് പൊതുവെ നമ്മൾ ആവി പിടിക്കാനൊക്കെ പറയാറുള്ളത്. പക്ഷെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഇപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലൊക്കെ കഫമൊക്കെ ആണ്, ഒന്ന് രക്തപരിശോധന ചെയ്യുമ്പോൾ കൗണ്ടൂടെ നോക്കാൻ പറ്റും. ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് എടുക്കണമെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുകയും മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിച്ച്, മൂക്കിൽ തുള്ളിമരുന്ന്, നമ്മള് മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിക്കാൻ
1: മൂക്കടപ്പില്ല.
0: അപ്പൊ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് എന്താണ് എന്ന് ഒരു രക്തപരിശോധന, നമുക്കത് വൈറസ് ആണോ ബാക്ടീരിയൽ ആണോ എന്ന് അറിയാൻ പറ്റും. അതിൽ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആന്റിബയോട്ടിക് എഴുതും, അതല്ല എങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അങ്ങ് സാധാരണ പനി വരുന്ന രീതിയിലേ ഉള്ളെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ. പേടിക്കാനും ലക്ഷണത്തിൽ നിന്ന് പേടിക്കാനായിട്ടൊന്നുമില്ല, നമുക്ക് സാധാരണ വരുന്ന ശ്വാസകോശ സംബന്ധമായ അതും അപ്പർ റെസ്പിറേറ്ററി, മൂക്കും തൊണ്ടയും ഒക്കെ അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ അണുബാധയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. പേടിക്കാനായിട്ടില്ല എങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഷെഗില്ല കേസസ് കൂടുന്നുണ്ടല്ലോ, അപ്പം പൊതുവിൽ എങ്ങനെയാണ് ഈ രോഗം തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്നൊന്ന് പറയാമോ?
0: ഷിഗല്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കൽ വെള്ളം പോലെ മലം പോകുന്നു, ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്, ഷിഗല്ല. പൊതുവേ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ഷിഗല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് നാല് സ്പീഷീസ് ആണുള്ളത്. പണ്ട് കാലങ്ങളിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യം. 1900s തുടക്കത്തിലൊക്കെ റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കും. അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ വളരെ കൂടിയ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗല്ല ഫ്ലെക്സിനറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഷിഗല്ല ഫ്ലെക്സിനറി ആണ് കൂടുതൽ. വികസിത രാജ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്ന സ്പീഷീസ് ഷിഗല്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 70%-ൽ നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ഷിഗല്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ഇത് പഴയ ഡിസെൻട്രിയെ, ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും പ്രതിരോധശേഷി കുറവുള്ള ആളുകൾക്കും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ ലക്ഷണങ്ങൾ, അതായത് കോംപ്ലിക്കേഷൻ, സങ്കീർണതകളിലേക്ക് പോവുകയില്ല എങ്കിലും ബുദ്ധിമുട്ടിക്കും. കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും, ലക്ഷണങ്ങൾ പനി തുടങ്ങാം, ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും, ചിൽസ്, പനി, ടെമ്പറേച്ചർ ഉണ്ടാകാം, കടുത്ത വയറുവേദന, സാധാരണ വയറിളക്കത്തെ കാട്ടി കൊളുത്തി പിടിക്കുന്ന ക്രാമ്പ്, നല്ല അബ്ഡമിനൽ ക്രാമ്പ്, നല്ല വയറുവേദന ഉണ്ടാകും. പിന്നീട് ആദ്യത്തെ 2 ദിവസം വളരെ ലൂസായിട്ട് മലം പോവുകയും പിന്നീട് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും പോകണം എന്നൊരു തോന്നല്, എന്നാൽ പോകുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പിന്നീട് മാറുന്നു. മാത്രവുമല്ല മലദ്വാരത്തിന്റെ അവിടെ വേദനയും, അത്തരത്തിൽ ടെനിസ്മസ് എന്ന് പറയും, മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു 1 ദിവസം മുതൽ 7 ദിവസം വരെ, അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ, അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ അല്ലെങ്കിൽ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമണല്ല, കോളറ കണക്കുള്ള ബാക്ടീരിയകളൊക്കെ, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. നമ്മൾ ആ ലക്ഷക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലേ രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗല്ലയുടെ ഒരു പ്രത്യേകത 10 മുതൽ 100 ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പോൾ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗം ഉണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത് അത്തരത്തിൽ മലിനമായ ഭക്ഷണവും, ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്?
3: ഞാൻ നേരത്തെ താലൂക്കിൽ പെരിങ്ങലകുളം ബ്ലോക്കിൽ ആനാവൂർ എന്ന സ്ഥലത്ത് വിളിക്കുന്നത്.

0: എന്റെ പേര് മോഹൻ എന്നാണ്. ഞാൻ എന്റെ ചെറുകുട്ടിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: ഓക്കെ, ചോദിച്ചോളൂ.
0: ഓക്കെ. ഹലോ ഡോക്ടർ.
2: ഹലോ.
0: അതെ, എന്റെ കൊച്ചുമോന് 4-5 വയസ്സായിരുന്നുണ്ട്. ഇപ്പം സ്കൂളിൽ എൽ കെ ജിയില് ആക്കിയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അതിന് പണി വരുന്നുണ്ട്. ഇവിടെ നേരത്തെ ഇങ്ങനെ കാണിക്കും, അത് കുറവായിരിക്കുന്നു. പക്ഷെ ഇന്നലെ രാവിലെ സ്കൂളിൽ പോയിട്ട് വന്ന് വൈകുന്നേരത്തിന് ഛർദ്ദിച്ചാണ് വന്നത്. ആരും ചോറൊന്നും കഴിച്ചില്ല, അതിന്റെ പല കൂട്ടങ്ങൾ മാത്രം കഴിച്ചുള്ളൂ. പക്ഷെ ചോറൊന്നും കഴിച്ചില്ല, വെള്ളവും കുറച്ചാണ് കുടിക്കുന്നത്. ഇപ്പം ശർദ്ദിലുണ്ട്, ദാഹക്ഷീണമുണ്ട്. മലം പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അവന്.
2: ഇത് ഒന്ന്, ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം 4-5 വയസ്സുള്ള കുട്ടിക്ക് പനി വരുന്നത് പൊതുവെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത് അവർ വീട്ടിൽ തന്നെ ഇരിക്കുമ്പം മിക്ക അണുക്കളുമായിട്ട് അവർക്ക് ഒരു ബന്ധമില്ലാതിരിക്കുവാണല്ലോ. സ്കൂളിൽ പോകുമ്പോൾ ഓരോ കുട്ടികളുടെ അടുത്തുനിന്നൊക്കെ പുതിയ പുതിയ അണുബാധകൾ ഉണ്ടായി. അങ്ങനെ ഒരു ഏകദേശം സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു 5-6 മാസം കുഞ്ഞുങ്ങൾക്ക് വിട്ട് പനിയൊക്കെ വരും. അപ്പം അത് അത്ര കൺസേൺഡ് ആവണ്ട. പക്ഷേ രണ്ട്, ഇപ്പോഴത്തെ ഛർദ്ദിൽ അത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഒന്ന് ഷിഗെല്ല രോഗബാധ നന്നായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്, കേരളം മുഴുവനുണ്ട്. അതല്ലാതെ മറ്റ് ഈ മഴക്കാലവുമായിട്ടനുബന്ധിച്ച് മറ്റ് വൈറലൊക്കെ രോഗങ്ങളും ഒക്കെ ഉണ്ട്, പല വൈറസുകളും ഒക്കെ രോഗമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വയറിളക്കം ഒന്ന്, ഈ ഛർദ്ദിലും പനിയുണ്ടോ കുഞ്ഞിന്? ടെമ്പറേച്ചർ ഉണ്ടോ? ചൂടുണ്ടോ? അപ്പൊ ടെമ്പറേച്ചറും ഉണ്ട്, ഛർദ്ദിലും ഉണ്ട്. ഇത് രണ്ടും ശ്രദ്ധിക്കണം. ഒന്ന്, ഇത്തരത്തിൽ വയറിളക്ക സംബന്ധമായ വയറ് വേദനയോ എന്തെങ്കിലും പറയുന്നുണ്ടോ? വയറിളക്കം തുടങ്ങിയിട്ടില്ല അല്ലേ? ഒരു കാര്യം ചെയ്യും, കുഞ്ഞല്ലേ, 5 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പീഡിയാട്രീഷ്യനെ, ഡോക്ടറെ ഒന്ന് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കാണിച്ചാൽ മതിയാകും. ഒന്ന് കാണിച്ചോളൂ. കാരണം ഇപ്പോൾ ഈ ഷിഗെല്ലയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ആന്റിബയോട്ടിക് വേണ്ടി വരില്ല, അഥവാ കൂടുന്നു എന്നൊക്കെ കാണുകയാണെങ്കിൽ ആന്റി മാത്രമല്ല മറ്റുള്ളവരിലേക്ക് അത് പകരാതെയും ഇരിക്കാൻ ആന്റിബയോട്ടിക് കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഡോക്ടറെ ഒന്ന് കാണുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലീകരണം. ഇപ്പോൾ ഛർദ്ദിച്ച് പോകുന്നത് കുഴപ്പമില്ല, പക്ഷേ ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്

0: ഇത് വയറിളക്കത്തിന്റെ പ്രശ്നമാവണമെന്നില്ല, ചിലപ്പോൾ ഈ ഫ്ലൂ കണക്കുള്ള നമ്മുടെ സാധാരണ പനികളുണ്ടല്ലോ അതും കുഞ്ഞുങ്ങൾക്ക് ഛർദ്ദിൽ കൂടൊക്കെ വരാം. ഇപ്പൊ ഇനി കൂടിയ പനികൾ ഡെങ്കിക്കുമൊക്കെ ഛർദ്ദിലായിട്ട് വരാം. അപ്പൊ ഏതാണെന്ന് ഒന്ന് ഡോക്ടറെ കണ്ട് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കൊച്ചുകുട്ടികളെ നമ്മൾ അധികം സ്വയം ചികിത്സ ചെയ്യുന്നത് ബുദ്ധിയല്ല.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പകർച്ചപ്പനികൾ വന്നതിന് ശേഷം വിട്ടുമാറാത്ത കടുത്ത ശരീരവേദനയാണ്. എന്താണ് ഇതിങ്ങനെ ദീർഘനാൾ ഇങ്ങനെ വേദന നിലനിൽക്കാനുള്ള കാരണം?
0: അത് പൊതുവേ വൈറൽ പനികൾ, ഇപ്പം നമുക്ക് കോവിഡിലുണ്ടായിരുന്നു, പിന്നെ ഡെങ്കി, ചിക്കൻ ഗുനിയ പിന്നെ പറയുകയും വേണ്ട. ചിക്കൻ ഗുനിയ മാസങ്ങളോളം അസ്ഥിവേദനയും ഒക്കെ നിൽക്കും. ഡെങ്കിക്കും അതുപോലെ തന്നെ ശരീരം, അത് വൈറസ് നമ്മുടെ ശരീരത്തെ ബാധിച്ചതിന് ശേഷം ഈ വൈറസ് ശരീരം ക്ലിയർ ചെയ്യും. ശരീരത്തിൻ്റെ പ്രതിരോധത്തിൽ വൈറസിനെ അത് നശിപ്പിക്കുന്നു. പക്ഷെ അതിനുശേഷം ശരീരം ഈ പ്രതിരോധത്തിന് വേണ്ടി കുറേയധികം കെമിക്കൽസ്, സൈറ്റോകൈൻസ് ഒക്കെ റിലീസ് ചെയ്യും. പ്രതിരോധത്തിന് വേണ്ടി കുറേ കെമിക്കലുകൾ ശരീരം റിലീസ് ചെയ്താണ് ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുന്നത്. ഇവ നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റു അവയവങ്ങളെ ബാധിക്കും. ചിലർക്ക് ഈ ഒരു പ്രതിരോധം കൂടിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ്, ഈ സൈറ്റോകെയിൻസ് കാരണമൊക്കെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കപ്പെടാം. വൈറൽ പനികൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ സാധാരണമാണ് ഈ ശരീരവേദന വരുന്നത്. അതിന് നമുക്ക് ശരീരവേദനയ്ക്കുള്ള ചികിത്സ ഡോക്ടറെ കണ്ടെടുത്താൽ മതിയാകും, അത് തനിയെ റിക്കവർ ചെയ്യും. പക്ഷെ ഇതാണ് നമ്മൾ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ പിന്നീട് നമുക്കത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കോവിഡ് തന്നെ വന്നതിന് ശേഷം ലോങ് കോവിഡ് എന്ന് പറഞ്ഞ് മാസങ്ങൾക്ക് ശേഷവും, 6 മാസമൊക്കെ കഴിഞ്ഞും ശ്വാസം മുട്ട്, ചിലർക്ക് ഓർമ്മക്കുറവ്, ഇത്തരത്തിൽ ശരീര അസ്ഥി പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒത്തിരിയധികം ഗവേഷണ ഫലങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറൽ പനികൾക്ക് ശേഷം ആ ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ ഭേദമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ രോഗം വന്നതിന് ശേഷം നമ്മൾ പിന്നീട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെക്കാട്ടി എത്രയോ മികച്ചതാണ് നമ്മൾ പ്രതിരോധം തീർക്കുക എന്നുള്ളത്. അവിടെയാണ് പ്രതിരോധത്തിന്റെ പ്രാധാന്യം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്തേ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ.
2: ഞാൻ നൂറിനാട് ദീപ എന്ന് പറഞ്ഞ ആളാണേ.
1: ഓക്കെ, സംസാരിച്ചോളൂ, ഡോക്ടറുണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഹലോ, നമസ്തേ ഡോക്ടർ.
0: ആ, നമസ്തേ, ചോദിച്ചോളൂ
2: ഡോക്ടർ. മോനും അമ്മയ്ക്കും ചിക്കൻ പോക്സ് പിടിപെട്ടായിരുന്നേ. മോന് അമ്മയ്ക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ചിക്കൻ പോക്സ് പിടിപെട്ടത് സ്ഥിരീകരിച്ചത്. അതിനു മുമ്പ് തന്നെ അമ്മയ്ക്ക് അറിഞ്ഞില്ലായിരുന്നു ചിക്കൻ പോക്സ് ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ 2-3 ദിവസം ഇത് കൊണ്ടുതരുന്നത് കൊണ്ട് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ചയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോ അമ്മ ഓക്കെ ആയി, ഇപ്പൊ ശരീരവേദന മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാഴാഴ്ച മോനും ചിക്കൻ ബോക്സിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു. അന്നേരം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ച്. ഇപ്പം പിന്നീട് അതുപോലെ ഉണ്ടായിട്ടില്ല. അയാള് പിന്നെ അത് വീണ്ടും വീണ്ടും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഈ മുട്ടയും മീനും ഒക്കെ കൊടുക്കത്തില്ല എന്നൊക്കെയൊന്ന് കേട്ടു. അതിന്റെ കാര്യം കൂടെ ഒന്ന് ചോദിക്കാനും, ഇപ്പൊ ഇനി അമ്മയുടെ അടുത്ത് പോകുന്നത് കൊണ്ട് ഇനിയും പകരത്തില്ലയോ, അങ്ങനെ പകർച്ച ആ ഒരു സമയം കഴിഞ്ഞല്ലോ, അപ്പൊ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലൂടെ ചോദിച്ചു.
0: ഇല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ കാര്യമല്ലേ പറയുന്നത്, ഈ അതായത് 7 ദിവസം മുമ്പ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ച, 7 ദിവസം മുമ്പത്തെ കാര്യമല്ലേ. പക്ഷെ ആൾക്ക് പകർച്ച തീരുവാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം കരിഞ്ഞല്ലേ, കുമിളകളൊക്കെ പൊട്ടിയതെല്ലാം കരിഞ്ഞു. അപ്പൊ ഇനി അധികം ഇൻഫെക്റ്റിവിറ്റി ഇല്ല, സാധാരണ ഈ എന്താ പ്രശ്നം. പക്ഷെ മോന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച തുടങ്ങിയ ലക്ഷണമുള്ള ആള് ഇപ്പോഴും ഒരു 5 ദിവസത്തിനകത്തല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ആള് ഇപ്പോൾ രോഗം പകർത്തുവാനുള്ള, അത് ചിക്കൻ ബോക്സ് ആയിരുന്നോ, കുമിളകൾ പൊട്ടിയായിരുന്നോ, കുമിളകളൊക്കെ വന്നായിരുന്നു? ഒരു 7 ദിവസം ഒന്ന് രോഗലക്ഷണം തുടങ്ങി ഒരു 7 ദിവസം വരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെയാണ് വീട്ടിലെങ്കിലേ. താങ്കളും താങ്കളുടെ മകളല്ലേ, മകളുടെ മകന്റെ കാര്യമല്ലേ പറഞ്ഞത്, അങ്ങനെയാണോ പറഞ്ഞത്? അതെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അതൊരു 5 മുതൽ 7 ദിവസത്തിനകം അതിന്റെ പകർച്ച തീരും. പൊതുവേ ഇത് പക്ഷേ ഈ പകരുന്നത് രോഗലക്ഷണം, ഈ കുമിളയൊക്കെ പൊട്ടുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ രോഗം, ഇത് വൈറസാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ പോക്സ്. അത് ഈ കുമിളയും ആ പനിയൊക്കെ വന്ന് കുമിള പൊട്ടിയില്ലേ, അതിനൊരു 1-2 ദിവസം നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ വൈറസ് പകർത്തുവാൻ തുടങ്ങും. അപ്പൊ ശരിക്കും താങ്കൾ അവരുമായിട്ട് ആ ഒരു സമയത്ത് കോണ്ടാക്റ്റിൽ, സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടോ താങ്കൾക്ക്?
2: ഇല്ല, ഞാൻ അത് കഴിഞ്ഞാണ് അമ്മയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഞാൻ എത്തിയത്.
0: അപ്പോൾ പ്രത്യേക മുറിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇരുന്നത് അല്ലേ രോഗം? അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് നമുക്ക് ഒരു വൈറസ് ഉണ്ടാക്കുന്നു, അത് രോഗലക്ഷണം കാണിക്കുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ പകരുവാൻ തുടങ്ങും. പകർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്യുബേഷൻ

പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിച്ച് കഴിഞ്ഞ് ഒരു 10 മുതൽ 14 ദിവസം, 21 ദിവസം, ചിലർക്ക് 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് വരാം, ഒരു 10-14 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അടുത്ത ആൾക്ക് രോഗം വരുന്നത്. അപ്പോൾ അത്രയും ദിവസം, ചിലർക്ക് 21 ദിവസം വരെയൊക്കെ, മാക്സിമം 21 ദിവസം വരെയൊക്കെ കഴിഞ്ഞ് രോഗം വരാൻ സാധ്യതയുണ്ട്. പൊതുവെ എന്നാലും ഒരു 2-ാമത്തെ ആഴ്ചയ്ക്കകം നമുക്ക് രോഗലക്ഷണം കാണിക്കും. പിന്നീട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഗുളികയുണ്ട്. നമ്മൾ ആദ്യത്തെ കുമിള പൊട്ടുമ്പം തന്നെ എസൈക്ലോവിർ എന്ന് പറഞ്ഞ ഗുളിക, ആന്റി വൈറസ്, വൈറസിനെതിരെയുള്ള ഗുളിക നമ്മുടെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പനിയോ കുമിളയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കണ്ട് ഈ ഗുളിക കഴിക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നീട് ഈ കൂടുതൽ പ്രായമുള്ളവർക്ക് വരുമ്പോൾ ചിലപ്പോൾ സങ്കീർണതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ചിക്കൻ പോക്സ് റെമഡി വേണ്ട, റെമഡിയുടെ ആവശ്യം ശരിക്കും നമ്മൾ ഈ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകമാണെങ്കിൽ വാക്സിൻ എടുക്കാം. പക്ഷെ വാക്സിൻ വില കൂടിയ വാക്സിനാണ്, 2000 രൂപയ്ക്ക് അടുത്ത് വില വരും. അപ്പോൾ അത് ശരിക്കും രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകം എടുക്കുന്നതാണ് ഏറ്റവും മെച്ചം. എങ്കിലും നമ്മൾ പൊതുവെ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി വാക്സിൻ എടുത്തിട്ട് ഫലം വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഇനി ഭാവിയിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഓർത്ത് വെക്കാം, രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് കഴിവതും 3 ദിവസത്തിനുള്ളിൽ പോയി വാക്സിൻ എടുക്കാം. പറ്റിയില്ലെങ്കിൽ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കും. പക്ഷേ സമയം കഴിയും തോറും വാക്സിൻ്റെ ഫലം കുറയും. അതല്ലാതെ പ്രതിരോധ ഗുളിക ഇപ്പോൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഗുളിക നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇനി സമ്പർക്കത്തിൽ വന്ന് ഒരു 1-2 ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ലക്ഷണങ്ങൾക്ക്, അപ്പം നമ്മൾ നോക്കിയിരിക്കുക എന്തെങ്കിലും കുമിളയെങ്ങാനും

വെച്ചാൽ ഇനി സമ്പർക്കത്തിൽ വന്ന ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ലക്ഷണങ്ങൾ അപ്പം നമ്മൾ നോക്കിയിരിക്കുക, എന്തെങ്കിലും കുമ്പളയും കാണാൻ കഴിയും തോറും വാക്സിന്റെ ഫലം കുറയും. അതല്ലാതെ പ്രതിരോധ ഗുളിക ഇപ്പോൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഗുളിക നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇനി സമ്പർക്കത്തിൽ വന്ന ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ലക്ഷണങ്ങൾ അപ്പം നമ്മൾ നോക്കിയിരിക്കുക, എന്തെങ്കിലും കുമ്പളയും കാണാൻ

0: ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ സാധിക്കും. ഭക്ഷണമൊക്കെ കൊടുക്കാം കേട്ടോ, ഭക്ഷണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദഹിക്കുവാൻ എളുപ്പമുള്ള, നമ്മൾ ഏത് അസുഖം നമുക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ദഹിക്കുവാൻ എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക. കാരണം ശരീരം രോഗാണുവിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ ആ പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഒത്തിരി ദഹിക്കാൻ കഷ്ടപ്പാടുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കരുത്. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഏത് ഭക്ഷണവും കൊടുക്കാം. നമ്മുടെ ചികിത്സയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും നമ്മൾ പറയാറില്ല. ദഹനത്തിന് എളുപ്പമുള്ള കൊടുക്കാം, കുഴപ്പമൊന്നും.
1: വളരെ ഉപകാരം.
0: ചൊറിച്ചിലൊക്കെ ഉണ്ടാ കൂടുതൽ പ്രശ്നങ്ങളുള്ളവര് അതിനുള്ള മരുന്നുകൂടെ കഴിക്കാം. ചൊറിച്ചിലിന് സെട്രസിനോ എന്തെങ്കിലും, ഈ കുമിള ചൊറിയുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൂടെ കഴിക്കാം.
1: മാഡം, ഇപ്പൊ അമ്മയ്ക്ക് സിംറ്റംസ് എല്ലാം കുറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇപ്പോ ശരീരവേദനയാണ് പറഞ്ഞ, മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പൊ അമ്മ വേദന
0: പറയുന്നത് ആൾക്കത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് തനിയെ അങ്ങ് റിക്കവറി ആയിക്കോളും. മറ്റു സങ്കീർണതകളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, പേടിക്കണ്ട.
1: വളരെ ഉപകാരം മാഡം,
2: വിളിച്ചതിന് നന്ദി. മാഡം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് പകർച്ചവ്യാധികളെ തടയാൻ എങ്ങനെ സഹായിക്കുന്നു? നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതൊക്കെ മുടക്കില്ല.
0: അതെ, ശിഗെല്ല ഇപ്പം കൂടി നിൽക്കുന്നു, വരളക്ക രോഗങ്ങൾ കൂടുന്നുണ്ട്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് എ, ഇപ്പം ശിഗെല്ല നമുക്ക് ഈ വർഷം ശിഗെല്ല പലർക്കും ഒരു തോന്നിയിട്ടുള്ളത് ഒരു പുതിയ രോഗമാണ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ വർഷവും കേരളത്തിൽ ശിഗെല്ല റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചധികം കേസസ് കൂടിയിട്ടുണ്ട്. ഇത് ഒരു കേരളത്തിന് മാത്രം ഒറ്റപ്പെട്ട ഒരു ഫിനോമിനൻ അല്ല, ആക്ച്വലി ആഗോള തലത്തിലൊരു പ്രതിഭാസമാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഈ ആഗോള താപനില കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ പല രോഗാണുക്കളും അവ പരത്തുന്ന കൊതുക് കണക്കുള്ളെയും ഈച്ച കണക്കുള്ളെയും ജീവികളുടെ ഒരു സർവൈവൽ, അവരുടെ ഒരു സാന്ദ്രത കൂടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് എല്ലായിടവും പണ്ട് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന പല രോഗങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ടും പുതിയ ഇമേർജിംഗ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള ഇപ്പം നിപ്പ കണക്കുള്ള, എബോള കണക്കുള്ള പല രോഗങ്ങളും പൊട്ടിപ്പറപ്പെടുന്നതായിട്ടും ഒക്കെ ഉള്ളൊരു ഫിനോമിനൻ, ഒരു പ്രതിഭാസമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഞ്ഞപ്പിത്തത്തിൽ ജലത്തിലൂടെ പകരുന്ന, ജലത്തിലും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലെ വൈറസ് ഉണ്ടാക്കുന്ന, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്ത രോഗവും കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 100-ന് മരണങ്ങളും 5,000-ന് കേസുകളും എല്ലാ ദിവസവും, ഈ വർഷവും നമുക്ക് കേസുകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിരിക്കുന്നു, നമ്മുടെ കുടിവെള്ളം പ്രത്യേകിച്ച് കിണർ വെള്ളം മലിനമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത് വീടുകൾ, നമ്മൾ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കക്കൂസുകളും ഒക്കെ ഉണ്ടാക്കി, കേരളം വളരെ മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നേടിയവരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അടുത്തടുത്ത വീടുകളാവുമ്പോൾ കക്കൂസ് കുഴികളും കിണറുകളും അടുത്തടുത്ത് 3 സെന്റിലും 5 സെന്റിലും വീട് അടുത്തടുത്ത് വരുമ്പോൾ, ഈ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിൽ കക്കൂസ് കുഴികളുടെ കോൺക്രീറ്റും അത് കെട്ടിയിരിക്കുന്നതിൽ വിടവുകളും വിള്ളലുകളും വീഴുകയും, അത്തരത്തിൽ ഈ കക്കൂസ് കുഴി തന്നെ പലപ്പോഴും ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, നമുക്ക് വെറും കുഴികളാണ് പൊതുവെ ഉള്ളത്. മാത്രവുമല്ല അവിടുന്ന് ആ ജലം, ആ ടാങ്കിലെ ജലം നമ്മുടെ മണ്ണുവഴി ഗ്രൗണ്ട് വാട്ടറിനെ, നമ്മുടെ കിണറ്റിൻ്റെ വെള്ളത്തിനെ മലിനമാക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണറിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു 10% താഴെയൊക്കെ ആയിരുന്നു ഇക്കോളൈ. നമ്മൾ ഇക്കോളൈ എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, മനുഷ്യൻ്റെ കുടലിലുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയാൽ അതിൻ്റെ അർത്ഥം ആ വെള്ളം മനുഷ്യൻ്റെ മലത്താൽ മലിനമായി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീടുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ഒക്കെ ജലം പരിശോധിക്കുമ്പോൾ 10% താഴെ സാമ്പിളുകളിലൊക്കെ നമുക്ക് ഇക്കോളൈ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ 70%+ നമുക്ക് ഇക്കോളയുടെ സാന്നിധ്യം, ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജലം വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു, അത് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യവുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടിയതിൻ്റെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ ഉള്ളൊരു തിയറി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അമീബകൾക്ക് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിൽ ബാക്ടീരിയകൾ, ഓർഗാനിക് മെറ്റീരിയൽ, ബാക്ടീരിയൽ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്. അപ്പോൾ ശിഗെല്ല കൂടുവാനും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മലിനമായ ജലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതിനെതിരെയുള്ള നമ്മുടെ ഏക പ്രതിവിധി, ഒന്ന്, നമ്മൾ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 2, നമ്മുടെ കിണറുകൾ, അത് അമീബിക് മസ്തിഷ്കജ്വരത്തിനും പ്രധാനമാണ്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും പ്രധാനമാണ്, വയറിളക്ക രോഗങ്ങൾ, ശിഗെല്ല ഇവയ്ക്കെല്ലാം പ്രധാനമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യത്തിൽ ഒത്തിരി വെള്ളം, വെള്ളക്കെട്ട്, പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമായിട്ട് വരും. അതായത് സാധാരണ നമ്മൾ 1000 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി 5 ഗ്രാം ബ്ലീച്ചിങ്

0: ഓർഡറിട്ട് 1000 ലിറ്റർ വെള്ളത്തിന് ആ തോതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അല്ലെങ്കിൽ തന്നെയും നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജലത്തിൻ്റെ ശുദ്ധി ഉറപ്പാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ടത്തെ ശീലം, പണ്ട് അമ്മമാർ പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൈ കരുതുക എന്നുള്ളത്, ആ ശീലം നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതിൻ്റെ, തിളപ്പിച്ചാറ്റിയത് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ചിലരൊക്കെ 20 മിനിറ്റ് റോളിംഗ് ബോയിൽ വെട്ടിത്തിളപ്പിക്കുക, പക്ഷെ അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇത്രയും ഇന്ധനവിലയൊക്കെ കിടക്കുന്ന സമയത്തും 20 മിനിറ്റ് തിളപ്പിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സർവ്വജീവനും, അതായത് സ്പോറുകളടക്കം നശിപ്പിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോയിന്റ് എത്തുന്നതാണ്. ആക്ച്വലി ഈ രോഗകാരണമായിട്ടുള്ള, പെത്തോജനിക് ആയിട്ടുള്ള മിക്ക രോഗാണുക്കളും 3 മുതൽ 5 മിനിറ്റ് വെട്ടിത്തിളപ്പിച്ച വെള്ളം വെട്ടിത്തിളയ്ക്കുക, റോളിംഗ് ബോയിൽ എന്ന് വെച്ചാൽ വെട്ടി കുമിളകൾ വന്ന് വെട്ടിത്തിളയ്ക്കുന്നത്, 3 മുതൽ 5 മിനിറ്റ് നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ നമുക്ക് ഈ ഇത്തരത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ രോഗങ്ങൾക്കെതിരെയും പ്രതിരോധം തീർക്കുവാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അമ്മമാരെ നമ്മളെ ശീലിപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയത്തില്ലേ, അതിലൊക്കെ എന്താ, ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ ജലത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ മെസ്സേജുകൾ പരക്കുന്നത് കൊണ്ടാണോ അതോ എന്തോ, പലപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും വൈറലൊക്കെ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലുമൊക്കെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. പലപ്പോഴും വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തന്നെ വേണം, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? നമ്മോടൊപ്പം ഡോക്ടർ ചിന്തയുണ്ട്, സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടർ.
0: ഹലോ ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: എനിക്ക് ഈ 10 വർഷത്തിന് മുൻപ് ചിക്കൻ പോക്സ് വന്നായിരുന്നു. അപ്പം അതിൻ്റെയാണ് ചില കുത്തുകുത്ത് വെളുത്ത കുത്തുകുത്ത് പാടുകളൊക്കെ ഈ അവിടെ അവിടെ ആയിട്ടൊക്കെ ഉണ്ട്, കാലിലും കാലിൻ്റെ തൊടയിലും പിന്നെ കയ്യിലും ഒക്കെ ദേഹത്ത് ചില സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് നോക്കി വേറെയുള്ളവർക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് കാണുന്നുണ്ട്. അത് അതെന്താണ്, അത് മുൻപൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ ഇത്രയും കുത്തുള്ളത് പോലെ.
0: ഈ 10 വർഷത്തിന് മുമ്പ് വന്നതിന്റെ പാടൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ടാവും. ചിലർക്ക് കുറച്ചു കാലം ഇങ്ങനെ ഓരോരുത്തരുടെ തൊലിയുടെ രീതിയാണ് ചിക്കൻ പോക്സ്, പക്ഷേ ഇപ്പം കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പുതിയ എന്തെങ്കിലും തൊലിപ്പുറത്തെ പ്രശ്നങ്ങളാവാനാണ്. ഒന്ന് നമുക്ക് ഒരു ഒരു സ്കിൻ ഡോക്ടറെ കണ്ട് ഒന്ന് പരിശോധിപ്പിക്കുന്നതിൽ തെറ്റില്ലല്ലോ. വേദനയൊന്നും ഇല്ലല്ലോ, അത്തരത്തിലുള്ള പാടുകളൊന്നും ഇല്ല.
2: വേദനയൊന്നുമില്ല, അവിടെ ഇവിടെ ചില ചെറിയ കുത്തി, ചിലത് കാലിന് ഇച്ചിരി പൊളിഞ്ഞു പോയത് പോലെ, വല്ല എന്തെങ്കിലും ചെറിയ പോലെ വന്നിട്ട് അടഞ്ഞു പോയത് ഇച്ചിരി കുറച്ചും കൂടെ വലിയ പാട്.
0: അപ്പൊ അത് അത് അന്നത്തെ ചിക്കൻ പോക്സിന്റെ ഒരു സമയം, ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണമെങ്കിൽ പുതുതായിട്ട് വന്നതാവാനാണ് സാധ്യത. അതൊന്ന് ഒരു സ്കിൻ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട്, ഒന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോക്ടറെ കാണുന്നത് തെറ്റൊന്നുമില്ല, ഒന്ന് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്.
2: ഡോക്ടർ, എനിക്ക് ഒന്നും കൂടെ പറയുന്നുണ്ട്, കാൽമുട്ട് വേദന അത് എന്തുകൊണ്ടുണ്ട്? അത് മഴക്കാലങ്ങളിൽപ്പെടും, 5-8 മാസമായി തുടങ്ങിയിട്ട്.
0: അല്ല, എത്ര വയസ്സ് താങ്കൾക്ക്? എത്ര വയസ്സുണ്ട് താങ്കൾക്ക്?
2: 74.
0: നമ്മള് പ്രായം ആവും തോറും നമ്മുടെ ഈ മുട്ടുകളൊക്കെ കുറച്ച് തേയ്മാനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതും ഒന്ന് വ്യായാമം ഒക്കെ ചെയ്യാറുണ്ടോ? വ്യായാമം ചെയ്യാറുണ്ട്
2: പറഞ്ഞായിരുന്നു.
0: ഈ മസിലുകളെ, ഡോക്ടറിന്റെ ഒരു ഉപദേശത്തോട് കൂടി, കാരണം എത്ര കണ്ട് തേയ്മാനം ഉണ്ടെന്നനുസരിച്ച് ഈ മസിലുകളെയൊക്കെ നമ്മൾ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഇപ്പം നമുക്ക് വേദനയുള്ള സ്ഥലം മാത്രമല്ല, ബാക്കി ശരീരത്തിലെ എല്ലാ അസ്ഥികളെയും എല്ലാ ജോയിൻറ്റുകളെയൊക്കെ നമ്മൾ അനക്കി അതിന് ചുറ്റുമുള്ള മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അതിനെ ശക്തിപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ കുറച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് അത് ഡോക്ടറെ കണ്ടിട്ടേ വ്യായാമം ചെയ്യാവുള്ളൂ, കാരണം എത്ര തേയ്മാനം ഉണ്ട് ഏതൊക്കെ ചെയ്യാൻ പറ്റില്ല ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് വ്യായാമങ്ങളൂടെ ചെയ്താൽ നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് നേരത്തെ മാഡം വെള്ളത്തിന്റെ കാര്യം നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പൊതുവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം സ്കൂളുകളാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമ്മൾ പൊതുവായിട്ട് വാട്ടർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ധാരണ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധമാണ്, ഇത്തരം കീടാണു

0: ക്കളുടെ സാന്നിധ്യം ഇല്ലാത്തതാണെന്ന്. അത് എത്രത്തോളം ശരിയാണ്?
1: ഈ നമ്മുടെ മോഡേൺ പ്യൂരിഫയറുകൾ, ഫിൽട്ടറുകൾ എല്ലാം ഇപ്പോൾ തന്നെ യു വി സംവിധാനത്തോടൊക്കെ ചേർന്നതാണ്. ഫിൽട്ടർ മാത്രമല്ല, അതിൻ്റെ കൂടെ യു വിയുടെ ഒക്കെ ഉള്ളതാണ്. അത് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫിൽട്ടറുകൾ, നമുക്ക് സുരക്ഷിതം തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഷിഗല്ല, ഹെപ്പറ്റൈറ്റിസ് എ, ഏറ്റവും കൺസേൺ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ ഫിൽട്ടറിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഹെപ്പറ്റൈറ്റിസ് എക്ക് യു വി സംവിധാനമുള്ള ഫിൽട്ടറുകളെ ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെ ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഷിഗല്ലയ്ക്കും യു വിയും ക്ലോറിനുമാണ് നമ്മളെ സഹായിക്കുന്നത്. ക്ലോറിൻ ഡിസ്ഇൻഫെക്ഷനും തിളപ്പിച്ചാറ്റുകയും പിന്നെ യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളുമാണ് ഷിഗല്ലയ്ക്കാണെങ്കിലും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഫിൽറ്ററുകൾ നമുക്ക് സേഫാണ്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, യു വി സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് മെയിൻറ്റെയിൻഡ് ആണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോളേജുകൾ, രണ്ട് കോളേജുകളിലെ ഔട്ട് ബ്രേക്ക്, സ്കൂളിലെ ഒരു വലിയ ഷിഗല്ല ഔട്ട് ബ്രേക്ക്, ഇവിടെയൊക്കെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരോട് നമ്മൾ നേരിട്ട് പോയിട്ടും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഫിൽട്ടറിൽ നിന്ന് വെള്ളം കുടിച്ച കുറേ പേർക്ക് രോഗം വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം, പൊതുസ്ഥലങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളും കോളേജും നമ്മുടെ ക്യാൻറ്റീനിലും ഒക്കെ വെച്ചിരിക്കുന്ന പൊതുസ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന ഫിൽറ്ററുകൾ ആരും ശ്രദ്ധിക്കില്ല. അത് മെയിൻറ്റെയിൻഡ് ആവില്ല. നമ്മൾക്ക് തന്നെ അറിയാം, മാനുഫാക്ചറർ തന്നെ പറയാറുണ്ട് 6 മാസം കൂടുമ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പക്ഷേ വെള്ളത്തിൻ്റെ ഇപ്പം ഒത്തിരി ഓരും ചെളിയും ഒക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ മോഡേൺ ഫിൽറ്ററുകളിൽ ഒരു ചുമന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും ഈ മെയിൻ്റനൻസിൻ്റെ ടൈം ആവുമ്പോൾ. അതുപോലും പബ്ലിക്, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും. പബ്ലിക് പ്ലേസസിൽ ചിലപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അപ്പോൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന യു വി സംവിധാനത്തോടൊക്കെയുള്ള മോഡേൺ ഫിൽറ്ററുകൾ സേഫാണ്. പക്ഷേ ഈ വലിയൊരു പകർച്ചപ്പനിയൊക്കെ നിൽക്കുന്ന ഇത്തരത്തിൽ, ഈ വയറിളക്ക രോഗം, ഹെപ്പറ്റൈറ്റിസ് ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഫിൽറ്റർ മെയിൻറ്റെയിൻഡ് ആണോ, ആ വെള്ളം ശുദ്ധമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കയ്യിലൊരു പഴയ രീതിയിലൊരു വാട്ടർ ബോട്ടിൽ കരുതുക, തിളപ്പിച്ച് വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും ഇത്രയും ഇന്ധനവില കിടക്കുന്ന സമയത്ത് ഇവർ 3-5 മിനിറ്റൊക്കെ റോളിംഗ് ബോയിൽ ചെയ്ത് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരുവാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയും കയ്യിലൊരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. കാരണം ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഔട്ട് ബ്രേക്സ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും നമുക്ക് സംരക്ഷണം തരുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മൾ ബിഹേവിയർ വാക്സിൻ എന്ന് തന്നെ പറയാം നമുക്ക്. ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്കൊന്നും രോഗം വരുന്നില്ല. നമ്മൾ ഈ ആളുകളുടെ അടുത്ത് ചോദിക്കും അവരുടെ ശീലങ്ങൾ എന്താണ്, അവരെന്താണ് കുടിച്ചത്, എവിടുന്ന് കഴിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് അത്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവർക്കാണ് കൂടുതൽ പേർക്കും രോഗം വരാനുള്ള അപകടം വളരെ കൂടുതൽ. അത് വളരെ ശാസ്ത്രീയമായി നമുക്ക് പല തവണ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫിൽറ്ററും നമ്മൾ ഇത്തരത്തിലുള്ള മെയിൻറ്റെയിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഒരു കാര്യമോട്, ഹോട്ടലിലെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതിനോട് ഒരു കാര്യമോട് പറഞ്ഞോട്ടെ, ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആറി കഴിയുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ ഇതിനകത്തിരുന്ന് പെരുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് എപ്പോഴും തിളപ്പിച്ച് ചൂടാക്കിയ ഭക്ഷണത്തിൽ ബാക്ടീരിയകൾ ചത്തുപോകും. അപ്പോൾ ആ ചൂടോടെ തന്നെ കഴിക്കുക, വെച്ച് തണുപ്പിച്ച് കഴിക്കാതിരിക്കുക. പിന്നെ ഇത്തരത്തിൽ പകർച്ചപ്പനി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സാലഡ് കണക്ക് നമ്മൾ വേവിക്കാത്ത ഭക്ഷണങ്ങൾ പുറത്തു നിന്ന് കഴിക്കുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സാലഡൊക്കെ നമ്മൾ വേവിക്കുന്നില്ല, അപ്പോൾ വേവിച്ച് ചൂടോടെ കഴിച്ചാൽ നമ്മൾ സേഫാണ്. ഇനി വീട്ടിൽ തന്നെ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളും പഴങ്ങളും നല്ലതുപോലെ കഴുകാൻ ശ്രദ്ധിക്കുക. അതുവഴിയും നമുക്ക് ഇത്തരത്തിലുള്ള വയറിളക്ക രോഗങ്ങൾ വരാം.
0: അടുത്ത കോൾ ഉണ്ട്. ഹലോ
2: മേഡം, ഞാൻ ജാനകി നെടുമങ്ങാട്ട് നിന്നാണ്.
0: ആ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
2: ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുപ്പി വെള്ളം തമ്മിൽ ഒന്നാണോ അതോ മാറ്റണ്ടോ?
1: അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ഈ കുപ്പി വെള്ളം എന്ന് പറയുന്നത് ഈ മിനറൽ വാട്ടർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന നമ്മൾ ബോട്ടിൽഡ് വാട്ടർ അതാണ്. കുപ്പിയിൽ കടയിൽ നിന്ന് മേടിക്കുന്നത് അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചേ? അതല്ലേ? അതെ. അത് അതിലൊരു കാര്യം, നല്ല കമ്പനി, ഇതിലും ഒരു വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പലതരം കുപ്പിവെള്ളം മാർക്കറ്റിൽ അവൈലബിളാണ്. ഇത് പല കമ്പനികളുടെ, അതിൽ ചില കമ്പനികളുടെ അവർ പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ ഈ മാർക്ക്, അതിൻ്റെ ക്വാളിറ്റിയുടെ മാർക്കൊക്കെ ഉണ്ട്. FSSA-യും ISA-യും ഒക്കെ മാർക്കൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ, നല്ല കമ്പനിയുടെ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല കമ്പനികളുടെ ബോട്ടിൽഡ് വാട്ടർ സുരക്ഷിതമായിരിക്കും, പക്ഷെ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം എന്തായാലും പോപ്പുലറായിട്ടുള്ള കാലാകാലങ്ങളിലായിട്ട് മാർക്കറ്റിൽ നിലവിലുള്ള വലിയ കംപ്ലയിന്റുകളൊന്നും ഇല്ലാത്ത കമ്പനിയുടെ ബോട്ടിൽ വാട്ടർ സേഫ് ആണ്. നമ്മൾ ഈ പലപ്പോഴും ഈ ബോട്ടിൽ വാട്ടറുകളുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ടുള്ളപ്പോൾ പല ബോട്ടിൽ വാട്ടറുകളിലും നമുക്ക് കുടിക്കാൻ ഫിറ്റ് അല്ലാത്ത രീതിയിലുള്ള അണുക്കളെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നത് നല്ല കമ്പനികളുടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടിക്കാം, പക്ഷേ നമുക്ക്

0: എപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്ന നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം, ഈ പ്രത്യേകിച്ച് വയറിളക്കം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയുന്നത് കൊണ്ടുപോകുന്നത്, അത് അതിൻ്റെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പിച്ചതാണ്. അപ്പം നമുക്കത് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അതാണ് വ്യത്യാസം. നല്ല കമ്പനിയുടെ മിനറൽ വാട്ടർ പ്രശ്നമുണ്ടാവുകയില്ല. പക്ഷേ ഏതൊക്കെ കമ്പനിയുടെ ആണ്, ചിലതൊക്കെ പൊട്ടിച്ചതും പല പല വിഷയങ്ങൾ ഇതുമായിട്ട് അനുബന്ധിച്ചിട്ടുണ്ട്. നല്ല വ്യാജന്മാരുടെയൊക്കെ വെള്ളക്കുപ്പികൾ കിട്ടുന്നതും ഒക്കെ പല വിഷയങ്ങളും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് നല്ല കമ്പനിയുടെ ബോട്ടിൽ മാത്രം വഴി വയ്ക്കുക. അതിന് അതല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെള്ളം കരുതുക. കയ്യിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കുക.
1: ഒരു സംശയം കൂടി, പിന്നെ നമ്മളെ രണ്ട് കുട്ടികൾക്ക് ഇപ്പൊ ഈ വൈറൽ ഫീവർ വന്നു. അപ്പൊ ഈ വൈറൽ ഫീവർ വന്നപ്പോ വയറ്റിളക്കൊന്നും ഉണ്ടായില്ല, ജലദോഷം ഉണ്ടായില്ല, പനി മാത്രം വന്നല്ലോ.
0: അല്ല, ഈ വയറിളക്കമല്ലോ, പനിയല്ലേ വന്നത്? വൈറൽ പനിയല്ലേ വന്നത്? വയറിളക്ക രോഗമല്ലല്ലോ.
1: അല്ല, പനി വരുമ്പോ ഇത് ലക്ഷണം കാണൂലേ?
0: പനി മാത്രമേ. ഇപ്പൊ എന്താ കുഞ്ഞുങ്ങൾക്ക് ലക്ഷണം എന്തായിരുന്നു ഉണ്ടായിരുന്നേ?
1: ഒന്നും ഉണ്ടായില്ല, ജലദോഷം ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഒരു പനി വന്നു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞു പകർച്ചപ്പനിയാന്ന് പറഞ്ഞു. അതിന്റെ ഒരു സിറപ്പ് കൊടുത്തത് കുറയും ചെയ്തു. അല്ല, ഈ പകർച്ചപ്പനി ഇപ്പോഴത്തെ പകർച്ചപ്പനിക്ക് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്.
0: ഇപ്പോഴത്തെ പ്രധാന പകർച്ചപ്പനി ഫ്ലൂ കണക്കുള്ള പനികളും നമ്മുടെ സാധാരണ ഈ തൊണ്ടവേദനയും ചുമയും ശ്വാസം മുട്ടും ഒക്കെ മൂക്കൊലിപ്പും ഒക്കെ ആയിട്ട് വരുന്ന സാധാരണ പനികൾ ധാരാളമുണ്ട്. ആ വിഭാഗത്തിൽ പെട്ടതായിരിക്കാം താങ്കൾ പറഞ്ഞ ലക്ഷണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വൈറസോ പൊതുവെയുള്ള ഫ്ലൂവോ മറ്റ് വൈറസുകളോ എന്തെങ്കിലും ബാധിച്ചതാവാം. അത് ഈ ഡെങ്കി പോലെയൊക്കെ ഉള്ള പനികളാണെങ്കിൽ കുറച്ചുകൂടെ ശരീരവേദന, കണ്ണിന് ചുറ്റും വേദന, തലവേദന, അത്തരത്തിലുള്ള ഇത്തിരിയുടെ കടുത്ത സിംറ്റംസ് വരാം. പിന്നെ ഏത് പനിയാണെങ്കിലും അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പനി മാത്രമായിട്ട് വന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയെങ്കിൽ പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല.
1: ആ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. പിന്നെ ഒരു സംശയം, ഡോക്ടർ ഒരു സംശയം, എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഡെങ്കിപ്പനി ഒരു സമയത്ത് ഡെങ്കി വരും. ഡെങ്കി വന്നു കഴിഞ്ഞാൽ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ഡെങ്കി വേണമെന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം അങ്ങനെ വന്നു. അപ്പൊ ഇതെന്താ, ആ സമയത്ത് മാത്രം ഇങ്ങനെ വരുന്ന പനിയാണോ അതോ?
0: എത്ര വർഷം ഇടവിട്ടാണ് ഈ മൂന്ന് വട്ടം വന്നത്? അല്ലല്ല, അങ്ങനെ വരില്ല. ഡെങ്കി ഡെങ്കിയാണെന്ന്, ഡെങ്കിയുടെ പരിശോധന ചെയ്ത് ഡെങ്കിയാണെന്ന് പറഞ്ഞു. ഡെങ്കിയുടെ തന്നെ പരിശോധന NS1 അല്ലെങ്കിൽ IgM ചെയ്ത് പറഞ്ഞു. NS1 മൂന്ന് വട്ടം. അത് ശരിക്കും ഡെങ്കി നമുക്ക് നാല് ടൈപ്പാ ഉള്ളത്. ഡെങ്കി 1, 2, 3, 4 നാല് സീറോ ടൈപ്പുകൾ തരം, നാല് തരം വൈറസുകളാ ഉള്ളത്. അതിൽ ഒരു തരം വൈറസ് വന്നാൽ ആ വൈറസ് പിന്നെ നമുക്ക് വരാൻ സാധ്യത തീരെ കുറവാണ്. പിന്നീട് രണ്ടാമത്തെ ടൈപ്പ് സീറോ ടൈപ്പ് വഴിയുള്ള ഡെങ്കി ആയിരിക്കാം വന്നത്. അതും സാധാരണ ഈ ഓരോ വർഷം ഇടപെട്ട് വരുന്നത് വളരെ അപൂർവമാണ്. കാരണം നമുക്ക് ഒരു സീറോ ടൈപ്പിന്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മറ്റ് സീറോ ടൈപ്പുകൾക്കെതിരെയും കുറച്ചു കാലത്തേക്ക്, ഒരു ഒന്ന് ഒന്നര വർഷത്തേക്കൊക്കെ പ്രതിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിപ്പോൾ അപ്പോൾ താങ്കൾക്ക് പല തരം, പല ടൈപ്പ്, നാല് ടൈപ്പിൽ എനിക്ക് തോന്നുന്നു മാറി മാറി വന്നതാവണം. അത് വിശദമായിട്ട് നോക്കണം, കാരണം ഇത്ര അടുപ്പിച്ച് വരുന്നതും കുറച്ച് അത്ര സാധാരണമല്ല. ഒന്ന് ഡോക്ടറെ ഒന്ന് കണ്ട് ഈ വിഷയം ഒന്ന് സംസാരിക്കൂ. കാരണം ഇനിയിപ്പോ മറ്റ് സങ്കീർണതകളൊന്നും, കാരണം ഒരു സീറോ ടൈപ്പ് വന്നിട്ട് മറ്റൊരു സീറോ ടൈപ്പ് ആയിട്ട് വീണ്ടും ഇൻഫെക്ഷൻ വരുമ്പോൾ സങ്കീർണതകൾക്കുള്ള സാധ്യതകളും കൂടാറുണ്ട്. അപ്പോൾ ഇത് അതൊന്ന് ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനം. അത് ഡെങ്കി തന്നെ ആയിരുന്നു എന്നുള്ളത്, കാരണം ചിലപ്പോൾ ഡെങ്കി ആവാതിരിക്കാം, മറ്റ് പനികളായിരുന്നിരിക്കാം. കാരണം അടുപ്പിച്ച് ഡെങ്കി ഓരോ വർഷവും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പൊതുവെ ഒരു രണ്ട് മൂന്ന് വർഷം ഇടവിട്ടിട്ടൊക്കെയാണ് ഓരോ സീറോ ടൈപ്പുകൾ നമ്മുടെ ആ പ്രദേശത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഡെങ്കി 2 ഉം 1 ഉം ആയിരുന്നു. പിന്നീട് ഇപ്പോൾ ഡെങ്കി 3 ആണ് കൂടുതൽ. അപ്പോൾ അതൊക്കെ പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷത്തിന്റെ ഗ്യാപ്പ് കാണും. അതാണ് അതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. അതുപോലെ തന്നെ ഡെങ്കിപ്പനിയെ കുറിച്ച് പറയുമ്പോൾ പപ്പായ ഇലയുടെ നീര് കുടിക്കുന്നത് ഇപ്പോൾ പ്ലേറ്റ്ലേറ്റ് കൗണ്ടൊക്കെ കൂട്ടാൻ സഹായിക്കും എന്നൊരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ശാസ്ത്രീയത എത്രത്തോളമാണ്? മാതളം ജ്യൂസ് കുടിക്കുക, അങ്ങനെയൊക്കെ കുറേയധികം കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടല്ലോ.
0: ഈ ഓരോ അസുഖങ്ങളും ലക്ഷണങ്ങൾക്കും ഓരോ ചികിത്സ രീതിക്കും ഓരോ പലതരം ശാഖകളുണ്ടല്ലോ. ചികിത്സയുടെ രീതികൾക്ക് അവരുടേതായ ചികിത്സകളുണ്ട്. അതിൽ ഈ പ്രത്യേകിച്ച് ഈ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇലകൾ ഇവയായിട്ട് ഓരോരോ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വാട്സാപ്പിലൊക്കെ നമുക്ക് കാണാം ഷുഗർ കുറയ്ക്കാനായിട്ട് ഇന്ന ഇല കഴിക്കണം, ഇതിന്റെ ഒരു പ്രശ്നം പലതിന്റെയും ശാസ്ത്രീയത നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഡെങ്കിയുടെ സ്പെസിഫിക്കലി പപ്പായ കുറേയധികം ഗവേഷണവും പേപ്പറുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ നമ്മൾ ഈ പപ്പായ ഇല എടുത്ത് കഴിക്കുന്നതല്ല അതിന്റെ രീതി. ഇത്തരത്തിൽ നമ്മുടെ പല മരുന്നുകളും പല ഇലകളിൽ നിന്നുമൊക്കെ ഉള്ള എക്സ്ട്രാക്ട്സ് ആയിട്ട് നമ്മൾ എടുത്തതാണ്. നമ്മൾ ഈ ഒരു ഇല മൊത്തത്തിൽ കഴിക്കുമ്പം അതിൽ പലതരം കോമ്പൗണ്ട്സ് ഉണ്ടാവും. അതിലെല്ലാം നമ്മുടെ ശരീരത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ കിഡ്നിയെ ഇത്തരത്തിലെ ഇലകളും പൂർണ്ണമായിട്ടും ഇങ്ങനെ വളരെ വലിയ

0: തോതിലിവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയൊക്കെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ള മരുന്നുകൾ മാർക്കറ്റിൽ പിൽക്കാലത്ത് അവൈലബിൾ ആവും. പക്ഷെ ഡെങ്കിയിൽ ഈ ചികിത്സയുടെയൊക്കെ ശരിക്കും ആവശ്യമില്ല. കാരണം ഡെങ്കി പോലുള്ള പനികൾ, ഡെങ്കിക്ക് മാത്രമല്ല പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് പല നമ്മുടെ വൈറൽ പനികൾ നമുക്ക് വരുമ്പോഴും ഈ നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഡെങ്കിക്ക് എപ്പോഴും നമ്മൾ പ്ലേറ്റ്ലെറ്റ് പരിശോധിക്കുന്നു, പ്ലേറ്റ്ലെറ്റ് കുറയാറുണ്ട്. അതൊരു ഈ ഡെങ്കിക്കാണെങ്കിലും ഒരു 48 മണിക്കൂറിന് ശേഷം ഈ പ്ലേറ്റ്ലെറ്റ് തിരിച്ചു കയറും. പൊതുവേ വളരെ കുറച്ച് ആളുകൾക്ക് സങ്കീർണതകളിലേക്ക് പോകുമ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് തീരെ താഴുന്നത്. അതൊരു 20,000 താഴ്ന്ന് ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ 10,000 താഴുമ്പോഴേ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കൊടുക്കുകയുള്ളൂ. പക്ഷേ പലരും ഭയന്ന് ചില ആശുപത്രികളിലൊക്കെ 50,000 ആകുമ്പോഴേ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നത് കാണാം. അത് അശാസ്ത്രീയമാണ് ശരിക്കും. പ്ലേറ്റ്ലെറ്റ് തീരെ താഴ്ന്ന് ആള് വളരെ സങ്കീർണതകളിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷന്റെ പോലും ആവശ്യമുള്ളൂ. ശരിക്കും പ്ലേറ്റ്ലെറ്റ് പനി സമയത്ത് പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് അത് പനിയോടനുബന്ധിച്ച് നമുക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതൊരു 48 മണിക്കൂർ കൊണ്ട് പ്ലേറ്റ്ലെറ്റ് തിരിച്ച് അതിൻ്റെ തോതിലേക്ക് എത്തും. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൂട്ടുവാനായിട്ടൊന്നും പ്രത്യേകിച്ച് ഇലകളൊക്കെ ഇങ്ങനെ അതേ കണക്ക് കഴിക്കുന്നത് അപകടമാണ്. അതേ കണക്കെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇലകളൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ അവൈലബിൾ ആവുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ ഉപദേശത്തിൽ മാത്രം ഇവ കഴിക്കുക. പിന്നെ പോഷകാഹാരം കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിനെല്ലാം മൊത്തത്തിൽ ഗുണമില്ല എന്നല്ല, പക്ഷേ അത് സേവിക്കുന്ന രീതി ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രോഗലക്ഷണം മനസ്സിലാക്കി മാത്രമേ സ്വയം ഇവയൊന്നും ചികിത്സിക്കാതിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് രോഗങ്ങളുള്ള സമയത്ത് നല്ലത്.
1: അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ തീരാറായിട്ടുണ്ട്. അപ്പോൾ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ, പ്രത്യേകിച്ചും പ്രായമായവർ, ഗർഭിണികൾ ഒക്കെ അടങ്ങിയ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഈ ഒരു പ്രതിരോധം തീർക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്നൊന്ന് പറയാം.
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജലജന്യ രോഗം നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക, കൊതുകുജന്യ രോഗങ്ങൾ തടയുവാനായിട്ട് ഈഡ്സ് ആണ് ഇപ്പോൾ പ്രധാനം. ഡ്രൈ ഡേ ആചരിക്കാം. 7 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ വീടിന് ചുറ്റും നടന്ന് വീട്ടിനകത്തും നമ്മുടെ സ്വന്തം വീടിന് ചുറ്റും തൊട്ടടുത്ത വീട്ടിലെ കൊതുക് മാത്രമേ നമ്മളെ കടിക്കുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി ദൂരം പറക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ വളർത്തുന്ന കൊതുകാണ് നമ്മളെ കടിക്കുന്നത്. പിന്നീട് നല്ല കൊതുകുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ റിപ്പല്ലൻസ് തേച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കവർ ചെയ്യുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകുക. എന്തെങ്കിലും ക്രീമുകളൊക്കെ കിട്ടും, അത് നല്ലതാണ്. അത് വലിയ ഇപ്പം മാർക്കറ്റിലൊക്കെ ഉള്ളതൊക്കെ വലിയ തൊലി പ്രശ്നമൊന്നും ഉള്ളതല്ല. ക്രീമുകൾ തേച്ചിട്ട് പോകുക, കവർ ചെയ്തിട്ട് പോകുക. നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട്, വീടിനകത്തുള്ള ഫ്രിഡ്ജിൻ്റെ ട്രേ അതൊക്കെ തന്നെയും ശ്രദ്ധിക്കുക. പിന്നീട് ഈ പകർച്ചപ്പനികളുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക. ആശുപത്രി വിസിറ്റ് ചെയ്യരുത്, രോഗികളെ വിസിറ്റ് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളെയും ഇത്തരത്തിൽ രോഗികളെ കാണിക്കാനോ ആശുപത്രികളിലോ അനാവശ്യമായിട്ട് കൊണ്ടുപോകരുത്. പിന്നീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ചികിത്സ എടുക്കുക. പ്രതിരോധത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. എലിപ്പനിക്ക് ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മലിനജലവുമായിട്ട് കോൺടാക്ട് വരുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ, അത്തരത്തിൽ കോൺടാക്ട് വരുന്നവരെ ഒക്കെ തന്നെയും ഡോക്സിസൈക്ലിൻ കഴിക്കാം. ഡോക്സിസൈക്ലിൻ ഗുളികയുണ്ട്. അത് കൂടാതെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ മലിനജലത്തിലുമായിട്ട് സമ്പർക്കത്തിൽ വന്നതാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആന്റിബയോട്ടിക് ചികിത്സ എടുക്കുകയാണെങ്കിൽ എലിപ്പനിയുടെ സങ്കീർണതകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ വാക്സിനുകൾ ഉള്ളപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ന്യൂമോണിയൊക്കെ ഉള്ള വാക്സിനുകൾ, ഫ്ലൂവിൻ്റെ വാക്സിനൊക്കെ ഉണ്ട്. അത് മുതിർന്നവർക്കും എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാക്സിനുകളും നൽകണം. ഇത്രയുമാണ് പ്രധാനം.
1: ഇപ്പോൾ പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും സമയം വിവിധതരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ സംസാരിച്ചത് MS ആശ, സാങ്കേതിക സഹായം D. മനോജ്, സന്തോഷ് തിരുമല എന്നിവർ, സ്റ്റുഡിയോയിൽ സഹായം അരുണ, BV, പ്രമോദേസ് എന്നിവർ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.

0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്മൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ് ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
8: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
9: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
8: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
9: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
8: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൌണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
10: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
11: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
13: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.
14: നമസ്കാരം, പ്രധാന വാർത്തകൾ.
13: വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി തേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 3ാം ഗഡു നൽകാതിരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകാത്തതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിയമസഭയിൽ അടിയന്തര പ്രമേയ അവതരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് GR അനിൽ MLA. ഗ്രാമീണ മേഖലയെയും വലിയൊരു വിഭാഗം ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തെയും ഇത് ബാധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കൌണ്ടന്റുമാർക്ക് ആശംസ നേർന്നു. അവർ രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിച്ച് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 31ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേഠ് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. അന്തരിച്ച് മുൻ മണലൂർ MLAയും കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. PA മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: കൂട്ടുകാരി. നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ് സംസാരിക്കുന്നത് കേൾക്കാം.
1: നവജാത ശിശുക്കളെ കുളിപ്പിക്കുന്നത് ശരീരം വൃത്തിയാക്കൽ മാത്രമല്ല, കുഞ്ഞിന് നല്ല ഉറക്കവും ഉന്മേഷവും നൽകുവാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ കുഞ്ഞിന്റെ ചർമ്മം വളരെ നേർത്തതായതിനാൽ കുളിപ്പിക്കുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രസവശേഷം കുഞ്ഞിന്റെ പുക്കിൽ കൊടി കുഴിഞ്ഞു പോയതിനു ശേഷം മാത്രമേ കുളിപ്പിക്കാവൂ. അതുവരെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ മൃദുവായ തുണി കൊണ്ട് കുഞ്ഞിന്റെ ശരീരം തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് മുൻപായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ അരികിൽ കരുതുക. കുഞ്ഞിനെ മുലയൂട്ടിയ ഉടനെ കുളിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുറഞ്ഞത് അരമണിക്കൂറിന് ശേഷം മാത്രം കുളിപ്പിക്കുക. എണ്ണ തേപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കുക. കുളിപ്പിക്കുന്നതിന് 10-15 മിനിറ്റ് മുൻപായിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയോ ഉരുക്ക് വെളിച്ചെണ്ണയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള എണ്ണകളോ ഉപയോഗിക്കാവുന്നതാണ്. വളരെ മൃദുവായി മാത്രം തടവിയെടുക്കുക. കുളിപ്പിക്കുന്ന വെള്ളത്തിന് ഇളം ചൂട് ഉണ്ടായിരിക്കേണ്ടതാണ്. വെള്ളത്തിന് ചൂട് കൂടിയാൽ ചർമ്മം വരണ്ടു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളത്തിന്റെ ചൂട് പരിശോധിക്കാൻ നിങ്ങളുടെ കൈമുട്ടുകൾ വെള്ളത്തിൽ തൊട്ടു നോക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിനെ പിടിക്കേണ്ട രീതി, നിങ്ങളുടെ ഒരു കൈ കുഞ്ഞിന്റെ തലയ്ക്കും കഴുത്തിനും താങ്ങായിട്ട് ഉണ്ടായിരിക്കണം. ആദ്യം കുഞ്ഞിന്റെ മുഖം വെള്ളം മാത്രം ഉപയോഗിച്ച് പതുക്കെ തുടയ്ക്കുക. കണ്ണുകൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് എന്ന രീതിയിൽ വേണം തുടയ്ക്കുവാൻ. വളരെ മൃദുവായി മാത്രം ചെയ്യുക. തുടർന്ന് തല നനച്ച് വൃത്തിയാക്കി തുടച്ചെടുക്കുക. കഠിനമായ കെമിക്കലുകളോ മണമോ ഉള്ള സോപ്പുകൾ ഒഴിവാക്കുക. വൈദ്യനിർദ്ദേശപ്രകാരം വീര്യം കുറഞ്ഞ ബേബി ക്ലൻസറുകൾ മാത്രം ഉപയോഗിക്കുക. പയറുപൊടി, കടലമാവ് എന്നിവ തേച്ചു കുളിപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ത്വക്കിന് എന്തെങ്കിലും പ്രത്യേക രോഗാവസ്ഥയുണ്ടെങ്കിൽ പൊടികൾ തേച്ച് കുളിപ്പിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. സാധാരണ ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് വീര്യം കൂടിയ സോപ്പോ ക്ലൻസറുകളോ ഉപയോഗിക്കുന്നതിനേക്കാളും നേർമയായി തരികളില്ലാതെ പൊടിച്ചെടുത്ത പയറുപൊടിയോ കടലമാവോ ആട്ടിയ ഉടനെ എടുക്കുന്ന തേങ്ങാപ്പിണ്ണാക്ക് കുതിർത്തോ ശരീരം വൃത്തിയാക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കാവുന്നതുമാണ്. കഴുത്ത്, കക്ഷം, തുടയിടക്കുകൾ, കാൽമുട്ടിന് പിറകുവശം എന്നീ മടക്കുകളുള്ള ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വൃത്തിയാക്കുക. ഇവിടെ വിയർപ്പും അഴുക്കും തങ്ങിനിന്ന് അണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നവജാത ശിശുക്കളുടെ കുളി 5 മുതൽ 10 മിനിറ്റ് മുകളിൽ നീണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുളി കഴിഞ്ഞയുടൻ നല്ല മൃദുവായ കോട്ടൺ തോർത്തുപയോഗിച്ച് കുഞ്ഞിനെ പൊതിയുക. ചർമ്മത്തിൽ അമർത്തി തുടയ്ക്കാതെ പതുക്കെ ഒപ്പിയൊപ്പി വെള്ളം മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. കുളി കഴിഞ്ഞ് 3 മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു ബേബി മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ പുരട്ടിക്കൊടുക്കാവുന്നതാണ്. ഇത് ശരീരത്തിലെ ഈർപ്പം നിലനിർത്തുവാൻ സഹായിക്കും. കുളി കഴിഞ്ഞ ശേഷം കുഞ്ഞിന്റെ കഴുത്തിലോ ശരീരത്തിലോ പൗഡറുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ലഭ്യമാകുന്ന ചില പൗഡറുകളിൽ വിഷാംശം കണ്ടെത്തിയതിനാൽ അത് ശ്വാസകോശങ്ങളിലേക്ക് പോയി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണത്തിലും കിടക്കവിരിയിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുഞ്ഞിനെപ്പോഴും വായുസഞ്ചാരമുള്ള മൃദുവായ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത്. കമ്പിളി, നൈലോൺ അല്ലെങ്കിൽ കട്ടിയുള്ള അലങ്കാരപ്പണികളുള്ള തുണികൾ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിന്റെ ചർമ്മം

ത്തിൽ അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുഞ്ഞുകിടക്കുന്ന ബെഡിലോ തലയിണയ്ക്ക് മുകളിലായോ വൃത്തിയുള്ള ഒരു കോട്ടൺ തോർത്തു വിരിക്കുന്നത് കുഞ്ഞിന്റെ വിയർപ്പ് ആഗിരണം ചെയ്യുവാനും അണുബാധ ഒഴിവാക്കുവാനും നല്ലതാണ്. തുടയ്ക്കുവാനുപയോഗിക്കുന്ന തോർത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുഞ്ഞിനായി എപ്പോഴും നല്ല മൃദുലമായ 100% പരുത്തി കൊണ്ടുള്ള നേർത്ത കോട്ടൺ തോർത്തുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മസ്ലിൻ തുണികൾ ഉപയോഗിച്ചും തുടയ്ക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന തോർത്തും വസ്ത്രങ്ങളും പ്രത്യേകമായി കഴുകുവാൻ ശ്രദ്ധിക്കുക. മുതിർന്നവരുടെ വസ്ത്രങ്ങൾക്കൊപ്പം ഇട്ട് അലക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ വീര്യം കുറഞ്ഞ സോപ്പോ കുഞ്ഞുങ്ങളുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ക്ലെൻസറുകളോ ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. കഴുകിയതിനു ശേഷം സാധാരണ ശുദ്ധജലത്തിൽ പലവട്ടം കഴുകി അതിൽ സോപ്പിന്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മേലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കുക. കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ മൃദുവാക്കി മാറ്റുവാനായി ഫാബ്രിക് സോഫ്റ്റനറുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ കുഞ്ഞിന്റെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് ഡയപ്പറിന്റെ ഉപയോഗം ഡയപ്പർ റാഷ് വരുത്തുവാനുള്ള സാധ്യതയുള്ളതിനാൽ കോട്ടൺ ലെങ്കോട്ടികൾ കൂടുതലായി ഉപയോഗിക്കുക. ഡയപ്പർ മാറ്റുമ്പോഴും നനഞ്ഞ ലെങ്കോട്ടികൾ മാറ്റുമ്പോഴും തുടച്ചെടുക്കുവാൻ വെറ്റ് വൈപ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പകരം വെള്ളത്തിൽ നനച്ച കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി കൊണ്ട് തുടച്ചെടുക്കാവുന്നതാണ്. നവജാത ശിശുക്കളുടെ ചർമ്മം വളരെ നേർത്തതും മൃദുലവുമായതിനാൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഭാഗങ്ങളിൽ ഈർപ്പം അടിയുവാനും അണുബാധയ്ക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ആദ്യത്തെ ഏതാനും ആഴ്ചകളിൽ വിപണിയിൽ ലഭിക്കുന്ന ഡിസ്പോസിബിൾ ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്പോസിബിൾ ഡയപ്പറുകൾക്ക് പകരമായി വീട്ടിൽ ഉപയോഗിക്കാവുന്ന സുരക്ഷിത മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. കോട്ടൺ ലെങ്കോട്ടികൾ ഉപയോഗിക്കുക. പരുത്തി തുണി കൊണ്ട് തയ്ച്ചെടുക്കുന്ന ലെങ്കോട്ടികളാണ് നവജാത ശിശുക്കൾക്ക് ഏറ്റവും നല്ലത്. ഇവ വായുസഞ്ചാരം ഉറപ്പാക്കുവാനും ചർമ്മത്തിന് യാതൊരുവിധമായ അലർജി ഉണ്ടാക്കാതിരിക്കാനും നല്ലതാണ്. വളരെ മൃദുവായ മസ്ലിൻ തുണികൾ ത്രികോണാകൃതിയിൽ മടക്കി കുഞ്ഞിനെ ഉടുപ്പിക്കാവുന്നതാണ്. ഇവ പെട്ടെന്ന് വിയർപ്പും ഈർപ്പവും വലിച്ചെടുത്ത് കുഞ്ഞിന്റെ ശരീരത്തിലെ ജലാംശം ക്രമമായി നിലനിർത്തുവാൻ സഹായിക്കുന്നു. കുഞ്ഞിന് 1-2 മാസം പ്രായമായ ശേഷം വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്ന തുണി ഡയപ്പറുകൾ ഉപയോഗിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തുണി കൊണ്ടുള്ളവ ഉപയോഗിക്കുന്ന സമയത്ത് കുഞ്ഞു മൂത്രമൊഴിച്ച ഉടൻ തന്നെ അത് മാറ്റണം. ഇല്ലെങ്കിൽ തണുപ്പടിക്കുവാനും അണുബാധയ്ക്കുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. യാത്രകളിലും രാത്രി ഉറക്കത്തിലും ഡിസ്പോസിബിൾ ഡയപ്പറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുഞ്ഞിനുപയോഗിക്കുന്ന ഡയപ്പറുകൾ കൃത്യമായ വലിപ്പത്തിലുള്ളവയായിരിക്കണം. കുഞ്ഞിന്റെ ഭാരത്തിന് അനുയോജ്യമായ വലിപ്പമുള്ള ഡയപ്പറുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇറുകിയ ഡയപ്പറുകൾ വായുസഞ്ചാരം തടയുകയും ശരീരത്ത് ചുവന്ന തടുപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു. കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്തിയില്ലെങ്കിലും 2-3 മണിക്കൂറുകൾ കൂടുമ്പോൾ ഡയപ്പർ മാറ്റേണ്ടതാണ്. ഡയപ്പറുകൾ മാറ്റുന്ന സമയത്ത് അധികം കെമിക്കലുകൾ ചേർന്ന സുഗന്ധമുള്ള വൈപ്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പകരം ജലാംശം വളരെയധികം കൂടുതലുള്ള ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഡയപ്പറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയ മൃദുവായ തുണിയോ പഞ്ഞിയോ ഉപയോഗിച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഡയപ്പർ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഡയപ്പർ ഫ്രീ ടൈം ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ഡയപ്പറില്ലാതെ കുഞ്ഞുങ്ങളെ കിടത്തേണ്ടതുണ്ട്. ഓരോ ഡയപ്പറും മാറ്റുന്നതിനിടയ്ക്ക് 10-15 മിനിറ്റ് കുഞ്ഞുങ്ങളെ ഡയപ്പർ ഇടാതെ ശ്രദ്ധിക്കുക. ഇത് വായുസഞ്ചാരം കിട്ടുവാനും ജലാംശം പൂർണ്ണമായും ഉണങ്ങി അണുബാധകൾ ഒഴിവാക്കുവാനും സഹായിക്കുന്നതാണ്. ഡയപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്ത് ചുവന്ന തടിച്ച പാടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒഴിവാക്കുവാനായി വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ശതദൗതകൃതം എന്ന പേരിൽ അറിയപ്പെടുന്ന ആയുർവേദ മരുന്നുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചുവന്ന തടിച്ച റാഷസ് വരാതിരിക്കുവാനും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ അവസ്ഥകളിലും ഉപയോഗിക്കാവുന്നതാണ്. പകൽ സമയത്തും വീട്ടിലുള്ള സമയത്തും പരമാവധി കോട്ടൺ ലെങ്കോട്ടികളോ തുണികളോ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രിയിൽ കുഞ്ഞിനും അമ്മയ്ക്കും തടസ്സമില്ലാതെ ഉറക്കം ലഭിക്കുന്നതിനായി ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഡയപ്പർ റാഷ് ഉള്ള സമയത്ത് ഇറുകിയ ഡയപ്പറിനേക്കാളും അല്പം വലിപ്പം കൂടിയ ഡയപ്പർ ഉപയോഗിക്കാവുന്നതാണ്.
റാഷസ് വരുന്ന സമയത്ത്

0: എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ പരിചരിച്ചിട്ടും രണ്ടോ മൂന്നോ ദിവസമായിട്ടും ഈ ചുവന്ന പാടുകൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിലോ ചുവപ്പ് നിറം കൂടിക്കൂടി വരികയാണെങ്കിലോ ആ ഭാഗത്തെ തൊലി ഉരിഞ്ഞു പോവുകയോ അവിടെ കുമിളകൾ വരികയോ വെള്ളവലിപ്പുണ്ടാവുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞിന് വേദന കൊണ്ട് കരയുന്നുണ്ടെങ്കിലോ പനി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യനിർദ്ദേശം തേടുന്നതാണ് നല്ലത്. നവജാത ശിശുക്കളുടെ ചർമ്മ സംരക്ഷണത്തിനായി ആയുർവേദത്തിൽ പലതരം എണ്ണകൾ ലഭ്യമാണ്. അതിൽ വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന എണ്ണകളാണ് നാൽപ്പാമരാതി കേരതൈലം, ഏലാതി കേരതൈലം, ലാക്ഷാതി കേരതൈലം തുടങ്ങിയവ. ഈ എണ്ണകൾ പൊതുവെ വെളിച്ചെണ്ണ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിക്കുന്നതിനാൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ വരൾച്ച ഒഴിവാക്കുവാനും ത്വക്കിന്റെ ആരോഗ്യം നിലനിർത്താനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിനും ഈ എല്ലാ എണ്ണകളും ഒരുപോലെ യോജിക്കുന്നവയല്ല. ആയതിനാൽ ഈ എണ്ണകൾ തിരഞ്ഞെടുക്കുമ്പോൾ വൈദ്യനിർദ്ദേശത്തോടുകൂടി മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നാൽപ്പാമരാതി കേരതൈലം കുഞ്ഞിന്റെ ചർമ്മത്തിന് നിറവും തിളക്കവും വർദ്ധിപ്പിക്കാൻ ഏറ്റവും മികച്ചതാണ്. ശരീരത്തിലുണ്ടാവുന്ന കറുത്ത പാടുകൾ, ചെറിയ രീതിയിലുള്ള ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇതിൽ മഞ്ഞൾ അടങ്ങിയിട്ടുള്ളത് കാരണം ചില കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അലർജി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരണ്ട ചർമ്മമുള്ളവർ നാൽപ്പാമരാതികേരം ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് വൈദ്യനിർദ്ദേശം തീർച്ചയായും തേടേണ്ടതുണ്ട്. ലാക്ഷാതികേരതൈലം കുഞ്ഞുങ്ങളുടെ ശരീരത്തിന്റെ എല്ലുകൾക്കും പേശികൾക്കും ബലം നൽകുവാൻ ഏറ്റവും ഉത്തമമായ ഒരു തൈലമാണ്. കുഞ്ഞിന്റെ ശരീര വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ഉപയോഗിക്കാവുന്നതാണ്. വിട്ടുമാറാത്ത പനി പോലെയുള്ള രോഗാവസ്ഥകൾക്ക് ശേഷം കുഞ്ഞിന്റെ ശരീരത്തിന്റെ ആരോഗ്യവും ഉന്മേഷവും വീണ്ടെടുക്കുവാൻ ലാക്ഷാതികേരതൈലം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കുഞ്ഞിന്റെ രോഗാവസ്ഥ പൂർണ്ണമായും മാറി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ എണ്ണ ഉപയോഗം തുടങ്ങാവൂ. ഏലാതികേരതൈലം കുഞ്ഞുങ്ങളിലെ കരപ്പൻ പോലെയുള്ള അലർജി സംബന്ധമായ രോഗങ്ങൾക്കും ചൊറിച്ചിലിനും വരണ്ട ചർമ്മത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണയാണ് ഏലാതികേരതൈലം. നിങ്ങളുടെ കുഞ്ഞിന്റെ രോഗാവസ്ഥയ്ക്ക് ഏലാതികേരതൈലം ഉപയോഗിക്കാവുന്നതാണോ അല്ലെങ്കിൽ ഏതവസ്ഥയിൽ ഉപയോഗിച്ചു തുടങ്ങണം എന്നുള്ളത് കൃത്യമായ ഒരു വൈദ്യനിർദ്ദേശം കിട്ടിയതിനു ശേഷം മാത്രം ഉപയോഗിച്ചു തുടങ്ങേണ്ടതാണ്. സാധാരണ അലർജിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വരണ്ട ചർമ്മമുള്ള കുഞ്ഞുങ്ങൾക്ക് മഴക്കാലത്തും തണുപ്പുകാലത്തും ഏലാതികേരതൈലം തേച്ചു കുളിപ്പിക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പാത്രം ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇളം ചൂടോടുകൂടി കുഞ്ഞിന്റെ ശരീരത്തിൽ വളരെ മൃദുവായി തേച്ച് പിടിപ്പിക്കുക. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് 10-15 മിനിറ്റ് മുൻപ് എണ്ണ തേച്ച് കിടത്താവുന്നതാണ്. കുഞ്ഞിന്റെ കണ്ണ്, മൂക്ക്, പുക്കിൾക്കൊടി എന്നിവയിൽ എണ്ണ ഉറ്റിക്കുന്നത് ഒഴിവാക്കുക. എണ്ണ തേച്ചതിനു ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കാവുന്നതാണ്. ആദ്യത്തെ 28 ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ ചെറുതായി ഒന്ന് പുരട്ടി നോക്കുക. അത് കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിലോ അലർജിയോ മറ്റ് തൊക്കു രോഗങ്ങളോ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ദേഹം മുഴുവനും തേച്ച് കുളിപ്പിക്കാവുന്നതാണ്. കുഞ്ഞിനെ തേച്ച് കുളിപ്പിക്കുവാൻ എണ്ണകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒന്നാണ് തേങ്ങാപ്പാല്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് 5-6 മണിക്കൂറുകൾക്ക് ശേഷം മുകളിൽ പൊങ്ങി വരുന്ന തേങ്ങാപ്പാലിന്റെ ക്രീം വേർതിരിച്ച് തണുപ്പ് മാറിയ ശേഷം കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തേച്ച് കുളിപ്പിക്കുന്നത് വരണ്ട ചർമ്മം ഒഴിവാക്കുവാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വെണ്ണ കുഞ്ഞുങ്ങളെ തേച്ചു പിടിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരത്ത് തിളക്കമുണ്ടാക്കുവാനും ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനും ത്വക്ക് രോഗങ്ങൾ ഒഴിവാക്കാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്.
1: നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ്.

0: കുടുംബശ്രീ ട്രാവൽസ് എന്ന ചിത്രത്തിന് വേണ്ടി ഗണേഷ് സുന്ദരം, വിജയ് യേശുദാസ്, രശ്മി മധു എന്നിവരും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ബിജിപാൽ.
1: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: രാജലക്ഷ്മി, ജനകൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ചന്ദ്രൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: എം ജി ശ്രീകുമാറിന്റെ സംഗീതത്തിൽ ജോത്സ്ന പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചിത്രം പെൺപട്ടണം.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. AIHMS മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാരയ്ക്ക് ശേഷം.

0: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
1: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിൽ ഉടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: ഫോൺ 9633-86333.
0: ആർത്തവ വിരാമവും അനുബന്ധ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ എം ജി ഗീത സംസാരിക്കുന്നു.
4: ഒരു സ്ത്രീയിൽ ആർത്തവ പ്രക്രിയ നിലയ്ക്കുന്നതിനെയാണ് ആർത്തവ വിരാമം അഥവാ മെനോപോസ് എന്ന് പറയുന്നത്. ആർത്തവ വിരാമം സ്ത്രീകളുടെ ജീവിതത്തിലെ സ്വാഭാവികമായൊരു ഘട്ടമാണ്. 45 55 ആർത്തവം ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വന്ന് നിലയ്ക്കുന്നു. അങ്ങനെ തുടർച്ചയായി 12 വരെ മാസമുറ ഇല്ലാതെയായി അത് നിൽക്കുന്ന അവസ്ഥയാണ് മെനോപോസ് എന്ന് പറയുന്നത്. ചില സ്ത്രീകളിൽ 45 മുമ്പേ തന്നെ ആർത്തവ വിരാമം ഉണ്ടാകാം. ചുരുക്കം ചിലരിൽ ഇത് വളരെ നേരത്തെയും ആകാറുണ്ട്. 35 മാസമുറ നിൽക്കുന്നത് പലരിലും കാണുന്നുണ്ട്. അതിനെ പ്രിമച്യുർ മെനോപോസ് എന്ന് പറയും. യൂട്രസും ഓവറിയും ഒക്കെ എന്തെങ്കിലും കാരണവശാൽ സർജിക്കലായി റിമൂവ് ചെയ്യേണ്ടി വരുമ്പോഴും ക്യാൻസർ തെറാപ്പിയുടെയും മറ്റും ഭാഗമായി റേഡിയേഷനിലൂടെ കടന്നു പോകുമ്പോഴും പ്രിമച്യുർ മെനോപോസ് ഉണ്ടാകാം. വളരെ താമസിച്ച് മെനോപോസ് ആകുന്നവരുമുണ്ട്. ഗർഭാശയമുഴകളും പ്രമേഹവുമൊക്കെ ഇതിനൊരു കാരണമാണ്. മാസമുറ നിൽക്കുന്ന സമയം പല പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിൽ ജനറ്റിക് ഫാക്ടറിനും ഒരു സ്ഥാനമുണ്ട്. മെനോപോസ് ആകുന്നതിന് വളരെ മുമ്പ് തന്നെ, അതായത് ഒരു 3-4 മുമ്പ് തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. അതിനെയാണ് പെരി മെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ശാരീരികവും മാനസികവുമായ പല പല വ്യത്യാസങ്ങളും വരുന്ന ഒരു സ്റ്റേജാണിത്. അതായത് മെനോപോസിന് തൊട്ടു മുമ്പുള്ള അവസ്ഥ. ആർത്തവം ആരംഭിക്കുന്നത് മുതൽ ആർത്തവ വിരാമം വരെയുള്ള കാലഘട്ടത്തെ, അതായത് ഈ പ്രത്യുൽപാദന ശേഷിയുള്ള സമയത്തെ വളരെ മനോഹരമായി സ്ത്രീ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പല അസുഖങ്ങളിൽ നിന്നും സംരക്ഷണം നൽകിക്കൊണ്ട് മുന്നോട്ട് നയിക്കുന്ന അതിപ്രധാനമായ ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ. അണ്ടാശയങ്ങളാണ് ഈ ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആർത്തവം നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈസ്ട്രോജന്റെ അഭാവമാണ്. അണ്ടാശയത്തിൽ അണ്ഡങ്ങൾ മെച്ചുറാകുന്നതിനും ഓവുലേഷൻ നടക്കുന്നതിനും ഈ ഈസ്ട്രോജൻ തന്നെയാണ് സഹായിക്കുന്നത്. ആർത്തവ വിരാമ സമയത്തുണ്ടാകുന്ന എല്ലാ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കും കാരണം ഈസ്ട്രോജന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതാണ്. ആർത്തവ വിരാമത്തോട് അടുക്കുംതോറും ആർത്തവ ചക്രത്തിന്റെ ക്രമം തെറ്റുന്നു. ചില സ്ത്രീകളിൽ മാസമുറ ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരികയും അവസാനം കംപ്ലീറ്റായി നിൽക്കുകയും ചെയ്യുന്നു. ചിലരിൽ മാസമുറ നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം വരുന്നു. അതായത് 3-4 വന്ന് ക്രമേണ നിൽക്കുന്നു. മറ്റു ചിലരിൽ കൃത്യമായി മാസമുറ വന്നുകൊണ്ടിരിക്കുകയും പെട്ടെന്നൊരു മാസത്തിൽ വരാതെയാവുകയും ചെയ്യുന്നു. അമിതമായ അല്ലെങ്കിൽ ഒരു എക്സസീവ് മെനസ്ട്രൽ ലോസ് ആർത്തവ വിരാമത്തിന്റെ ലക്ഷണമല്ല. ഗർഭാശയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളുള്ളപ്പോഴാണ് സാധാരണയായി അങ്ങനെ കാണുന്നത്. ആർത്തവ ക്രമക്കേടുകളാണ് ആർത്തവ വിരാമത്തിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ലക്ഷണമാണ് ശരീരം മുഴുവൻ ചുട്ടുനീറ്റുന്നത് പോലെയുള്ള ഒരു തോന്നൽ. ഇതിനെ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും. താപനിയന്ത്രണ സംവിധാനത്തിലെ ഒരു വ്യതിയാനം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ചിലരിൽ ആർത്തവ വിരാമത്തിന് ശേഷവും ഇത് കുറച്ചു കാലത്തേക്ക് കൂടി കാണാറുണ്ട്. നെഞ്ച്, കഴുത്ത്, മുഖം തുടങ്ങിയ ഭാഗങ്ങളിലാണ് കൂടുതലും അനുഭവപ്പെടുന്നത്. ഒരു ദിവസത്തിൽ ഇത് പല പ്രാവശ്യമുണ്ടാകാം. ഇതിനോടൊപ്പം അമിതമായ വിയർപ്പും ഉണ്ടാകാം. ഈ ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെ ഒട്ടനവധി മാനസിക പ്രശ്നങ്ങളും ഈ അവസ്ഥയിൽ കാണുന്നുണ്ട്. മൂഡ് സ്വിങ്സ്, അമിതമായ ഉത്കണ്ഠ, ആകാംക്ഷ, ആശങ്ക ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. കാരണമില്ലാത്ത സങ്കടം, അസഹിഷ്ണുത, പെട്ടെന്ന് ദേഷ്യം വരിക, പാർട്ണറോടും മക്കളോടുമൊക്കെ അമിതമായി ദേഷ്യപ്പെടുക, പെട്ടെന്ന് കരയുക, ഇത്തരം ലക്ഷണങ്ങളും സാധാരണമാണ്. ഉറക്കമില്ലായ്മ മറ്റൊരു പ്രധാന ലക്ഷണമാണ്. തലവേദന, ക്ഷീണം, അലസത, ശ്രദ്ധക്കുറവ്, ആത്മവിശ്വാസക്കുറവ്, മറവി, മറ്റുള്ളവരുമായി ഇടപെടുന്നതിൽ നിന്ന് പിന്മാറുക തുടങ്ങിയവയും സാധാരണമാണ്. അമിതവണ്ണം, ലൈംഗിക താൽപ്പര്യക്കുറവ് എന്നിവയും ഈ സമയത്തെ ഈസ്ട്രോജന്റെ കുറവ് കൊണ്ട് ഉണ്ടാകാം. പിന്നെയും പല ലക്ഷണങ്ങളും കാണാറുണ്ട്. സ്ത്രീയുടെ ലൈംഗിക അവയവങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുന്നു. യോനീനാളം ചുരുങ്ങുന്നു, ഡ്രൈനെസ് ഓഫ് ദി വജേന,

0: അതിന് ചുറ്റുമുള്ള പേശികളുടെ ബലം കുറയുന്നു, ചുറ്റുമുള്ള കോശങ്ങൾ ചുരുങ്ങുന്നു, സ്തനങ്ങളുടെ ആകൃതിയിൽ വ്യത്യാസം വരുന്നു, ബോഡി വെയ്റ്റ് കൂടുന്നു, ഇടിപ്പിലും ബട്ടക്സിലുമൊക്കെ ഫാറ്റ് ഡിപ്പോസിറ്റ്സ് കൂടുന്നു. ഇതൊക്കെ സാധാരണയായി കാണാറുണ്ട്. കൂടുതൽ പേരും കംപ്ലയിൻ ചെയ്യുന്ന ഒരു വിഷയമാണ് മുടിയുടെ ബലക്കുറവും മുടിക്കൊഴിച്ചിലും. പിന്നെ ചർമ്മത്തിന്റെ വരൾച്ച, ആവർത്തിച്ചു വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ മറ്റൊരു പ്രധാന ഘടകമാണ്. യൂറിനേഷന്റെ ഫ്രീക്വൻസി കൂടും. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴുമൊക്കെ അറിയാതെ മൂത്രം പോകുക, ഈ വക ലക്ഷണങ്ങളും അസാധാരണമല്ല. മെനോപോസിന് ശേഷം ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കൂടുന്നു. പിന്നെ പ്രധാനമായി കാണുന്നത് ഓസ്റ്റിയോപോറോസിസ് ആണ്. എല്ലുകളുടെ ബലം കുറയുന്നു, പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാകാം. ഇതെല്ലാം കാൽസ്യം കുറയുന്നതുകൊണ്ട് വരുന്നതാണ്. ഇതിനും കാരണം ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി തന്നെയാണ്. സന്ധിവേദന, പേശിവേദന എന്നിവയും ഈ സമയങ്ങളിൽ കൂടുതലായി കാണാറുണ്ട്. കണ്ണിന്റെ ഡ്രൈനസ്സും ചില സ്ത്രീകളിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും എല്ലാവരിലും കാണണമെന്നില്ല. ഈ ലക്ഷണങ്ങൾ പലർക്കും പല രീതിയിൽ വരാം. ഇനി ഈ ആർത്തവ വിരാമ സമയത്തുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. ആദ്യം തന്നെ, ആർത്തവ വിരാമം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ജീവിതത്തിന്റെ ഒരു ഘട്ടമാണ് എന്ന് മനസ്സിലാക്കണം. ജീവിത ശൈലിയിലും ആഹാരക്രമത്തിലും മാറ്റം വരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള വ്യായാമം ശീലിക്കണം, യോഗ ശീലമാക്കുക. ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അമിതവണ്ണം കുറയ്ക്കുന്നതിനും നല്ല ഉറക്കം കിട്ടുന്നതിനും വ്യായാമം അത്യാവശ്യമാണ്. ആവശ്യത്തിന് സുഖമായി ഉറങ്ങാൻ വേണ്ട സമയം കണ്ടെത്തുക. ഒരു 6 മണിക്കൂറെങ്കിലും സുഖമായി ഉറങ്ങണം. ആഹാരശൈലി എപ്പോഴും ആരോഗ്യമുള്ളതായിരിക്കണം. കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ ശീലിക്കണം. കാൽസ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി എന്നിവയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. പാൽ, മുട്ട, തൈര്, നട്സ്, സോയാബീൻ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉയർന്ന രക്തസമ്മർദ്ദവും ഉയർന്ന കൊളസ്ട്രോൾ ലെവലും ഈ സമയത്ത് കാണാറുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആഹാരങ്ങൾ ഉപേക്ഷിക്കണം. പഞ്ചസാര, ഉപ്പ് എന്നിവ മിതമായി മാത്രമേ ഉപയോഗിക്കാവൂ. വെള്ളം ധാരാളമായി കുടിക്കണം. നാരുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് പലവിധ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള മാനസിക അവസ്ഥകളെ നേരിടുന്നതിനും സന്തോഷം കണ്ടെത്തുന്നതിനുമായി താല്പര്യമുള്ള കാര്യങ്ങളിൽ സമയം ചിലവഴിക്കണം. മാനസിക ശാരീരിക പ്രശ്നങ്ങളെല്ലാം തന്നെ ചിലരിൽ വളരെ ലഘുവായിരിക്കും, മറ്റു ചിലരിൽ അതികഠിനമായും കാണാം. പലപ്പോഴും ഒരു പരിധി കഴിഞ്ഞാൽ ഡോക്ടറുടെ സഹായം തേടേണ്ടി വരും. ഹോമിയോപ്പതിയിൽ ഈ ലക്ഷണങ്ങൾക്കെല്ലാം പറ്റിയ ഫലപ്രദമായ ഔഷധങ്ങളുണ്ട്. ഒരാളുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം മരുന്ന് നിശ്ചയിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ പ്രത്യേകതകൾ അനുസരിച്ചുകൊണ്ട് ഔഷധം തിരഞ്ഞെടുക്കുന്നു. ഓരോ ലക്ഷണങ്ങളെയും വളരെ വിശദമായി പഠിച്ച് അനുയോജ്യമായ മരുന്ന് നിർണയിക്കുന്നു. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ഔഷധങ്ങളാണ് നൽകുന്നത്. ഹോമിയോപ്പതി മരുന്നിനോടൊപ്പം നല്ല ജീവിതശൈലിയും ആരോഗ്യമുള്ള ഭക്ഷണവുമാകുമ്പോൾ ആർത്തവ വിരാമകാലത്തുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളെ നിഷ്പ്രയാസം നേരിടാം.
1: ആർത്തവ വിരാമവും അനുബന്ധ പ്രശ്നങ്ങളും തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ എം ജി ഗീത സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.

0: ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, വിജയ് യേശുദാസ്, അഖില ആനന്ദ് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. രചന കൈതപുരം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എം ജയചന്ദ്രൻ.
1: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഇനി പുഷ്പവതി പാടിയ ഗാനം. ചിത്രം സോൾട്ട് ആൻഡ് പെപ്പർ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

0: ചലച്ചിത്ര ഗാനങ്ങളിനെ ഒന്ന് രണ്ടിനുള്ള ഇതാ ഒരു ചോദ്യത്തിൽ കേൾക്കാം.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഭരണനിർവഹണത്തിന് പുതിയ മുഖം നൽകി പൌരന്മാരെ ശാക്തീകരിക്കുകയും സമഗ്ര വികസനം സാധ്യമാക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ 11-ാം വാർഷികത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെനസ്വേലയിലെ ഭൂകമ്പത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ദുരിതാശ്വാസ ദൌത്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നു.

ഡോക്ടർമാരെയും മെഡിക്കൽ വിദഗ്ധരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മെഡിക്കൽ വിദഗ്ധരുടെ സേവനങ്ങൾ സമൂഹത്തിനെന്നും മാതൃകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. തുറമുഖ മേഖല പോലെ ഏവിയേഷൻ മേഖലയെ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് മാധ്യമമായി ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏവിയേഷൻ മേഖലയുടെ വികസനം എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ രണ്ടാമത്തെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് യോഗം. വെനസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1943 പരിക്കേറ്റവർ 10571 5380 പേരെ രക്ഷപ്പെടുത്തിയതായി വെനിസ്വേലൻ ഗവൺമെന്റ് അറിയിച്ചു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെയും നിലപാടുകളെയും നഖശിഖാന്തം എതിർത്ത നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ശ്യാമപ്രസാദ് മുഖർജിയുടെ 125 ജന്മവാർഷികത്തിൽ ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ കൂരൻമുക്കിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ചു. മട്ടന്നൂർ കോളാരി സ്വദേശികളായ വിനോദ്, മകൻ വൈഷ്ണവ് എന്നിവരാണ് മരിച്ചത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പിടികൂടി. ആലുവ കൈപ്ര സ്വദേശി മുഹമ്മദ് യാസിനാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. വിനോദവും വിജ്ഞാനവും സമ്മേളിക്കുന്ന ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം.
2: സ്വാഗതം. ഈ പരിപാടിയെക്കുറിച്ച് നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും പുതിയതായി പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഈ പരിപാടിയെക്കുറിച്ച് പറയാം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയുത്തരമയക്കുന്ന ആദ്യത്തെ 5 പേരുടെ പേരുകളാണ് ഈ പരിപാടിയിലൂടെ പറയുക. ഉത്തരങ്ങൾ അയക്കേണ്ടത് വാട്സാപ്പിലൂടെയാണ്. നമ്പർ 8281420305. നമ്പർ ഒരിക്കൽ കൂടി 8281420305. ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം ഓരോ തവണയും ഉത്തരം ടൈപ്പ് ചെയ്യുമ്പോൾ അയക്കുന്ന ആളിന്റെ പേരും സ്ഥലവും മറക്കാതെ വയ്ക്കുക. അത് ഒരുപക്ഷെ ആദ്യത്തെ 5 പേരിൽ ഒരാളായി മാറാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി ആരംഭിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ദിവ്യ രഞ്ജിത്ത്,
1: രൂപി ബാബു. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. നമുക്കെല്ലാം അറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം, ഡോക്ടേഴ്സ് ഡേ. അപ്പൊ ചോദ്യം അതല്ല, മീൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഡയറക്റ്റ് അല്ല. ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി ഏത് വർഷം മുതലാണ് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി പ്രഖ്യാപിച്ചതും ആചരിക്കാൻ തുടങ്ങിയതും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം.
2: ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി ഏത് വർഷം മുതലാണ് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി പ്രഖ്യാപിച്ചതും ആചരിക്കാൻ തുടങ്ങിയതും? അപ്പോൾ വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ 8281420305. നമുക്ക് ഈ ഗാനം കേട്ടിട്ട് വേഗം മടങ്ങി വരാം.

0: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട്.

0: താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
1: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി ഏത് വർഷം മുതലാണ് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി പ്രഖ്യാപിച്ചതും ആചരിക്കാൻ തുടങ്ങിയതും?
2: ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം 1991.
2: ഡോക്ടർമാരുടെ സേവനങ്ങളെ മാനിക്കുന്നതിനും ആരോഗ്യരംഗത്തെ വെല്ലുവിളികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി 1991 മുതലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ ദിവസം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. നമുക്കറിയാം, പ്രശസ്തനായ ഭിക്ഷകരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഡോക്ടർ BC റോയിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം നീക്കിവച്ചിരിക്കുന്നത്. ഒരേ തീയതി, അതായത് ജൂലൈ 1 ജനിക്കുകയും മരണപ്പെടുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അപൂർവ സവിശേഷതയാണ്.
1: ജനിച്ചത് 1882 അല്ലേ?
2: അതെ.
1: മരണപ്പെട്ടത് 1962, രണ്ടും ജൂലൈ 1.
2: അതെ. പശ്ചിമബംഗാളിന്റെ നിർമ്മാണത്തിലും ഇന്ത്യൻ ചികിത്സാ രംഗത്തും അദ്ദേഹം നൽകിയ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് 1961 രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയും ആദരിച്ചിരുന്നു. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശരിയുത്തരം അയച്ച ആൾക്കാരെ നോക്കാം. അല്ലെ, ആദ്യം ശരിയുത്തരം ഒട്ടനവധി ശ്രോതാക്കൾ അയച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ലഭിച്ച ആദ്യത്തെ 5 പേരുടെ പേരുകൾ ഇനി പറയുന്നു.
1: അശോക് ശങ്കർ പാരിപ്പള്ളി,
2: ദേവിക ജയദേവൻ വലിയവിള,
1: ബിന്ദു
2: പറവൂർ, ജ്യോതി ഇടക്കോട്,
1: ഷീജ ചെങ്കോട്ടുകോണം.
2: അപ്പോ ഒട്ടനവധി ശ്രോതാക്കൾ അയച്ചു എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ പേരുകൾ ഇനി വഴിയേ വരും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
1: അടുത്ത ചോദ്യം, തമിഴ് സിനിമയുടെ ചരിത്രത്തെ ഭാരതി രാജയ്ക്ക് മുൻപും പിൻപും എന്ന് തിരുത്തി എഴുതാൻ കാരണമായ 1977 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രം ഏതാണ്? സിമ്പിളായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഭാരതി രാജയുടെ ആദ്യ ചിത്രം, സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ഏതാണ് എന്നതാണ് ചോദ്യം.
2: ചോദ്യം എന്നാലും ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു കളയാം. തമിഴ് സിനിമയുടെ ചരിത്രത്തെ ഭാരതി രാജയ്ക്ക് മുൻപും പിൻപും എന്ന് തിരുത്തി എഴുതാൻ കാരണമായ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അടയാളപ്പെടുത്തലുണ്ട്, ഒരു വിശേഷണം അദ്ദേഹത്തിനുണ്ട്. 1977 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രം, സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
1: ക്ലൂ ആയിട്ട് ഒരു ചലച്ചിത്രഗാനം കൊടുത്താലും.
2: അതെ,

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ രണ്ടാമത് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. 1977 പുറത്തിറങ്ങിയ ഭാരതിരാജയുടെ അരങ്ങേറ്റ ചിത്രം, അതായത് തമിഴ് സിനിമയെ ഭാരതിരാജയ്ക്ക് മുൻപും പിൻപും എന്ന് അടയാളപ്പെടുത്താൻ കാരണമായ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചത്. ഉത്തരം പറയാമല്ലേ? ഈ പാട്ട് കേട്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് തോന്നുന്നു പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഉത്തരങ്ങൾ വരാനും തുടങ്ങി. അപ്പൊ അത്രയ്ക്ക് എന്താ പറയാ, അടയാളപ്പെടുത്തിയ ഒരു സിനിമയാണത്. പിന്നിപ്പോ എനിക്ക് ഈ അടുത്ത് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വന്നതുകൊണ്ട് വളരെയധികം ഫെമിലിയർ ആയിരിക്കും ഈ ഒരു സിനിമ. സിനിമ പറയാം, 16 വയതിനില്ലേ.
3: കമൽഹാസൻ, രജനീകാന്ത്, ശ്രീദേവി എന്നിവർ ശ്രദ്ധേയമായ വേഷങ്ങളിൽ എത്തിയ ഈ ചിത്രം തമിഴ് സിനിമയിലെ ഒരു നാഴികക്കല്ലാണ്. ഇത് പറയാൻ കാരണം, അതുവരെ സ്റ്റുഡിയോകൾക്കുള്ളിൽ മാത്രം ഷൂട്ട് ചെയ്തിരുന്ന തമിഴ് സിനിമയെ ഔട്ട്ഡോർ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയത് ഈ ചിത്രത്തിലൂടെയാണ്. അതായത് തമിഴ്നാട്ടിലെ യഥാർത്ഥ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയത്, അവിടെ വെച്ച് ചിത്രീകരിച്ചതൊക്കെ ഈ സിനിമ മുതലാണ്. അപ്പോ അതാണ് ഈ സിനിമയെ നാഴികക്കല്ല് എന്ന് പറയുന്നത്, ഭാരതിരാജയ്ക്ക് മുൻപും പിൻപും എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 1977 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റ കുറിച്ച അദ്ദേഹം ഗ്രാമീണ ജീവിതം ചിത്രീകരിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഇയക്കുനർ ഇമയം എന്നറിയപ്പെട്ടു. ഇയക്കുനർ ഇമയം
2: പറഞ്ഞാൽ സംവിധാന കൊടുമുടി, അദ്ദേഹത്തിന്റെ പീക്ക് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്.
3: അദ്ദേഹം ഇയക്കുനർ ഇമയം എന്നറിയപ്പെട്ടു. അതുപോലെ തന്നെ ഭാരതിരാജയ്ക്ക് 6 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 4 ഫിലിംഫെയർ സൗത്ത് പുരസ്കാരങ്ങൾ, 6 തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. പിന്നെ തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും അദ്ദേഹം ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2004 ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് രാജ്യത്തെ 4th ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി ആദരിച്ചു. നമ്മുടെ മലയാള സിനിമയിലും വന്നിട്ടുണ്ട്. തുടരും
2: ലാസ്റ്റ് ഫിലിമായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ എന്തായാലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഭാരതിരാജയെ കുറിച്ച് അറിഞ്ഞു. ഭാരതിരാജയുടെ ആ സിനിമ 16 വയതിനിലെ എന്ന സിനിമയുടെ ഉത്തരം നൽകിയ ആദ്യത്തെ 5 പേരെ നമുക്ക് നോക്കാം.
3: സൺവീൻ എസ്, ജനാർദ്ദനൻ വഞ്ചിയൂർ,
2: ആർഷ ഡി ജോൺ മാവിലക്കടവ്,
3: ഹരി ഇടക്കോട്,
2: ലക്ഷ്മി തിരുവനന്തപുരം,
3: ശ്രീജ നെടുങ്ങോലം. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?
2: പോവാം. സന്തുഷ്ടമായ കുടുംബങ്ങളെല്ലാം ഒരുപോലെയാണ്, എന്നാൽ ഓരോ അസന്തുഷ്ട കുടുംബവും അസന്തുഷ്ടമായിരിക്കുന്നത് അതിൻ്റെതായ രീതിയിലാണ്. ഈ വിഖ്യാതമായ വരികളോടെ ആരംഭിക്കുന്ന നോവൽ ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം.
3: ചോദ്യം ഒരിക്കൽ കൂടി. സന്തുഷ്ടമായ കുടുംബങ്ങളെല്ലാം ഒരുപോലെയാണ്, എന്നാൽ ഓരോ അസന്തുഷ്ട കുടുംബവും അസന്തുഷ്ടമായിരിക്കുന്നത് അതിൻ്റെതായ രീതിയിലാണ്. ഈ വിഖ്യാതമായ വരികളോടെ ആരംഭിക്കുന്ന നോവൽ ഏതാണ്?
2: ഒരു ക്ലൂ വേണമെങ്കിൽ, റഷ്യൻ ആണ്. 1878 പുറത്തിറങ്ങിയത്. ഇനി കൂടുതൽ ക്ലൂ ചോദിക്കരുത്.
3: അപ്പൊ നമുക്ക് ഉത്തരം വരുമോ നോക്കാം, എന്തായാലും ഗാനം കേൾക്കാം. ഓ

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾ

0: ഉണ്ട്.
1: അതെ,
0: കുടുംബജീവിതത്തിലെ സന്തുഷ്ടിക്ക് പല ഘടകങ്ങൾ ഒത്തുപോകേണ്ടതുണ്ടെന്നും എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു കാര്യം പിഴച്ചാൽ ആ കുടുംബം അതിൻ്റെതായ പ്രത്യേക രീതിയിൽ അസന്തുഷ്ടമായി മാറുമെന്നുമാണ് ടോൾസ്റ്റോയ് ഈ വരികളിലൂടെ പങ്കുവയ്ക്കുന്നത്. റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയ് 1878 ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് അന്നാ കരെനീന.
1: അദ്ദേഹം തന്നെ ഇതിനെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ
0: നോവൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു ലോകസാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിൽ ഒന്നായി കരുതപ്പെടുന്ന അന്നാ കരെനീന എന്ന ഉത്തരമയച്ച ആദ്യത്തെ അഞ്ചുപേരെ നമുക്ക് നോക്കാം.
1: രമ ശശികുമാർ ശാസ്തമംഗലം,
0: വിഷ്ണു മഹേഷ് എ എസ് തൃപ്പാദപുരം,
1: രാജേഷ് കിളിമാനൂർ,
0: സുൽഫിയ സുധീർ നെടുമങ്ങാട്,
1: ആതിര പുളിമാത്ത. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം: 2026 മെയ് മാസത്തിൽ സമാപിച്ച പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ് ഏതാണ്?
0: അതെ, ചോദ്യം ഒരിക്കൽ കൂടി. ഇത് കുറച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഈ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. അത് സമാപിച്ചത് 2026 മെയ് മാസത്തിലായിരുന്നു. ആ 2026 മെയ് മാസത്തിൽ സമാപിച്ച പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
1: അപ്പോൾ നമുക്ക് ഈ ഉത്തരവുമായി മടങ്ങി വരാം. ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ വാട്സാപ്പ് നമ്പർ 8281420305.

0: നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. 2026 മെയ് മാസത്തിൽ സമാപിച്ച പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയ ക്ലബ്ബ് ഏതാണ്? ഉത്തരം പറയാല്ലേ? ഒട്ടനവധി ശ്രോതാക്കൾ ഈ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ആഴ്സണൽ എഫ് സി ആണ് ഉത്തരം. 2026 മെയ് മാസത്തിൽ സമാപിച്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയത് ലണ്ടൻ ക്ലബ്ബായ ആഴ്സണൽ എഫ് സി ആണ്. മൈക്കൽ ആർട്ടേറ്റയുടെ പരിശീലനത്തിന് കീഴിറങ്ങിയ ആഴ്സണൽ തങ്ങളുടെ ഏറ്റവും അടുത്ത എതിരാളികളായ മാഞ്ചസ്റ്റർ സിറ്റിയെ മറികടന്നാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്.
1: ഏകദേശം 22 വർഷം കഴിഞ്ഞിട്ടാണ്
0: 2004 ഇൻവിസിബിൾസ് എന്ന് പറഞ്ഞൊരു സീസൺ ഉണ്ടായിരുന്നു അവർക്ക്. അതിനുശേഷം 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ ഈ കിരീടം നേടുന്നത്. ഇത് ഈ ക്ലബിന്റെ നാലാമത്തെ പ്രീമിയർ ലീഗ് കിരീടമാണ്,
1: ആകെ 14-ാമത്തെ ഇംഗ്ലീഷ് ലീഗ്
0: കിരീടം. അപ്പോ ശരി ഉത്തരം അയച്ച ആദ്യത്തെ അഞ്ചുപേരെ നമുക്ക് നോക്കാം.
1: ദിവ്യ മുതുവിള,
0: ശോഭന ഏറ്റുമാനൂർ,
1: നവമി കൊട്ടാരക്കര,
0: ആസിഫ് വട്ടിയൂർക്കാവ്,
1: അനീഷ് രാജ് ശെങ്കൽ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം. ഒളിമ്പിക് ചരിത്രത്തിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്കായി ആദ്യമായി സ്വർണമെഡൽ നേടിയ താരം ആരാണ്?
0: ചോദ്യം ഒരിക്കൽ കൂടി. ഒളിമ്പിക്സ് ചരിത്രത്തിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്കായി ആദ്യമായി സ്വർണ്ണ മെഡൽ, ആദ്യ മെഡലല്ല ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ താരം ആരാണ് എന്നുള്ളതാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഒളിമ്പിക്സ് ചരിത്രത്തിൽ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയ്ക്കായി ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ താരം ആരാണ്? ഉത്തരം അഭിനവ് ബിന്ദ്ര.
5: 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗിൽ അഭിനവ് ബിന്ദ്ര ഇന്ത്യയ്ക്കായി ചരിത്രപരമായ ആദ്യ വ്യക്തിഗത സ്വർണം നേടുന്നത്. അതിനുശേഷം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ നീരജ് ചോപ്രയാണ് ഈ നേട്ടം കൈവരിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരം. സ്വതന്ത്ര ഇന്ത്യയ്ക്കായി ആദ്യമായി ഒരു വ്യക്തിഗത മെഡൽ, അതായത് വെങ്കലം, നേടിയത് ഗുസ്തി താരം KD ജാദവ് ആണ്.
4: ഹെൽസിങ്കി ഒളിമ്പിക്സിൽ അല്ലേ?
5: അതെ. ഈ ഉത്തരങ്ങളെല്ലാം നമ്മുടെ ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. പക്ഷെ അഭിനവ് ബിന്ദ്ര എന്ന ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5 പേരെ നമുക്ക് നോക്കാം.
4: സുമംഗല വർക്കല,
5: കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ്,
4: സുധർമ്മ പട്ന,
5: ഗായത്രി പുളിമാത്ത്,
4: ബെന്നി വയനാട്. പട്നയിൽ നിന്നൊക്കെ ശ്രോതാക്കൾ ഇത് കേട്ട് അയക്കുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്.
5: ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയൊക്കെ നമ്മുടെ പരിപാടികൾ കേട്ട് അത്രയും ദൂരത്തിരുന്നുകൊണ്ട് അപ്പോൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ ദേ ഫീൽ കണക്റ്റഡ് ടു അസ്. അപ്പോ
4: അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭൂമിയിലെ ജലചക്രത്തെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച് ഈ വർഷം വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്ന അത്യാധുനിക റഡാർ ഉപഗ്രഹം ഏതാണ്?
5: ചോദ്യം ഒരിക്കൽ കൂടി. ഭൂമിയിലെ ജലചക്രത്തെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച് ഈ വർഷം വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്ന അത്യാധുനിക റഡാർ ഉപഗ്രഹം ഏതാണ്? അതിന്റെ പേരാണ് കേട്ടോ അയക്കേണ്ടത്.
4: അപ്പോ നമുക്ക് ഒരു ഗാനം കേട്ടിട്ട് മടങ്ങി വരാം. ഉത്തരങ്ങൾ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281420305.

0: അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഭൂമിയിലെ ജലചക്രത്തെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച് ഈ വർഷം വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്ന അത്യാധുനിക റഡാർ ഉപഗ്രഹം ഏതാണ്?
1: ഉത്തരം പറയാല്ലേ?
0: ഉത്തരം നിസാർ. നിസാറിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാസ ISRO സിന്തസ്റ്റിക് അപ്പേർച്ചർ റഡാർ.
1: അതെ, ഭൂമിയുടെ ഉപരിതലത്തിലെ നേരിയ മാറ്റങ്ങൾ പോലും അളക്കാൻ ശേഷിയുള്ള രണ്ട് വ്യത്യസ്ത റഡാർ ഫ്രീക്വൻസികൾ, അതായത് എൽ ബാൻഡും എസ് ബാൻഡും ഉപയോഗിക്കുന്ന ആദ്യ ഉപഗ്രഹ ദൗത്യമാണിത്.
0: അതെ,
1: ലോകത്തിൽ ആദ്യമായാണ് ഒരു ഉപഗ്രഹത്തിൽ എൽ ബാൻഡും, അതായത് അത് നാസ വികസിപ്പിച്ചതാണ് അല്ലെ, എസ് ബാൻഡ് അത്
0: ISRO വികസിപ്പിച്ചത്
1: എന്നീ രണ്ട് വ്യത്യസ്ത ഫ്രീക്വൻസി റഡാറുകൾ ഒന്നിച്ചുപയോഗിക്കുന്നത്. മേഘാവൃതമായ അന്തരീക്ഷത്തിലും രാത്രികാലങ്ങളിലും കനത്ത മഴയുള്ളപ്പോഴും ഭൂമിയുടെ കൃത്യമായ ചിത്രങ്ങൾ പകർത്താൻ ഇതിലെ അത്യാധുനിക റഡാർ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കും. ഓരോ 12 ദിവസം കൂടുമ്പോഴും ഈ ഉപഗ്രഹം ഭൂഗോളത്തെ മുഴുവനായി സ്കാൻ ചെയ്യുകയും മാപ്പ് ചെയ്യുകയും ചെയ്യും. ഇത് പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പൊ മനുഷ്യന്റെ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നമുക്ക് എന്താ ഭൂമിക്ക് ഏറ്റവും ഉപകാരപ്രദമായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം. അപ്പോൾ നമുക്ക് ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5 പേരെ നമുക്ക് നോക്കാം.
0: സാജു പള്ളിക്കൽ,
1: രാധാകൃഷ്ണൻ എസ് മഴുതക്കാട്,
0: ആദി പാറശാല,
1: രമാദേവി വലിയവിള,
0: ലിയാൻ റാന്നി.
1: അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
0: അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ ശേഷിക്ക് കാരണമാകുന്ന ശ്വേതരക്താണുക്കൾ WBC പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി, മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്ക് കാരണമാകുന്ന ശ്വേതരക്താണുക്കൾ, അതായത് WBC പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്?
0: വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചോദ്യമാണ്.
1: അതെ അതെ.
0: അപ്പോ നമുക്ക് ഇതിന്റെ ശരിയുത്തരം കേൾക്കാം ഈ ഗാനത്തിന് ശേഷം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ!

0: കുടുങ്ങി.
1: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
5: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
4: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
5: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
4: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: നമ്മുടെ 7-ാമത്തെ ചോദ്യം ഇതായിരുന്നു. മനുഷ്യ ശരീരത്തിൽ പ്രതിരോധ ശേഷിക്ക് കാരണമാകുന്ന ശ്വേതരക്താണുക്കൾ, അതായത് WBC, പ്രധാനമായും ഉത്പാദിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ് എന്നുള്ളതായിരുന്നു ചോദ്യത്തിന്റെ ഉത്തരം പറയാം അല്ലേ?
6: അതെ,
2: അസ്ഥിമജ്ജ അഥവാ ബോൺ മാറോ.
6: അതെ, വലിയ അസ്ഥികളുടെ ഉള്ളിലുള്ള മൃദുവായ ഭാഗമായ അസ്ഥിമജ്ജയിൽ വെച്ചാണ് ചുവന്ന രക്താണുക്കളും ശ്വേതരക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും ഉൾപ്പെടെയുള്ള രക്തകോശങ്ങൾ രൂപപ്പെടുന്നത്. അസ്ഥിമജ്ജയിലുള്ള ഹീമോപോയറ്റിക് സ്റ്റെം സെല്ലുകൾ ആണ് ശ്വേതരക്താണുക്കൾക്ക് പുറമെ ചുവന്ന രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്നത്.
2: അപ്പൊ അതുപോലെ തന്നെ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നതാണ് ഈ ഒരു വിവരം. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ശ്രോതാക്കൾ ശരി ഉത്തരം വായിച്ചിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ 5 പേരെ പറയാനേ നിവൃത്തിയുള്ളൂ.
6: എലിസബത്ത് വെള്ളനാട്,
2: ലീനാദേവി നാവായിക്കുളം,
6: നിഷ കാട്ടാക്കട,
2: അനുശ്രീ ഇലങ്കം,
6: സ്റ്റെഫി ട്രിവാൻഡ്രം.
2: അപ്പോ വേഗം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദി ലോ ഓഫ് ദ സീ ജഡ്ജിയായി 2026-2035 കാലയളവിലേക്ക് ന്യൂയോർക്കിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇന്ത്യൻ നിയമജ്ഞൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം.
6: ചോദ്യം ഒരിക്കൽ കൂടി. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദി ലോ ഓഫ് ദി സീ ITLOS ജഡ്ജിയായി 2026-2035 കാലയളവിലേക്ക് ന്യൂയോർക്കിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇന്ത്യൻ നിയമജ്ഞൻ ആരാണ്? ഉത്തരമറിയാം ഈ ഒരു ഗാനത്തിന് ശേഷം. അപ്പോൾ വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ. നമ്പർ 8281-42-03-05.

0: അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദി ലോ ഓഫ് ദി സീ ജഡ്ജിയായി 2026 മുതൽ 2035 കാലയളവിലേക്ക് ന്യൂയോർക്കിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇന്ത്യൻ നിയമജ്ഞൻ ആരാണ്?
1: ഉത്തരം പറയാല്ലേ?
0: ആ ഉത്തരം ഡോക്ടർ ബിമൽ എൻ പട്ടേൽ.
1: പ്രൊഫസർ ഡോക്ടർ ബിമൽ എൻ പട്ടേൽ, പ്രമുഖ ഇന്ത്യൻ നിയമജ്ഞനായ പ്രൊഫസർ ഡോക്ടർ ബിമൽ എൻ പട്ടേൽ ജർമ്മനിയിലെ ഹാംബർഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് 2026 മുതൽ 2035 വരെയുള്ള 9 വർഷത്തെ കാലാവധിയിലേക്കാണ്. നമുക്കറിയാം 21 അംഗങ്ങളുള്ളതാണ് ഈ ആഗോള സമുദ്ര കോടതി. നിലവിലെ ഇന്ത്യൻ പ്രതിനിധിയായ നീരു ചൌധരിയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ പട്ടേലിന്റെ ഈ വിജയം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കും. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ ഉടമ്പടിക്ക് UNCLOS കീഴിലുള്ള സമുദ്ര മേഖലകളുടെ അതിർത്തി നിർണയം, നാവിക അവകാശങ്ങൾ, സമുദ്ര പരിസ്ഥിതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പരിഹാരം കണ്ടെത്തുകയാണ് ഈ അന്താരാഷ്ട്ര ട്രിബ്യൂണലിന്റെ പ്രധാന ചുമതല. അപ്പോൾ ശരി ഉത്തരമായ ബിമൽ എൻ പട്ടേൽ എന്ന ശരി ഉത്തരം അയച്ച് നമുക്ക്
0: അഞ്ചുപേരെ
1: നോക്കാം.
0: നിഷ ഇന്ദിരാനഗർ പേരൂർക്കട,
1: ജയപ്രകാശ് മരുദൂർ തിരുവനന്തപുരം,
0: വിമല തോമസ് പൂഴനാട്,
1: ആരോമൽ പുളിമാത്ത്,
0: സുമംഗല വർക്കല. അപ്പോ നമ്മുടെ ഇന്നത്തെ ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ പരിപാടിയിൽ ശരിയുത്തരങ്ങൾ അയച്ച ഏവർക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. പരിപാടിയിൽ നിന്ന് ഒപ്പമുണ്ടായിരുന്നത് ദിവ്യ രഞ്ജിത്,
1: രൂപി ബാബു. അപ്പോ മറ്റ് അധ്യായത്തിൽ കണ്ടെത്തുന്നവരെ നന്ദി, നമസ്കാരം.
0: നമസ്കാരം.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 2 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് യുവതലമുറ സമർപ്പണബോധത്തോടും ധാർമ്മിക മൂല്യങ്ങളോടും കൂടി മികവിലേക്ക് ഉയരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിലെത്തും. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അവർ പങ്കെടുക്കും. 2026 കേരള ധനകാര്യ ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സഭാ നടപടികൾ പാലിച്ചാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. FCRA ഭേദഗതിക്കെതിരായ പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്തു വോട്ട് ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി CP ജോൺ. സംസ്ഥാനതല ബിരുദ പ്രവേശനോത്സവമായ ഫസ്റ്റ് ചാപ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. PSC നടത്തിയ പരീക്ഷകളിലെ ക്രമക്കേട് സംബന്ധിച്ച് ഉന്നതതല ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്ന് മന്ത്രി OJ ജനീഷ്. PSCയെ രാഷ്ട്രീയമായി ദുരുപയോഗിച്ചോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറച്ചു. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന് 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോയുടെ ജയം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: ഒരു മഴക്കാലം കൂടി പെയ്തിറങ്ങുകയാണ്. മെല്ലെ മെല്ലെയായി തുടങ്ങി ഒടുവിൽ ഉച്ചസ്ഥായിയിലെത്തി വീണ്ടും മന്ദഗതിയിലാവുന്ന ഹിന്ദുസ്ഥാനി സംഗീതം പോലെ അത് ഒഴുകിപ്പരക്കുന്നു. മലയാളികൾക്ക് മലയാളത്തിൽ അലിഞ്ഞു ചേരാനും പ്രകൃതിയെ ഉർവരമാക്കാനും മനസ്സുകളെ തളർപ്പിക്കാനും മഴ അനുഗ്രഹമാകുന്നു. ഗാംഭീര്യവും സൗകുമാര്യവും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയിലെ ഈ അത്ഭുതം ചുട്ടുപൊള്ളുന്ന ജീവിതത്തിലേക്ക് വർഷിക്കുന്ന കരുണാർദ്രഭാവമാണ്. കാട്ടുതീക്കെടുത്താൻ തൂവലിൽ വെള്ളം കൊണ്ടുവന്ന് കുടയുന്ന കുരുവിയെപ്പോലെയും കൊടും ചൂടിന്റെ ദംശനമേറ്റ് തളർന്നു തേങ്ങുന്ന മെയ്യിലേക്ക് കുളിരുവാരിക്കോരി ചൊരിയുന്ന മഹാമനസ്കയെപ്പോലെയും മഴ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: കേവലം ഒരു കാലാവസ്ഥാ മാറ്റത്തിനപ്പുറം മനുഷ്യന്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന്റെ താളമാണ് മഴക്കാലം. കാർഷിക സമൃദ്ധിയുടെയും പുഴകളുടെ പുനർജനിയുടെയും മനസ്സിന് കുളിർമ നൽകുന്ന ഓർമ്മകളുടെയും വസന്തം തീർക്കുന്ന ഈ ഒരു കാലം ആകാശത്തിന്റെ കൈകളിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുകിയിറങ്ങുന്ന കാരുണ്യമായാണ് നമുക്ക് മുന്നിലെത്തുന്നത്. പെയ്തു തോരുമ്പോഴും മണ്ണിൽ ബാക്കിയാകുന്ന ആ വശ്യതയാർന്ന മണം പ്രകൃതി നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ഇവിടെ ജീവൻ ഒരിക്കലും അവസാനിക്കില്ല എന്ന പ്രതിജ്ഞ.

വസന്തത്തിന്റെ പച്ചപ്പും പൊതുജീവനുകളുടെ പ്രതീക്ഷയും ഈ മണ്ണിലേക്കായി തിരികെ ചുരിയുന്ന മഴ വിരഹത്തിന്റെ നോവുകളെ കഴുകി മാറ്റി പുതിയൊരു നാളെയിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. മഴ കാണാത്ത, അതിൻ്റെ കുളിർമ അനുഭവിക്കാത്ത ആരും തന്നെ ഈ ഭൂമിയിലുണ്ടാകില്ല. അത്രമേലാണ് അത് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത്. പ്രകൃതിയിലെ സർവചരാചരങ്ങൾക്കും ഉന്മേഷപ്രദവും അനുഭൂതിദായകവുമായ ഈ വരദാനം ഭൂമിയെ കുളിർപ്പിക്കാനും ജീവജാലങ്ങൾക്ക് പ്രാണന്റെ അമൃതവർഷം ചുരിയാനും അവസരമൊരുക്കുന്നു. പ്രണയമായും വിരഹമായും നിരാശയുമായൊക്കെ പെയ്തൊഴിയുന്ന ഈ അനുഗ്രഹവർഷം എഴുത്തുകാർക്ക് ഭാവനയുടെ നിറച്ചാർത്തായും കർഷകർക്ക്

പ്രതീക്ഷയായും സാധാരണക്കാർക്ക് സുഖപ്രദമായ വികാരവുമായാണ് അനുഭവവേദ്യമാകുന്നത്. അങ്ങനെ എല്ലാറ്റിൻ്റെയും കടലിരമ്പവുമായെത്തുന്ന പ്രകൃതിയുടെ ഈ വിസ്മയം മനുഷ്യർക്ക് അറിവായും ആനന്ദമായും ആവേശവുമായി നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു.

സൂര്യതാപമേറ്റ് ജലാശയങ്ങളിൽ നിന്ന് വെള്ളം ആവിയായി അന്തരീക്ഷത്തിലെത്തുകയും അത് പിന്നീട് ഘനീഭവിച്ച് ജലാംശമായി അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ജലത്തുള്ളികളായി മാറുകയും പൊടുന്നനെ ഭൂമിയിലേക്ക് പതിക്കുകയുമാണ് ചെയ്യുന്നത്. ഭൂഗോളത്തിൽ ജീവിക്കുന്ന മനുഷ്യനും സൂക്ഷ്മജീവികളും ഉൾപ്പെടെയുള്ള സർവജീവജാലങ്ങളുടെയും വംശത്തെ നിലനിർത്തി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്നത് മഴയെന്ന പ്രതിഭാസമാണ്. ഒരർത്ഥത്തിൽ പ്രകൃതി എന്നാൽ മഴ തന്നെയാണ്. മഴയുടെ നൃത്തച്ചുവടുകൾക്ക് ഈണവും വെളിച്ചവും പകരാനായി ഇടിയും മിന്നലും കൂട്ടിനായി എത്തുകയും

ഋതുക്കൾ ഭൂമിയോടുള്ള പ്രകൃതിയുടെ പ്രണയഭാഷണമാണെന്നിരിക്കെ അതിലെ ഏറ്റവും പ്രിയങ്കരമായ വാക്കായി മഴ മാറുകയാണ്. മഴയോട് കിഞ്ഞാരം പറയാൻ കൊതിക്കാത്ത ആരും തന്നെ നമുക്കിടയിലുണ്ടാകില്ല. കാൽപ്പനികനായ ഒരു രഹസ്യക്കാരനെ പോലെയാണ് മഴ. ആരുമറിയില്ല എന്ന പോലെ എല്ലാവരുടെയും മുന്നിലൂടെ വരികയും കൊടുക്കേണ്ടവർക്ക് മാത്രം ആരും കാണാതെ മൊത്തം കൊടുക്കുകയും ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു.

ഓർമ്മകളെ തൊട്ടുണർത്തിക്കൊണ്ടാണ് മഴ എപ്പോഴും കടന്നു പോകുന്നത്. തെളിഞ്ഞു നിൽക്കുന്ന നാട്ടുവഴികളിലേക്ക് അവ നമ്മെ മെല്ലെ നടത്തുന്നു. മഴ ഓർമ്മകൾ പതുക്കെയായി പെയ്തു തുടങ്ങുന്നത് സ്കൂളിലേക്കുള്ള ആദ്യ യാത്രയുടെ ആരംഭം തൊട്ടാണ്. ചേമ്പിലയിൽ വെള്ളം തെറിപ്പിച്ചും തോട്ടിൽ ഇല പൊഴിച്ചിട്ട് ആര് ജയിക്കുമെന്ന് മത്സരിച്ചും കൊണ്ടുള്ള എല്ലാവരും ചേർന്നുള്ള സ്കൂൾ യാത്രകൾ.

ബാല്യകാലമാണ് മഴയെ അറിയാൻ ഏറ്റവും അനുയോജ്യമായത്. മഴയെ കൊണ്ടും കൊള്ളിച്ചും മഴയറിയാതെ കുറുമ്പ് കാട്ടിയും ചിലപ്പോഴൊക്കെ മഴയിലൊലിച്ചിറങ്ങിയും കണ്ണീരായും എത്തുന്ന ഓരോ മഴക്കാലവും മാധുര്യം നിറഞ്ഞ കുട്ടിക്കാലത്തേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.

0: മഴക്കാലമെന്ന് കേൾക്കുമ്പോൾ തന്നെ രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ആദ്യത്തേത് സന്തോഷത്തിൻ്റെയും ഹർഷാരവത്തിൻ്റെതുമാകുമ്പോൾ രണ്ടാമത്തേത് ഭയത്തിൻ്റെയും ആകുലതയുടേതുമാണ്. ആദ്യമായി നമുക്കരികിലേക്കെത്തുന്ന മഴ ഇഷ്ടമുള്ള അതിഥിയെപ്പോലെ ഏതാനും ദിവസങ്ങൾ തുടരുമ്പോൾ അസ്വീകാര്യനായിത്തീരുന്നു. എങ്കിലും മലയാളികൾക്ക് ഒരിക്കൽ പോലും മഴയെ അനിഷ്ടത്തോടെ സമീപിക്കാനുമാകില്ല.
1: മഴയ്ക്ക് ഒട്ടേറെ മുഖങ്ങളുണ്ട്. ചിരിച്ചു തിമിർത്ത് ഓടിവരുന്ന കുഞ്ഞുമഴയാണ് കുളിമഴ. ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞും മങ്ങിയും പെയ്യുന്ന പിണങ്ങിമഴയാണ് മറ്റൊന്ന്. കുനുകുനയും ചിനുചിനയും പെയ്യുന്നതാണ് ചിണുങ്ങിമഴ. ഇനിയൊന്ന് തുലാവർഷമാണ്. ഉച്ച കഴിഞ്ഞ് ഇടിയും മിന്നലും കൂട്ടായി വരുന്ന തുലാമഴയാണ് ഇവയിലേറ്റവും അഴകുള്ളത്. പേടിപ്പെടുത്തുന്ന സൗന്ദര്യമാണ് ഈ മഴയുടെ പ്രത്യേകത. ദ്രുത താണ്ഡവ താളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന തുലാമഴയുടെ ഈ താണ്ഡവമാകട്ടെ സംഹാരത്തിൻ്റെതല്ല, സൃഷ്ടിയുടെയും രക്ഷയുടേതുമാണ്. അതിലെ ഓരോ പദചലനവും ഭൂമിക്ക് പകർന്നു നൽകുന്നത് ജീവചൈതന്യവും.
0: ഇനി ഒന്ന് കാലവർഷം അഥവാ ഇടവപാതിയാണ്. ഈ മഴയുടെ മട്ടും രീതിയും മറ്റൊന്നാണ്. ഘനീഭൂതമായ വിഷാദവും അന്ധകാരവും ഏകസ്വര ഭാവവുമാണ് ഇടവപ്പാതിയുടെ സവിശേഷതകൾ. തുലാമഴയുടെ ചടുലതയല്ല, ഗംഭീരമായൊരു ഉദാസീനതയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നിർത്താതെ ഇരമ്പി നിന്ന് പെയ്യുന്ന ഈ മഴയുടെ കാരുണ്യമാണ് മലയാളത്തിൻ്റെ മണ്ണിൽ പൊന്നു വിളയിക്കുന്നതെന്ന കാര്യം സ്മരണീയമാണ്.
1: നമ്മൾ തുലാവർഷമെന്നും കാലവർഷമെന്നും വിളിക്കുന്ന മഴക്കാലങ്ങളെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് മൺസൂൺ എന്നാണ്. ആദ്യത്തേത് വടക്ക് കിഴക്കൻ മൺസൂണാണെങ്കിൽ രണ്ടാമത്തേത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. തുലാവർഷത്തെ മൺസൂണിൻ്റെ മടങ്ങിപ്പോക്ക് എന്നാണ് വിളിച്ചു വരുന്നത്. ശാസ്ത്രജ്ഞർക്ക് മൺസൂൺ എന്നാൽ കാലാകാലം വരുന്ന ഒരു കാറ്റാണ്. പണ്ടുകാലത്ത് അറബികൾക്ക് പായ്ക്കപ്പലിൽ ഇന്ത്യയിലേക്ക് വരാനായി ഈ കാറ്റാണ് സഹായകമായി വന്നത്. അവർക്ക് തിരിച്ചു പോകുന്നതിന് തുലാവർഷക്കാറ്റും സഹായകമായി.
0: മഴ പെയ്യുമ്പോൾ പ്രകൃതി മാത്രമല്ല നനയുന്നത്, മനുഷ്യന്റെ മനസ്സും ചിന്തകളും കൂടിയാണ്. മലയാള സാഹിത്യത്തിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് മഴയ്ക്കുള്ളതെന്ന് കാണാം. എഴുത്തുകാർക്ക് മഴ വെറുമൊരു കാലാവസ്ഥയല്ല, മറിച്ച് കഥാപാത്രമായും പ്രണയമായും വിരഹമായും ദാർശനിക ചിന്തയുമായുമൊക്കെ വായനക്കാരിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു മാധ്യമമാണ്. കവിത തുളുമ്പുന്ന ഓർമ്മപ്പടലുകളുടെ അനുഗ്രഹീതമായ ഒരു പെയ്ത്തുകാലം കൂടിയാണ് ഓരോ മഴക്കാലവും. മലയാള പ്രകൃതിയുടെ മാത്രമല്ല ഭാഷയുടെയും സൗഭാഗ്യമാണ് മഴ. മലയാള സാഹിത്യത്തിലൂടെയുള്ള മഴക്കാഴ്ചകൾ ഓരോ വായനക്കാരനെയും മനോഹരമായ അനുഭൂതി മണ്ഡലത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഴ ഓർമ്മയാണ് പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരിയുടേത്. അവർ ഇങ്ങനെ പറയുന്നു:
2: മഴ എനിക്ക് കൂട്ടുകാരിയാണ്. നിർത്താതെ വർത്തമാനം പറയുന്ന കുസൃതി പെൺകിടാവാണ്. സൗമ്യയും ദയാമയിയുമാണ്. സൗഭാഗ്യരാത്രികളിൽ നിലാവിനേക്കാൾ പ്രിയം വാരിക്കോരിത്തരുന്നവൾ. ഉറക്കമില്ലാത്ത ദുഃഖരാത്രികളിൽ പലപ്പോഴും ആശ്വാസവാക്കുമായി ജനാലക്കരികിലെത്തുന്നവൾ. രാത്രിയിൽ മുറ്റത്ത് വന്നിരുന്ന് അഴിച്ചിട്ട മുടിയുമായി തേങ്ങിക്കരയുന്ന രാത്രിമഴയാണ് എനിക്കേറെ പരിചിത. അവൾക്ക് ചിരി കുറച്ചേയുള്ളൂ. അവളുടെ കണ്ണുനീരോ കടലിനോളമാണ്.

0: മഴയോടൊട്ടി നിൽക്കുന്ന മധുരതരമായ ഓർമ്മകളിലേക്കാണ് മറ്റൊരു പ്രിയപ്പെട്ട എഴുത്തുകാരി ഒ.വി. ഉഷ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഓരോ മഴയും അവർ ആസ്വദിക്കുന്നു. ഇന്നലെ പെയ്ത മഴ പോലും പ്രകൃതിയുടെ അത്ഭുതം സമ്മാനിക്കുന്ന വിസ്മയമാണ്. മഴക്കാലത്തെ ഓർമ്മകളെ അവർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു.
1: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് മഴക്കാലത്തെ എന്റെ ഓർമ്മകൾ. നെൽവയലുകളും പാടങ്ങളും തോടുകളും നിറഞ്ഞ എന്റെ ജന്മനാടായ പാലക്കാടിന് മോടി വർദ്ധിപ്പിക്കാനായാണ് മഴയെത്തിയിരുന്നത്. ഓടിന്റെ ചരിവിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന മഴത്തുള്ളികൾ നോക്കി എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കുമായിരുന്നു. മഴ ശാന്തമായി പെയ്യുമ്പോൾ ഒഴുകിയെത്തുന്ന മഴവെള്ളവും ശേഷം വീഴുന്ന മഴത്തുള്ളികളും കുതിർന്ന മണ്ണും കെട്ടിക്കിടക്കുന്ന മഴവെള്ളവുമെല്ലാം നല്ല ഓർമ്മകളായി ഇന്നും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു.

0: എഴുത്തുകാരിയായ റോസ്മേരിയുടെ മഴയോർമ്മകൾ.
1: മാറി മാറി വരുന്ന നമ്മുടെ ഋതുഭേദങ്ങളിൽ വർഷകാലത്താണ് ഞാൻ ഏറ്റവും ആഹ്ലാദിക്കുന്നത്. മഴയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എന്തെല്ലാം ഭിന്ന ഭാവങ്ങളാണ് മഴയ്ക്ക്, എത്ര വ്യത്യസ്തമായ ഈണങ്ങൾ, താളങ്ങൾ. 1000 സൂചിയിലകൾ അടർന്നു പതിക്കും പോലെയുള്ള ചാറ്റൽ മഴ, വരണ്ട ഭൂമിയെ പുതിയൊരു ഉന്മേഷത്തിലേക്ക് തട്ടിയുണർത്തുന്ന വേനൽ മഴ, മങ്ങിയും തെളിഞ്ഞും കളിമ്പം കാട്ടുന്ന ചിങ്ങപ്പൊന്മഴ, പിന്നെ മരച്ചിലകളെ ആട്ടിയൊലിച്ച് മലഞ്ചെരിവിലെങ്ങും താണ്ഡവമാടുന്ന കർക്കിടക പെരുമഴ. ഇതിലേതിനോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ വേനലിലെ പുതുമഴയോട് എന്ന് നിസ്സംശയം ഞാൻ പറയും. ചെറു കൈത്തോടുകളും പാറക്കെട്ടുകളും ഇടതൂർന്ന് നിൽക്കുന്ന മാമരങ്ങളും നിറഞ്ഞ ഒരു ഗ്രാമത്തിലെ മലഞ്ചെരിവിലാണ് ഞാൻ പിറന്നു വീണത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മഴ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു പശ്ചാത്തല ഗീതം പോലെ ഗ്രീഷ്മത്തിലെ ക്രൗര്യ സൂര്യന്റെ ദയാരഹിതമായ വർദ്ധിക്കാറ്റേറ്റ് വരണ്ടുപോയ മലഞ്ചെരിവ്, അടർന്നു വീഴുന്ന ശുഷ്ക പത്രങ്ങൾ, കരിഞ്ഞ പുല്ലാമ്പുകൾ, വിണ്ടുകീറിയ പാടങ്ങൾ, പൊടുന്നനവേ ഒരു നാൾ വമ്പിച്ച ആരവത്തോടെ മഴ കടന്നു വരുന്നു. ആ മഴത്തുള്ളികൾ ദാഹാർത്ഥമായ മണ്ണിൽ പതിക്കുന്നു. തുടർന്ന് പുതുമഴയുടെ മദഗന്ധം എങ്ങും ഉയരുകയാണ്. തുടർന്ന് മഴക്കാലം പെയ്ത്തുവെള്ളം തട്ടിത്തെറിപ്പിച്ചും പാതി നനഞ്ഞും സംഘമായി സ്കൂളിലേക്കുള്ള യാത്രകൾ. അതേപോലെ ഓട്ടിൻപുറത്ത് കനത്ത മഴത്തുള്ളികൾ വന്ന് പതിക്കെ ചരൽ വാരിയെറിയുമ്പോഴുള്ള ഒരു താളം. പൈതലായിരിക്കെ മഴക്കാല രാത്രികളിൽ ഞാൻ ഉറങ്ങാതെ കിടക്കും. അപ്പോൾ എന്നെ അകലെ നിന്ന് ആരോ പേർ ചൊല്ലി വിളിക്കുന്നതായൊരു തോന്നൽ. ഒക്കെയും ശൈശവത്തിന്റെ മതിഭ്രമങ്ങളാവാം. അതേപോലെ മഴ പെയ്തു തോരുന്ന രാത്രികളിൽ ആ ഇടവേളകളിൽ പുറത്തെ മരച്ചില്ലുകളിൽ നിന്ന് ഉയരുന്ന നാനാതരം ശബ്ദങ്ങൾ, മൂളലുകൾ, നിശാകീടങ്ങളുടെയും പലതരം ചെറു ജന്തുജാലങ്ങളുടെയും രാപ്പാട്ടുകളാണവ. അതിനിടയ്ക്ക് ഉച്ചത്തിൽ മുഴങ്ങുന്ന ചീവീടുകളുടെ ശബ്ദം കാതോർത്താൽ ഇതെല്ലാം കൂടി ഒരു ബാൻഡ് മാസ്റ്റർ ഇല്ലാത്ത കിറുക്കൻ സംഘഗാനം പോലെ തോന്നും. കാതടപ്പിക്കും വിധമാണ് പുറത്തു നിന്നുള്ള ആരവം.

0: മഴയുടെ വന്യമായ സൗന്ദര്യം പ്രകടമാക്കുന്ന ഒരു രചനയാണ് പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിന്റെ അട്ടപ്പാടി എന്ന കഥ. മനുഷ്യൻ നിസ്സഹായകനാകുന്നിടത്ത് പ്രകൃതിയുടെ പ്രതിഷേധമാണ് ഈ കഥയിലൂടെ വിവരിക്കുന്നത്. തുടർ പൊട്ടിച്ചലറുന്ന മഴയുടെ ഗോത്രവീര്യം അവർ ഈ കഥയിലൂടെ ഇങ്ങനെ പ്രകടമാക്കുന്നു.
1: പെട്ടെന്ന് ഉദരം മലയുടെ മീതെ ആകാശം പിളർക്കുന്ന ഒരു ഇടിവെട്ടി. ഉദരങ്കാളിക്കാവിൽ ഈറ്റില്ലത്തിൽ നിന്ന് കെട്ടഴിഞ്ഞ സംഹാര രൂപിണിയായ കാറ്റുവീശി ചക്കിലിയ കോളനിയിലെ വീടുകളിലെ തകരമേൽ

0: മേൽപ്പുരയ്ക്കുമേൽ ചരൽ വാരിയെറിയും പോലെ വെള്ളത്തുള്ളികൾ വന്നു വീണു. പിന്നെ മഴ പെയ്തു. ആകാശത്തിന്റെ വാതിലുകളെല്ലാം മലർക്കെ തുറന്ന് അട്ടപ്പാടിയുടെ മീതെ മഴ ഇരച്ചു വീണു. ഒരിക്കലും വിശപ്പടങ്ങാത്ത വായ പിളർത്തി അട്ടപ്പാടി വെള്ളം വിഴുങ്ങിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ചിരുവാണി കരകവിഞ്ഞു. ഉതിരമ്പുഴയിലെ വെള്ളാരങ്കല്ലുകൾ അടിതെറ്റി ഇളകി തെന്നി നീങ്ങി. കള്ളിക്കാടുകളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ഉതിരമ്മലയിൽ നിന്ന് മഴവെള്ളം ഇരമ്പിപ്പാഞ്ഞു.
1: മഴ പശ്ചാത്തലമായി വരുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങളും പിറവികൊണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും മഴ വെറുമൊരു പശ്ചാത്തലം മാത്രമല്ല, മറിച്ച് കഥാഗതിയെ നിയന്ത്രിക്കുന്ന, കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാനിയായിട്ടാണ് കടന്നുവരുന്നത്. അത്തരത്തിൽ അണിയിച്ചൊരുക്കി പ്രേക്ഷക ഹൃദയം കൈയടക്കിയ ഒരു സിനിമയാണ് വൈശാലി. വർഷങ്ങളായി മഴ ലഭിക്കാതിരുന്ന അംഗരാജ്യത്ത് മഴ പെയ്യിക്കാൻ ഋഷ്യശൃംഗനെ കൊണ്ടുവരുന്നു. ഋഷ്യശൃംഗന്റെ തപസ്സിന്റെ ഫലമായി ഒടുവിൽ ആ രാജ്യത്ത് മഴ പെയ്യുന്നു. പ്രകൃതിയുടെ ആഹ്ലാദവും ഒപ്പം വൈശാലിയുടെ പ്രണയത്തിന്റെ തീവ്രതയും ആവാഹിച്ച ആ മഴരംഗം മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യാനുഭവം.

പശ്ചിമ മലനിരകളുടെ പാദങ്ങളിലായി പ്രണമിച്ചു നിൽക്കുന്ന കേരളത്തിലാണ് മഴയുടെ മഹേന്ദ്രജാലങ്ങളെ കൂടുതലായും ദർശിക്കാനാകുന്നത്. വളരെ അനുസരണയോടെ വീട്ടിൽ ഒരു വിരുന്നുകാരനെ പോലെ എത്തുന്ന മഴ വർഷാവർഷങ്ങളിൽ പല സമയങ്ങളിലായാണ് പ്രത്യക്ഷമാകുന്നത്. ഇങ്ങനെ ഇടവേളകളിലായി പെയ്തിറങ്ങുന്ന മഴ മണ്ണിനെയും അതിലൂടെ പ്രകൃതിയെയും സമ്പുഷ്ടമാക്കുന്നു. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വിവിധ തരങ്ങളിലുള്ള കൃഷി ചെയ്യുവാനും അവസരമൊരുക്കി. അതോടെ മണ്ണും മനുഷ്യനും പ്രകൃതിയും പരസ്പരം ബന്ധിതമാവുകയായിരുന്നു. മഴയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നാടൻപാട്ടുകളും പഴംചൊല്ലുകളുമെല്ലാം ഗ്രാമത്തിൽ നിന്ന് പിറവികൊണ്ടു. പിന്നീട് മലയാള സാഹിത്യ ലോകവും മഴയെ വിവിധ ബിംബങ്ങളായി ചിത്രീകരിച്ചു തുടങ്ങി.

മഴ കണ്ടും കേട്ടും, മഴക്കുളിരിൽ അലിഞ്ഞും, മഴപ്പെയ്ത്തിൽ നനഞ്ഞും, പൂവിനിതളിലെ കുഞ്ഞു മഴത്തുള്ളിയെ തൊട്ടുണർത്തിയും മഴക്കാലത്തെ മലയാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനൽപാളിയിലൂടെ രാവിലും പകലിലും പിന്നെ സന്ധ്യയുടെ അന്ത്യയാമത്തിലും പെയ്തിറങ്ങുന്ന മഴയിലേക്ക് കണ്ണു നട്ടിരുന്ന് അവർ കിനാവ് കാണുകയും കാൽപ്പനികരാവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട പുസ്തകങ്ങളും സിനിമകളിലെ കഥാപാത്രങ്ങളും സിനിമാ ഗാനങ്ങളുമെല്ലാം ആ മഴനൂലുകൾക്കിടയിലൂടെ ഇന്നും ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു.

ഒരുപാട് മഴ പെയ്തിരുന്ന ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. മഴയുണ്ടെങ്കിലും പണ്ടത്തെ പോലെയുള്ള ആ നല്ല മഴക്കാലം കാണാൻ ഇന്ന് കഴിയുന്നില്ല. പണ്ട് ഓരോ മഴക്കാലവും ഉത്സവാഘോഷത്തിന്റെ പ്രതീതിയാണ് ഉളവാക്കിയിരുന്നത്. ഇരച്ചു വരുന്ന മേഘങ്ങളുടെ തുടർച്ചയായുണ്ടാകുന്ന ഇടിയും മിന്നലും ആ ഉത്സവാഘോഷത്തിന് ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മേഘങ്ങൾക്കിടയിലൂടെ പുളഞ്ഞ് പല പിണരുകളായി കടന്നുപോകുന്ന മിന്നൽ ത്രില്ലടിപ്പിക്കുന്ന ഒരനുഭവം തന്നെയായിരുന്നു പ്രദാനം ചെയ്തിരുന്നത്. ഓരോ മഴയും ഭൂതകാലത്തിന്റെ ഓരോരോ വാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഒന്ന് തീർച്ചയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മഴ എത്തുക തന്നെ ചെയ്യും. ദാഹിച്ചു വലയുന്നവർക്കേ വെള്ളത്തിന്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ ഒരു മഴ ആസ്വാദ്യകരമാകണമെങ്കിൽ അതിനു മുമ്പായി ഒരു വേനലും എത്തണം. സത്യം പറയാമല്ലോ, പ്രകൃതിയിൽ എന്ന പോലെ മനുഷ്യ

0: മഴ വെറുമൊരു പ്രതിഭാസമല്ല, അത് പ്രകൃതിയുടെ സ്നേഹമാണ്, കൈനീട്ടമാണ്. പ്രകൃതിയുടെ ഈ അനുഗ്രഹം വരും തലമുറകൾക്കായി നിലനിർത്തേണ്ടത് നമ്മുടെയെല്ലാം കടമയും കർത്തവ്യവുമാണ്. അതിനാൽ കാടുകൾ വെട്ടിനശിപ്പിക്കാതെയും പരിസ്ഥിതിയെ സംരക്ഷിച്ചും മഴക്കാലങ്ങളെ എന്നും നിലനിർത്തേണ്ടതുണ്ട്. മഴ പെയ്തുകൊണ്ട് ഭൂമിയെ കൂടുതൽ സുന്ദരവും ജീവസുറ്റതുമാക്കാം.
1: കേട്ടുതീർത്ത ശബ്ദങ്ങൾക്കപ്പുറം പ്രകൃതി ഭൂമിയോട് മന്ത്രിച്ച പ്രണയകാവ്യമായി മഴ മാറുകയാണ്. അതിൽ നിന്ന് പൊഴിയുന്ന ഓരോ തുള്ളിയും വെറുമൊരു ജലഗണമല്ല, അത് കരിഞ്ഞുണങ്ങിയ മണ്ണിലേക്ക് ജീവന്റെ പച്ചപ്പ് പടർത്തുന്ന പ്രകൃതിയുടെ അമൃതവർഷമാണ്. ജനാലപ്പടികളിൽ താളം പിടിക്കുന്ന തുള്ളികളായും കാറ്റിൻ്റെ വിരൽത്തുമ്പിൽ ഒലയുന്ന മരച്ചില്ലകളായും മഴ നമ്മുടെ ഓർമ്മകളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കും. നഷ്ടപ്പെട്ട ബാല്യത്തെയും വിരഹത്തിൻ്റെ നോവിനെയും ഒടുവിലായി പുതിയൊരു നാളുകളുടെ പ്രതീക്ഷകളെയും മഴ നമുക്കായി സമ്മാനിക്കുന്നു. പെയ്തൊഴിയുമ്പോഴും മണ്ണിൽ ബാക്കി നിൽക്കുന്ന സുഗന്ധം പോലെ ഈ മഴക്കാലം നമ്മുടെ മനസ്സുകളിൽ മനോഹരമായൊരു ഓർമ്മയായി പെയ്തിറങ്ങട്ടെ.

മഴയായി പൊഴിയാം. മഴയുടെ പെരുമയെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന പി എൽ വിജയകുമാർ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അജിത അരവിന്ദ്, ശബ്ദസാന്നിധ്യം അനുജ ഭാസ്കർ, നിർവഹണം സിവിൽ ജിഹാൻ.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്കക്കല്ല് എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിതഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9495964321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക്

12:30. അതിഥി ഗായകൻ രവിശങ്കർ. ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. മാണിക്യകല്ല എന്ന ചിത്രത്തിലെ രവിശങ്കറും ശ്രേയാ ഘോഷാലും പാടിയ ആ ഗാനം നമുക്ക് കേൾക്കാം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി ദേവാനന്ദും അച്ചു രാജാമണിയും സംഘവും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാജാമണി.

വിനി ശ്രീനിവാസൻ രചിച്ച് സച്ചിൻ വാര്യർ, രാജേഷ് മേനോൻ എന്നിവരോടൊപ്പം പാടിയ ഗാനം. സംഗീതം ഷാൻ റഹ്മാൻ. ചിത്രം മലർവാടി ആർട്സ് ക്ലബ്ബ്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ്.

0: എവിടെ കിട്ടും?
1: ഇൻ റോയൽ അപ്ടൗൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
0: ഇൻ റോയൽ പ്രോപ്പർട്ടീസ്.
2: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: അനന്തവും കല്യാണി നായരും പാടിയ ഗാനം, ചിത്രം ജയ് ഭീം.

0: സമയം 3 മണി.
1: സഞ്ചാരി.
2: പ്രിയ ശ്രോതാക്കളെ, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ വിശേഷങ്ങളാണ് ഇന്ന് സഞ്ചാരിയിൽ. സെവിൽ ജിഹാനോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് രതീഷ്.
3: ഇന്ന് സഞ്ചാരിയുടെ ടീം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കാണ്. അപ്പോ ഇവിടെ പോയ ആള് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം.
4: നമസ്കാരം.
3: പോയ ആള് രതീഷ് അല്ലേ?
4: അതെ, രതീഷ്.
3: രതീഷ് എവിടേക്കാണ് പോയത് അത് അറിയാൻ വേണ്ടി. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ വലിയൊരു ഭൂഖണ്ഡമാണ്, എവിടേക്കാണ് പോയെന്ന് ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി കാണാം.
4: ഞാൻ ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ മൗണ്ട് കിളിമഞ്ചാരോയിലാണ് പോയത്.
3: ഈ ഒരു മൗണ്ടൻ കീഴടക്കാൻ വേണ്ടി പോവാം എന്നുള്ളൊരു തീരുമാനം, നമുക്ക് ഓരോ പ്ലാൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതായിരുന്നോ അതോ പെട്ടെന്നുണ്ടായിരുന്നു?

0: തീരുമാനമാണോ? അതിനെ പറ്റി ഒന്ന് പറയാമോ?
1: ഈ മൗണ്ട് കിളിമഞ്ചാരോയില് കയറുക എന്നുള്ളത് ശരിക്കും പറഞ്ഞ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിട്ട് നമ്മൾ അതെടുത്ത് പിന്നെ പുറത്തേക്ക് എറിഞ്ഞ ഒരു സാധനമായിരുന്നു. അതിന് തക്കതായ കാരണമുണ്ട്. എന്റെ കാലിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് 2016 ഞാനൊരു സർജറി ചെയ്തിട്ടുണ്ടെന്നു, ലിഗമെന്റ് ടീയറും മിനിസ്കസ് ടീയറും വന്നൊരു സർജറി ചെയ്തു. പക്ഷെ അന്ന് ഫിസിയോതെറാപ്പി പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ട് കാല് വീക്കായിട്ട് തന്നെ ഇരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇനി സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കാല് കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനത്
0: മാറ്റിവെച്ചു
1: എന്നുള്ളതാണ്. ഇനി അങ്ങനത്തെ ട്രക്കിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ കുറെ നാളിന് ശേഷം വീണ്ടും കാല് വേഴ്സായിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. ഒരു മാറ്റവും സംഭവിച്ചില്ല, മോശമായിക്കൊണ്ടിരുന്നു. അവസാനം കാലിന് ബലമില്ലാത്തത് പിന്നീട് മുട്ടിന് തേയ്മാനമായി മാറി. അപ്പൊ ആ മുട്ട് മാറ്റിവെക്കാൻ പക്ഷെ പ്രായവുമായിട്ടില്ല. അപ്പൊ അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, മുട്ടിന്റെ അലൈൻമെന്റ് മാറ്റിവെക്കാം. അങ്ങനെ 2024 വീണ്ടും രണ്ടാമത്തെ സർജറി സെയിം കാല് സെയിം മുട്ടിന് ചെയ്തു. ആ മുട്ടിന്റെ അലൈൻമെന്റ് മാറ്റിവെക്കുന്നതിന്റെ ഭാഗമായിട്ട് കമ്പി ഇട്ടിരുന്നു കാലിൽ. അപ്പൊ എഗെയിൻ ഡോക്ടർ പറഞ്ഞു ഇനി ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈവൻ വാക്കിംഗ് എക്സസൈസ് ഞാൻ ഡെയിലി ഒരു 1.5 മണിക്കൂർ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെറുതെ. അപ്പൊ തന്നെ എന്റെ കാലിന് വീണ്ടും വേദന വരാൻ തുടങ്ങി. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറാ പറഞ്ഞത് ഹൈ ഇന്റൻസ് ആക്ടിവിറ്റി ഒന്നും ഈ കാലിന് ചെയ്യാൻ പറ്റില്ല, നിനക്ക് സ്വിമ്മിംഗ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ബൈക്ക് ജിമ്മില് അതിൽ ഇടയ്ക്ക് പോയി ചവിട്ടാം, എല്ലാ ദിവസവും നടന്ന കാലിന് സ്ട്രെയിൻ ആകും. അപ്പോൾ ബെറ്റർ അങ്ങനെ ഒരു സ്ട്രെയിൻ കാലിന് ഇപ്പോൾ വരുത്താതിരിക്കണേ നല്ലത്, നമുക്ക് കുറച്ച് കളയുമ്പോൾ മുട്ട് മാറ്റിവെക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഡോക്ടർ വിട്ടു.
0: പക്ഷേ അപ്പം ഏത് പോയിന്റിലാണ് അപ്പം പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം വന്നത് ഈ വയ്യാതിരിക്കുന്ന ഒരു സ്റ്റേജിൽ?
1: അത് ആക്ച്വലി 2025 നവംബറിൽ ഞാൻ റാൻഡംലി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ബ്രോഷർ കണ്ടു. ഫ്രണ്ട് ഷെയ്ഖ് ഹസൻ ഖാൻ എന്നാണ് അവൻ്റെ പേര്. അവൻ 7 സബ്മിറ്റർ ആണ്. അതായത് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും വലിയ കൊടുമുടികൾ കയറിയ കേരളത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അപ്പോൾ അവൻ ഒരു എക്സ്പെഡീഷൻ കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ ഒരു പോസ്റ്റാണ് ഞാൻ കാണുന്നത്, കിളിമഞ്ചാരോയ്ക്കുള്ള എക്സ്പെഡീഷൻ. അപ്പം ഞാൻ പണ്ട് എന്റെ മനസ്സിൽ കുത്തിവെച്ച അത് വീണ്ടും ഇങ്ങനെ വരാൻ തുടങ്ങി, ശ്രമിച്ചു നോക്കിയാലോ എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഡോക്ടറിനെയാണ് കാണാൻ പോയത്. വീണ്ടും എന്റെ സർജറി ചെയ്ത ഡോക്ടറിനെ ഞാൻ പോയിട്ട് പറഞ്ഞു ഡോക്ടറെ കാലിന്റെ ഇപ്പോഴും അവസ്ഥ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്നുള്ളത്. കാല് പറഞ്ഞ് വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ തന്നെ ഹൈ ഇന്റൻസ് ആക്ടിവിറ്റി ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്, അപ്പൊ മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചോദിച്ചു ഡോക്ടറെ എനിക്ക് ഇങ്ങനൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് വീണ്ടും ഇപ്പോൾ, അപ്പൊ ഞാനത് എന്ത് ചെയ്യണം? അപ്പൊ ഡോക്ടർ എന്നോട് ആദ്യം ഒരു ചിരിയാണ് തന്നത്. ഞാനിപ്പോൾ ഓൾറെഡി നിന്റെ കാലിന്റെ ഫിസിക്കൽ കണ്ടീഷൻ പറഞ്ഞു, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളാണ്, നിന്റെ ഇഷ്ടങ്ങളോട് എനിക്ക് നോ പറയാൻ പറ്റില്ലെന്ന ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് എന്റെ ഇഷ്ടങ്ങളെയോ താല്പര്യങ്ങളെയോ ഡോക്ടറിന് നോ പറയാൻ പറ്റില്ല. അപ്പൊ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ എന്തിനും നോ പറയണം, ഞാൻ എന്തിനും ഈ ട്രാപ്പിൽ ഇങ്ങനെ ജീവിക്കണം? സോ ഐ ഡിസൈഡഡ് ദാറ്റ് ഐ ഹാവ് ടു ഗോ ബിയോണ്ട് ദിസ് ലിമിറ്റ്. അപ്പൊ ഈ ലിമിറ്റ് പുറത്ത് കടക്കണം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് തന്നെ വന്ന് ഷെയ്ഖിനെ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എന്തായാലും, ഞാൻ ഇനി അതിനുവേണ്ടി ട്രെയിൻ ചെയ്തോളാം. അപ്പൊ എനിക്ക് 1.5 മാസമാണ് ഇതിന് മുന്നിലുള്ളത്. ഞാൻ പറഞ്ഞു ട്രെയിനിങ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് അയച്ചുതരാൻ പറഞ്ഞു.
0: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
1: ഇപ്പോ റീസെന്റ് ആശാൻ സിനിമയിലെ കുഞ്ഞിക്കൗൾ മേഘമി.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ഓക്കേ.

0: പിന്നിപ്പോ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു ഒന്നര മാസമാണ് മുന്നിൽ ഉണ്ടായിരുന്നത്. മൗണ്ട് കിളിമഞ്ചാരോ പോലെയുള്ള ഒരു ട്രക്കിന് പോകുമ്പോ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് നമ്മളെ തന്നെ?
1: എന്റെ ഏറ്റവും പ്രധാന ചലഞ്ച് ഈ ട്രെയിനിങ് തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ജിമ്മുകളുണ്ട്, എവിടെ ചെന്നാലും ഒരു ട്രെയിൻ ചെയ്യിക്കും. പക്ഷെ എന്റെ ലിമിറ്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞത്, എന്റെ കാലിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. വെറുതെ ഒരു ട്രെയിനർ എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പരിക്ക് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഞാൻ നല്ലൊരു ട്രെയിനറെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച്. അപ്പൊ ഞാൻ അതങ്ങനെ കുറച്ചൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേക്കും സഞ്ജു സാംസൺ ഇവിടെ ട്രെയിനിങ് ചെയ്ത ഒരു ആളുടെ ഒരു റീൽ എന്റെ കയ്യിലേക്ക് കിട്ടി. അപ്പൊ ആളോട് സംസാരിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, പുള്ളിക്കാരൻ പല സ്പോർട്സ് പ്ലേയേഴ്സിനെയും ട്രെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്റെ പർപ്പസും പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇങ്ങ് വാ ഒരു ദിവസം, അവിടെ ഫിസിയോതെറാപ്പി യൂണിറ്റും ഉണ്ട്. അപ്പോൾ ആ ഫിസിയോനെയും കണ്ട്, കാല് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് അത് മാനേജ് ചെയ്തിട്ടുള്ള സ്ട്രെങ്ത്തൻ ട്രെയിനിങ് ചെയ്യാം എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, ഇതുപോലുള്ള കൊടുമുടി കയറുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് വേണം. അതായത് നമ്മുടെ കാലിന് സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻഡ്യൂറൻസ്, നമുക്ക് ആ കപ്പാസിറ്റി, നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളത്. അപ്പം നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഫോക്കസും ഇത് രണ്ടുമായിരുന്നു. അപ്പോൾ കാലിന്റെ മസിൽസിന്റെ സ്ട്രെങ്ത് ബിൽഡിങ്ങും നമ്മൾ ചെയ്തു, അതുപോലെ തന്നെ എൻഡ്യൂറൻസിന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ട്രെയിനിങ് സ്ഥലത്ത് തന്നെ, ഞാൻ ഈ പറഞ്ഞ പോലെ ബാഗ്, നമ്മൾ ട്രക്ക് ചെയ്യണത് എങ്ങനെയാണോ ഞാൻ എൻ്റെ ട്രക്കിംഗ് ബാഗും കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ലൈറ്റായി ഉണ്ടാവുള്ളൂ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അതിൻ്റെ ഒരു ഡബിൾ ത്രിബിൾ വെയിറ്റ് ഞാൻ എൻ്റെ ബാഗിലേക്ക് ഇട്ടു. നമ്മൾ നടന്നു കയറുമ്പോൾ നമുക്ക് ഓക്സിജൻ അധികം കിട്ടില്ല, അപ്പോൾ നമ്മൾ അത്രയും സ്ട്രെയിൻ ആകും. അപ്പോൾ അത്രയും സ്ട്രെയിൻ ഫിസിക്കലി ഫീൽ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു 4-5 kg ആണ് നമ്മൾ ക്യാരി ചെയ്യണമെങ്കിൽ, ഞാനിവിടെ 10-15 kg ക്യാരി ചെയ്തിട്ട് ഞാനവിടെ സ്റ്റെപ്പറിലൊക്കെ നടന്നു. അപ്പൊ ആ എൻഡ്യൂറൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സ്ട്രെങ്ത് നമുക്ക് കുറച്ച് കുറവാണെങ്കിലും വി ക്യാൻ മാനേജ് ഇറ്റ്, പക്ഷെ എൻഡ്യൂറൻസ് നമ്മൾ ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ പണി കിട്ടും എന്നുള്ളതാണ്.
0: അപ്പൊ ഇത് കേൾക്കുന്നവർ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹം മാത്രം പോരാ, അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യണം അല്ലെ, നമ്മളെ ഫിസിക്കലി ഫിറ്റ് ആവണം.
1: അതെ.
0: ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ, എങ്ങനെയായിരുന്നു യാത്ര?

0: യാത്ര വളരെ രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. കാരണം എൻ്റെ ടീമിൻ്റെ കൂടെയൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. പെട്ടെന്നൊരു യാത്ര വരുമെന്നുള്ളത് എൻ്റെ മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പാസ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ പാസ്പോർട്ട് എടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം പോയി, അപ്പോൾ അവിടെ ചെറിയ കംപ്ലൈൻറ്റ് വന്നായിരുന്നു, വീണ്ടും പോകേണ്ടി വന്നു. അങ്ങനെ പോയിട്ട് വന്നപ്പോഴേക്കും എൻ്റെ ടീമിലെല്ലാവരും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ അവരെടുത്ത ഫ്ലൈറ്റിൽ ഞാൻ പിന്നെ ടിക്കറ്റ് റേറ്റ് നോക്കിയപ്പോഴേക്കും ഏകദേശം 25,000 രൂപ വ്യത്യാസം വന്നു. അപ്പോൾ എനിക്കത് അത്രയും താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടുന്ന് ബോംബെ, ബോംബെന്ന് നൈറോബി, നൈറോബിന്ന് കിളിമഞ്ചാരോ രീതിയിലാണ് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 2 വേ 1 ലാക്ക് അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീമിനോട് പറഞ്ഞു എനിക്കതിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വേറെ ട്രാക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഞാൻ എത്യോപ്യ വഴിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 70,000 രൂപയ്ക്ക് തിരുവനന്തപുരത്തു നിന്ന് ബോംബെക്ക് പോകുന്നു, ബോംബെന്ന് വയ എത്യോപ്യ, ആദ്യം എത്യോപ്യ ട്രാൻസിറ്റ് ദെൻ കിളിമഞ്ചാരോ ആ ഒരു രീതിയിൽ. അപ്പോൾ 2 വേ ആ രീതിയിൽ 70,000 എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ജനുവരി 15 ഫ്ലൈറ്റ് കയറി ട്രിവാൻഡ്രം ടു ബോംബെയാണ് ഞാൻ ആദ്യം എടുത്തത്. അവിടെ ചെന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് എടുക്കുന്നത്. 15th ബോംബെയിലെത്തി, അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചു, ചെറുതായിട്ടൊന്ന് ബോംബെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ 16th രാവിലെ 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ടു കിളിമഞ്ചാരോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് എയർപോർട്ടിലെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ആങ്സൈറ്റിയും ടെൻഷനും ഉണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ രാത്രിയിൽ എത്തുള്ളൂ അവിടെ, അപ്പോൾ അത് നേരമുള്ള ഭക്ഷണവും വെള്ളമൊക്കെ എങ്ങനെയാണ് എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം തരുവുള്ളൂ, അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുമോ ഫുഡ്, അങ്ങനെ പല പല കൺസേണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 8:30 മണിയായപ്പോൾ തന്നെ ഗേറ്റിൻ്റെ അവിടെ എത്തി, നമ്മുടെ ഫ്ലൈറ്റ് വരുന്ന ഗേറ്റിൽ. ഒരു 9:30 കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റിലേക്കുള്ള എൻട്രി തുടങ്ങി, നേരെ എത്യോപ്യൻ എയർലൈൻസ്. അപ്പോൾ ഞാൻ വിത്തിൻ ഇന്ത്യ പോയിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ഭയങ്കര വലിയൊരു ഫ്ലൈറ്റാണിത്. അപ്പോൾ അതൊരു പുത്തൻ എക്സ്പീരിയൻസ് ആയിരുന്നു കാലെടുത്ത് വെച്ചപ്പോൾ തന്നെയുള്ള. പിന്നെ ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുവാണ്, ആരെങ്കിലും പരിചയമുള്ളവരുണ്ടോ, അല്ലെങ്കിൽ മലയാളികൾ
1: ആരെങ്കിലും,
0: നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ അങ്ങനെ. പക്ഷെ ആരെയും കണ്ടില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ബുക്കൊക്കെ കയ്യിലുണ്ടായിരുന്നു, ആ ബുക്കും വെച്ച് കുറച്ചിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും ഒരു ജാക്കിൻ്റെ ബാക്കിൽ കേരള എന്ന് എഴുതിയേക്കണം. അപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. അതായത് നമ്മൾ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒരു മലയാളി കണ്ടു എന്നുള്ളൊരു ഫീല്. പിന്നെ ഞാൻ ആളെ അങ്ങോട്ട് പോയി ഞാൻ പരിചയപ്പെട്ടു. ആള് ദക്ഷിണാഫ്രിക്കയിൽ പഠിക്കുവാണ്, സ്ഥലം എറണാകുളമാണ്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് തിരിച്ച് സീറ്റിൽ വന്നു, ഭക്ഷണമൊക്കെ വന്നു, നല്ല ലാവിഷായിട്ടുള്ള ഭക്ഷണം, ചിക്കൻ ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് വെള്ളം എന്ത് വേണമെങ്കിലും കിട്ടും, ജ്യൂസ് ആണെങ്കിൽ ജ്യൂസ്, നോർമൽ വാട്ടർ ആണെങ്കിൽ നോർമൽ വാട്ടർ, എല്ലാം അവർ ഇഷ്ടംപോലെ നമുക്ക് തരുമായിരുന്നു. ഒരു ലിമിറ്റും അങ്ങനെ ഒന്നുമില്ലായിരുന്നു. നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റും. ആക്ച്വലി നമുക്ക് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ആദ്യം തോന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടുത്തെ സ്പൈസിയോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ്. നമ്മൾ പറയില്ലേ ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുകഷ്ണം കഴിക്കുന്നു, അതുപോലെ നമ്മൾ ആഫ്രിക്കയിലേക്ക് പോവുകയാണ് എന്തായാലും. അപ്പോൾ അവരുടെ ആ ഒരു ക്യുസീൻ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. എത്യോപ്യൻ എയർലൈൻസിൽ തന്നെയായിരുന്നു ഫുഡ്. പിന്നെ ഫുഡ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവർ ചെറിയ കേക്കും കുക്കീസും എല്ലാം വീണ്ടും കൊണ്ടുവന്ന് നമുക്ക് തന്നു. അങ്ങനെ 16th രാത്രി ഞാൻ കിളിമഞ്ചാരോ എയർപോർട്ടിൽ എത്തി. നമ്മൾ എത്യോപ്യയിൽ ഇറങ്ങിയിട്ടാണ് അടുത്ത ഫ്ലൈറ്റിലാണ് നമ്മൾ കിളിമഞ്ചാരോയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഇറങ്ങി കയറിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് വന്നിരുന്ന ഒരു മനുഷ്യൻ എന്നെ ഭയങ്കരമായിട്ടും അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഞാനിങ്ങനെ പരിചയപ്പെട്ടു, തമിഴ്നാട്ടുകാരനാണ്, സത്യമംഗലം കാടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ സത്യമംഗലം കാടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വീരപ്പനെ ഓർമ്മ വരും, അങ്ങനെ മീശയൊക്കെ ഉണ്ട് ആൾക്കും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആൾ അവിടുത്തെ ഒരു കർഷകനാണ് ബേസിക്കലി. പക്ഷെ അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം എന്താ ഇവിടെ വന്നേക്കണേന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് പുള്ളിക്കാരൻ്റെ പാഷൻ ഫോട്ടോഗ്രാഫിയാണ്, എസ്പെഷ്യലി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അപ്പോൾ അങ്ങനെ 13 ദിവസത്തേക്ക് കിളിമഞ്ചാരോ വന്നേക്കുവാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി. അവരൊരു 6 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ 13 ദിവസം പല സ്ഥലങ്ങളിലായിട്ട് അവർ കറങ്ങി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വന്നേക്കുവാണ്. 75 വയസ്സുള്ളൊരു മനുഷ്യൻ സ്വന്തം പാഷൻ്റെ പുറത്ത് ഇവിടെ വന്നേക്കുവാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ യാത്രയിൽ. അവിടുത്തെ 6 മണിയായപ്പോഴാണ് നമ്മൾ കിളിമഞ്ചാരോ എയർപോർട്ടിലെത്തുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ അന്ന് രാത്രി 8:30 ആയിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഇറങ്ങി, അവിടെ വിസ ഓൺ അറൈവൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഈ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ആ റിസ്ക്കൊന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പക്ഷേ ഇവിടുന്ന് തന്നെ ഓൺലൈൻ തന്നെ ഞാൻ വിസ എല്ലാം അപ്ലൈ ചെയ്ത് അതെല്ലാം കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എന്നെ പിക്ക് ചെയ്യാൻ എൻ്റെ ഗൈഡ് ഫ്രാങ്കും ഓണസ്റ്റും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ ഒരു മ്യൂസിക്കും അവരുടെ ഒരു ഡാൻസും. അപ്പോൾ ഈ ഫ്രാങ്ക് നമ്മളെ മീറ്റ് ചെയ്യണ തന്നെ ഒരു രതീഷ് എന്ന് പറഞ്ഞ് നമ്മൾ കൈ തരുമ്പോൾ തന്നെ 2 സ്റ്റെപ്പൊക്കെ ഇട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് തന്നെ. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ പുതിയൊരു സ്ഥലത്ത് വന്ന് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഭയങ്കര കൂളാകും എന്നുള്ളതാണ്.
1: പിന്നീട് എപ്പോഴാണ് ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
0: ഞാൻ 16th അവിടെ എത്തി. അപ്പോൾ എൻ്റെ ടീം വരുന്നത് 17th അവിടെ. 17th ഒരു ഉച്ചയാകുമ്പോൾ അവിടെ അവർ ലാൻഡ് ചെയ്യും. അപ്പോൾ 17th നമ്മുടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏത് ട്രക്കിംഗ് കമ്പനിയുടെ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും അതിൻ്റെ പ്രോസസ്സ്

0: എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസം നമ്മുടെ ടീം മുഴുവൻ വന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ട്രക്കിംഗ് ഗിയേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് അത് മതിയോ, എന്തെങ്കിലും ഇനി നമുക്ക് വേണ്ടതായിട്ടുണ്ടോ, അവിടുത്തെ ക്ലൈമറ്റിന് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നെല്ലാം നോക്കി.
1: സത്യത്തിൽ അവിടുത്തെ ക്ലൈമറ്റിന് എങ്ങനത്തെ ഗിയേഴ്സ് എങ്ങനെയാണ് വേണ്ടത്?
0: അവിടുത്തെ ക്ലൈമറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ തരം ക്ലൈമറ്റും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ 5895 മീറ്ററുള്ള ഒരു കൊടുമുടിയാണ് കയറാൻ പോകുന്നത്. അപ്പൊ ഫ്രം ദ സ്റ്റാർട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊടും മഞ്ഞുള്ള സ്ഥലത്ത് പോയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ 17th ഇവർ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടീം വന്ന് ഫുൾ ട്രക്കിംഗ് കേസ് ചെക്ക് ചെയ്ത്. പക്ഷെ അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് നടന്നു. 17th എന്റെ ടീം വന്നു, പക്ഷെ ഞാൻ ടീമിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ എല്ലാവരും വന്നൊരു സന്തോഷം ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാവരുടെയും മുഖത്ത്. പക്ഷെ വന്നപ്പോ എല്ലാവരും ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളതാണ് അവരുടെ ഫേസ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് നടത്തിയെന്ന് എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു അവരുടെ ബാഗ് ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ ഈ ട്രക്കിംഗ് ഗിയേഴ്സും എല്ലാം ഉള്ള ബാഗ് എത്തിയില്ല, ഫ്ലൈറ്റിൽ കിളിമഞ്ചാരോ എത്തിയിട്ടില്ല, സംഭവം മിസ്സായി. അപ്പൊ എയർപോർട്ടിൽ ചോദിക്കുമ്പോൾ അവർക്കൊരു ധാരണയില്ല എവിടെ മിസ്സായിരുന്നോ. അവർ പറഞ്ഞു അങ്ങനെ ട്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മള് അവര് തിരിച്ച് ബോംബെയിലേക്ക് വിളിച്ച് സംസാരിച്ചു, അവർ ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്ലൈ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അവസാനം കുറെ ഇങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം ഇവർ പറഞ്ഞു നെക്സ്റ്റ് ഡേ, അതായത് ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം 18th January. അപ്പൊ 18th January ഏർലി മോർണിംഗ് 2 മണിക്ക് ഒരു ഫ്ലൈറ്റ് കിളിമഞ്ചാരോ വരുന്നുണ്ട്, അതിൽ ചിലപ്പോ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മുടെ ട്രക്കിംഗ് ടീമും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഗൈഡുമാരും എല്ലാം വന്നിരുന്നു, പക്ഷെ ഗിയേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെയും വേറെ രണ്ടുപേരെയും മാത്രമേ ബാഗുകളുള്ളൂ. ആ രണ്ടുപേരെന്ന് പറയാൻ UK എന്ന് പറഞ്ഞൊരു കപ്പിൾ, അവരുടെ ബാഗും ഉണ്ട്, ബാക്കി 5 പേരുടെ ബാഗ് ഇല്ല. അപ്പൊ ഇവര് പറഞ്ഞു ഓക്കെ നമുക്ക് രാവിലെ നോക്കാം ഫ്ലൈറ്റ്, എന്നിട്ട് രാവിലെ ചെക്ക് ചെയ്യാം, എന്നിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ ജേണി ആണോ ഡെസ്റ്റിനേഷൻ ആണോ ഇമ്പോർട്ടന്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയും കമ്പനി എന്നുള്ള രീതിയിൽ. അത് ശരിക്കും ഇവിടെ ആപ്റ്റ് ആയിരുന്നു ഈ ഗ്രൂപ്പ്. ആദ്യം ഞാൻ ആ പറഞ്ഞ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ആ ഷെയ്ഖ് ഹസൻ എന്നുള്ള ലീഡർ നല്ല രീതിയിൽ ഇവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. ഷെയ്ഖ് പറഞ്ഞു നാളെ നമ്മൾ ഈ ഫ്ലൈറ്റ് നോക്കുന്നു, ഈ ഫ്ലൈറ്റിൽ നമ്മുടെ ബാഗ് ഉണ്ടെങ്കിൽ ഫൈൻ, നമ്മൾ അതായിട്ട് മുന്നോട്ട് പോകുന്നു. ഇൻ കേസ് ഈ ഫ്ലൈറ്റിൽ നമ്മുടെ ഗിയേഴ്സ് ഒന്നുമില്ല, നമ്മുടെ ബാഗ് വന്നില്ല എങ്കിൽ നമ്മൾ അന്ന് രാവിലെ തന്നെ പോയിട്ട് അവിടെ റെന്റ് എടുക്കാനുള്ള സ്പേസുകളുണ്ട്, അടുപ്പോ റെന്റ് എടുക്കുന്നു, നമ്മൾ നമ്മുടെ യാത്ര നമ്മുടെ ലക്ഷ്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറെയൊക്കെ ഗ്രൂപ്പിലൊരു പോസിറ്റീവ് സാധനം വന്നു. എന്നിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. തലേ ദിവസം ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചപ്പോഴേക്കും ഓണസ്റ്റിനോട് ഞാൻ ചോദിച്ചു ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഫുഡ് ഏതാണ്. ഞാൻ ബേസിക്കലി ഒരു ഫുഡിയാണ്. അപ്പോൾ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഫുഡ് ഏതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആൾ എനിക്ക് സജസ്റ്റ് ചെയ്തു ഉഗാലി എന്നാണ് പറഞ്ഞത്.
1: ഉഗാലി
0: ഉഗാലി അവിടുത്തെ ഫുഡിൻ്റെ പേരാണ് ഉഗാലി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്യാനൊന്നും നോക്കിയില്ല, എന്താണ് അവിടുത്തെ ആ ടേസ്റ്റ് തന്നെ നമുക്ക് അങ്ങ് ടേസ്റ്റ് ചെയ്തേക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഉച്ചയ്ക്ക് ഫ്രണ്ട്സ് എല്ലാം വന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഉഗാലി ഫുഡാണ്. അപ്പോൾ ഈ ഉഗാലി ഫുഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ കോണിൽ കോണിൻ്റെ പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേപ്പിൾ ഫുഡാണ്. അപ്പൊ അവര് പലരും അത് ഉച്ചയ്ക്കും കഴിക്കും രാത്രിയിലും കഴിക്കും.
1: എങ്ങനെ ഇരിക്കും ഇത്? മീൻസ്
0: ഇത് ആ പൊടി കലക്കി നമ്മുടെ ഒരു കൊഴുക്കട്ട പോലെ ഇരിക്കും, നമ്മുടെ കൊഴുക്കട്ട പോലെ ഇത് ഉണ്ടയാക്കിയാണ് ഇവര് കൊണ്ടുതരണത്. അപ്പൊ അവര് തന്നെ പറയണത് ഇത് നിങ്ങൾ കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ചാൽ മതി അവിടെ കിടന്നോളൂ. നമ്മൾ പൊറോട്ടയെ പറ്റി പറയില്ലേ, അവിടെ കിടന്നോളൂ, അതുപോലെയാണ് ഇവരിത് പറയണത്. ഞാൻ അതിന് ചിക്കനും വെജ്ജീസുമാണ് പറഞ്ഞത്, ചിക്കൻ കറി വെജ് നല്ല വെജ്ജൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ചിക്കൻ കറിക്ക് കുറച്ചൊരു എരിവുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ തന്നെ ടേസ്റ്റ്. പക്ഷെ നമ്മൾ ഇവിടുത്തേക്കാളും ആ ചിക്കൻ കറി തന്നെ നല്ലോണം വെജിറ്റബിൾ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. എല്ലാം നമുക്കൊരു പല കളേഴ്സും നമുക്ക് വെജിറ്റബിൾസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതില്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ റെസ്റ്റോറന്റിലെ രീതിയായിരുന്നു ഈ ഉഗാലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ യാത്ര തുടങ്ങിയപ്പോൾ അവിടെ അവർ ഗൈഡുമാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ആളുകളാണ്, അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണവും ഈ ഉഗാലി തന്നെയാണ്. രാത്രി നമുക്കൊരു ഫുഡ് തരും, പക്ഷെ അവർ ഉഗാലിയാണ് കഴിക്കണേ. ഒരു ദിവസം അവരുടെ കൊണ്ടുവന്ന ഉഗാലി എന്ന് ഞാൻ എടുത്ത് കഴിച്ചു നോക്കി. റെസ്റ്റോറന്റിൽ ഇരുന്ന് നല്ല വ്യത്യാസമുണ്ട്. നാടൻ ഭക്ഷണം നമ്മൾ പറയില്ലേ, നാടൻ ഉഗാലിയും റെസ്റ്റോറന്റിനുള്ളിൽ എൻ്റയർലി ഡിഫറൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു നാടൻ ഉഗാലി വേണം നമ്മൾ കഴിക്കാൻ. ആ നാടൻ ഉഗാലിയുടെ കോമ്പിനേഷൻ രസമാണ്. ഉണക്കമീൻ വറുത്തതും ഈ ഉഗാലിയും കൂടിയാണ് അവര് കഴിക്കുന്നത്. നമ്മുടെ നാട്ടില് ഉണക്കമീൻ പറഞ്ഞ കരുവാട് എന്നാണ്. അപ്പൊ ഇവിടെ പഴങ്കഞ്ഞി കടകളിൽ പലയിടത്തും നമുക്കത് കിട്ടും, കരുവാടും പഴങ്കഞ്ഞി, അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കഴിച്ചപ്പോ എനിക്ക് ശരിക്കും ആ ടേസ്റ്റ്, നമ്മുടെ ഇവിടെ പഴങ്കഞ്ഞി ആ കോമ്പിനേഷനും ഉഗാലിയും ഈ ഉണക്കമീൻ്റെ ആ ഒരു കോമ്പിനേഷനും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഈ കിളിമഞ്ചാരൊക്കെ ഇനി ആരെങ്കിലും പോകുവാണെങ്കിൽ ഉഗാലി മസ്റ്റ് ആയിട്ട് കഴിക്കണം. അതും പറ്റുവാണെങ്കിൽ നാടൻ കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്.
1: പിന്നെ നമ്മൾ യാത്ര തുടങ്ങി, അതിനിടയിൽ ഫുഡ് കഴിച്ചു. അപ്പൊ നമുക്ക് ഒരു ആഫ്രിക്കൻ വൈബുള്ള ഒരു പാട്ട് കേട്ടാലോ?
0: ഉറപ്പായിട്ടും കേൾക്കാം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: സഞ്ചാരി തുടരുന്നു.
3: നമുക്കറിയാം, മല ഇങ്ങനെ കീഴടക്കുക അല്ലെങ്കിൽ കൊടുമുടി കീഴടക്കാൻ വേണ്ടി ഓരോ ഹൈറ്റ് ലെവൽ മാറുമ്പോഴും വെജിറ്റേഷൻ മാറുന്നുണ്ടായിരിക്കുമല്ലോ, തണുപ്പ് അല്ലെങ്കിൽ ക്ലൈമറ്റ് എല്ലാം വേരിയാവും. അപ്പം ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങാം, എങ്ങനെയാണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ.
4: ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ പിറ്റേ ദിവസം ഞങ്ങളുടെ 18th January ഞങ്ങളുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 18th January ഏർലി മോർണിംഗ് ആണ് ഞങ്ങളുടെ പെട്ടി വരും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുന്നത്.
3: പെട്ടി വന്നോ?
4: പെട്ടി വന്നില്ല. അപ്പൊ തന്നെ നമ്മൾ പ്ലാൻ ബിയിലേക്ക് നീങ്ങി, നമ്മൾ റെന്റ് എടുക്കുന്നു, പോയി നമ്മുടെ യാത്ര. ഹോട്ടലിൽ നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി.
3: ആ പോയിന്റിന് പ്രത്യേകിച്ച്
4: ഉണ്ട്. ആ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയാൻ മച്ചാമേ ഗേറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, മച്ചാമേ ഗേറ്റ്. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ ആദ്യം നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ടീം നമുക്ക് അവിടെ ചെറിയ ഫുഡൊക്കെ തന്ന് ആണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്.
3: ഓരോ മൗണ്ടൻ പീക്കിലേക്ക് പോകുമ്പോൾ പല റൂട്ടുകളുണ്ടല്ലോ.
4: അതെ,
3: അതുപോലെ തന്നെ ഈ കിളിമഞ്ചറയ്ക്ക് ഈ മച്ചാമേ ഗേറ്റ് അല്ലാതെ വേറെ റൂട്ടുകളുണ്ടോ?
4: ഉണ്ട്, മച്ചാമേ റൂട്ട് ഉണ്ട്, പിന്നെ കൊക്കക്കോള റൂട്ട് എന്ന് പറയുന്ന വേറെ റൂട്ടുണ്ട്. 3-4 റൂട്ട് നമുക്ക് കാണാം. നമ്മൾ ഈ മച്ചാമേ റൂട്ടാണ് കൂടുതൽ പേരും സെലക്ട് ചെയ്യുന്നത്.

0: വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ 8 പേരായിരുന്നു ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത്. ഈ 8 പേർക്ക് ഞങ്ങളെ സപ്പോർട്ടിങ് വരുന്ന ഞങ്ങളുടെ ഗൈഡും അവരുടെ കൂടെ വരുന്ന ആൾക്കാരും എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഏകദേശം 35 ആളുകളാണ് നമ്മുടെ ഈ യാത്രയെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അതായത് 2 ആളുകൾക്ക് 1 ഗൈഡ് എന്നുള്ള രീതിയിൽ 4 ഗൈഡുമാരും വരും. പിന്നെ പോർട്ടേഴ്സ്, നമ്മുടെ ടെന്റ് അടിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ബാഗ്, നമ്മുടെ 2 ബാഗുണ്ടാവും, നമ്മുടെ സാധനങ്ങളെല്ലാം ഒരു വലിയ ബാഗും നമ്മുടെ ക്യാരി ചെയ്യുന്നൊരു ബാഗും. അപ്പോൾ ആ വലിയ ബാഗ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടേഴ്സും നമ്മുടെ ടോയ്ലറ്റ് ഫിറ്റ് ചെയ്യാനുള്ള പോർട്ടേഴ്സ്, സ്റ്റെഫ്, അങ്ങനെ എല്ലാവരും കൂടെ 35 പേര് ആണ് അവർ തന്നെ ഉള്ളത്. അവർ 35, ഞങ്ങൾ 8. അങ്ങനെ ഞങ്ങളൊരു 43 പേരാണ് ഈ കയറുന്നത്.
1: പക്ഷെ അതിൽ മെയിൻ ആയിട്ട് ട്രക്ക് ചെയ്യുന്നവർ 8 പേരാണ്.
0: 8 പേരാണ് ഞങ്ങൾ ഉള്ളത്. അത് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് പല ജോലി ചെയ്യുന്ന ആളുകളാണ്.
1: ഏജ് ഗ്രൂപ്പ് എങ്ങനെയാണ്?
0: ഏജ് ഗ്രൂപ്പും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഒരു 30 ഉള്ളവരുണ്ട്, 28 ഉള്ളവരുണ്ടായിരുന്നു, നേരെ മറിച്ച് 42 ഉള്ളവരുണ്ട്, 50 അടുപ്പിച്ചുള്ളവരുണ്ട്.
1: ലേഡീസ്?
0: ഞങ്ങൾ 6 ജെന്റ്സും 2 ലേഡീസും ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാട്ടിലൂടെയാണ് പോകുന്നത്, നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ആ കാട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പല രീതിയിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റൂട്ടും കൂടെയാണിത്.
1: കാട് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഇവിടെ കാണുന്ന കാടും അവിടെ കാണുന്ന കാടും തമ്മിലുള്ള വ്യത്യാസം,
0: നല്ല വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ ചില കാടുകൾ നമുക്ക് പേടിപ്പെടുത്തുന്നതായിരിക്കും അല്ലെ, അവിടെ ആ ഒരു കാടിൽ നമുക്ക് ആ ഒരു ഭയം അങ്ങനെ തോന്നില്ല.
1: മരങ്ങളുടെ ഇലകളൊക്കെ വളരെ വലുതാ, വലിപ്പമുള്ളതാണോ അതോ ഇലകളുടെ വലിപ്പം എങ്ങനെയാണ്?
0: ഇലകളുടെ നമ്മൾ വലിപ്പം നോക്കുവാണെങ്കിൽ കൂടുതലും നമുക്ക് തോന്നിയത് ഈ ഒരു കൂർത്ത ഇലകൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇലകളാണ് നമ്മൾ കൂടുതലും കണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ പോയ വഴിയുടെ ചുറ്റുമുള്ള മരങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ ഗൈഡുമാർ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അവർ ഒരു ടീമായിട്ട് പോയായിരുന്നു, അപ്പൊ ഇവർക്ക് എല്ലാവരും കാണാൻ പറ്റി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ യാത്ര, കാടായതുകൊണ്ട് നമുക്ക് വലിയ വെയിലടിക്കുന്നില്ല, പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് വലിയൊരു ക്ഷീണം ആർക്കും തോന്നില്ല. ഫസ്റ്റ് ഡേയും കൂടിയാണ്, എല്ലാവരും ഫുൾ എനർജിയോടുകൂടി പോയിക്കൊണ്ടിരിക്കുക.
1: നമ്മള് കയറുമ്പോ ഇങ്ങനെ അരുവിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാടാൻ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? സ്ട്രീംസ് ചെറുത് അങ്ങനെ
0: ഇല്ല, നമ്മൾ പോകുന്നുണ്ട്, അങ്ങനെ സ്ട്രീംസ് ഒന്നും നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ല.
1: മെയിൻ ആയിട്ട് അവിടെ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഗൈഡായിട്ടുള്ളവരൊക്കെ പറഞ്ഞത്?
0: കൂടുതലും കുരങ്ങിനെയാണ് കാണുന്നത്, കുരങ്ങും അണ്ണാനും ഇതിനൊക്കെയാണ് അവര് കാണുന്നതെന്നാ പറഞ്ഞത്.
1: അത് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നതിനേക്കാൾ എന്റയർലി ഡിഫറെന്റ്?
0: അതെ അതെ, എന്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ പോയി, പക്ഷെ അന്ന് രാത്രി നമ്മൾ ഏകദേശം ഒരു 7.5 മണിയായി മച്ചാമേ ക്യാമ്പിൽ നമ്മൾ എത്തുമ്പോൾ. രാത്രി ഇരുട്ടായി, വേറൊരു ചലഞ്ചും കൂടെ വന്നു, മഴയും പെയ്തു. ഞങ്ങൾ എത്തുന്നതിന് ഒരു ലാസ്റ്റ് 1 അവർ എന്ന് പറയുന്നത് മഴ പെയ്തായിരുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മൗണ്ടൻസിൽ പോകുകയാണെങ്കിൽ ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. നിങ്ങൾ തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അത് വെച്ചിട്ട് നിങ്ങളൊന്നും നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തുടങ്ങി ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആണെങ്കിൽ മഴ വരാം. അപ്പോൾ ഞങ്ങൾക്കൊരു ലാസ്റ്റ് 1 അവർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മഴ കിട്ടിയായിരുന്നു. അപ്പം മഴയും കൂടെ കിട്ടി, രാത്രിയായിരുന്നു, ഞങ്ങൾ പറഞ്ഞില്ലേ നൈറ്റായി. ഞങ്ങൾ ആരും ഇങ്ങനെയൊന്നും നടന്ന് ശീലമൊന്നും ഇല്ല, അതിലും ഈ ഇങ്ങനെ ഒരു കാട്ടിലൂടെ മഴയത്ത് നടന്നിട്ടില്ല, ഇരുട്ടിലൂടെ നടന്നിട്ടില്ല. അപ്പോൾ ടോർച്ചും വെച്ച് നടക്കുന്ന അതൊരു പുതിയൊരു എക്സ്പീരിയൻസും ആയിരുന്നു, പുതിയൊരു ചലഞ്ചുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 7.5 മണിയായപ്പോൾ നമ്മൾ മച്ചാമേ ക്യാമ്പിലെത്തി. അവിടെ ചെല്ലുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേരും ഡീറ്റെയിൽസും നമ്മൾ അവിടെ കൊടുക്കണം. കാരണം എന്താ, അവർക്ക് ടാൻസാനിയ ഗവൺമെന്റ് അറിയാനാണ് താഴെ നിന്ന് പുറപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിയോ എന്നുള്ളൊരു ഇൻഫോർമേഷൻ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ അവർ ഫുഡിലേക്ക് കൊണ്ടുപോകും. അവർ ഫുഡെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് ഒരു ടെന്റ്, ഒരു ടെന്റ് അടിച്ച് നമുക്ക് എഴുതിയിട്ട് നിൽക്കാൻ പറ്റുന്ന സൈസിൽ ഒരു ടെന്റൊക്കെ വെച്ചിട്ട് അവിടെയാണ് നമുക്ക് ഫുഡെല്ലാം സെർവ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും, നിങ്ങൾ ആദ്യം ചൂടോടുകൂടെയുള്ള നമുക്കൊരു സൂപ്പോ അല്ലെങ്കിൽ ചായയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവർ തരുന്നത്. നിങ്ങളത് ഇരുന്ന് കുടിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളൊന്ന് കാമാവും, എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കാവൂ, അവർ വരുന്ന ടിപ്സാണ്. അപ്പോൾ നമ്മൾ ഷെയ്ക്ക് പറഞ്ഞായിരുന്നു നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ, നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാണ് നമ്മുടെ ഗൈഡ്. സോ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവർ പറയുന്നത് അതേപോലെ നമ്മൾ
1: ഫോളോ
0: ചെയ്യുക. പിന്നെ ഇത് നേച്ചറാണ്, അവർ തരുന്ന അഡ്വൈസാണ്. നമ്മൾ നേച്ചറിലേക്കാണ് പോകുന്നത്. സോ റെസ്പെക്ട് ദ നേച്ചർ, റെസ്പെക്ട് ദ മൗണ്ടൻ. ഓക്കെ, നമ്മൾ വെറും ചെറുതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 5,895 മീറ്റർ ഉയരമുള്ള കിളിമഞ്ചാരോ നമ്മൾ കയറാൻ പോകുന്നത്, നമ്മൾ എത്ര അടിയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതിനെ ആ റെസ്പെക്റ്റോടുകൂടി നമ്മൾ പോവുക. പോകുന്ന വഴിയും നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. അവിടെ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ പാക്കറ്റ്സ് ഉണ്ടാകും, ആ പ്ലാസ്റ്റിക് ഒന്നും അവിടെ വലിച്ചിടരുത് എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം തന്നെ അഡ്വൈസ് ചെയ്യുന്നതാണ് ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്.
1: അതെ, ഇപ്പോൾ ചൂട് കാപ്പിയും സൂപ്പും ഒക്കെ കുടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉഗാലിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ അവിടുത്തെ തന്നെ ഒരു തനതായ ഫുഡ് ഐറ്റംസ് ആണോ നമുക്ക് അവിടെ തരുന്നത്, അതോ അല്ലാതെ കോമൺ ആയിട്ട് എല്ലായിടത്തും കഴിക്കുന്ന പോലെ തന്നെയാണ്?
0: ഇല്ല നമുക്ക് ഈ

0: ട്രക്കിങ്ങിനിടയിൽ നമുക്കങ്ങനെ ആ ലോക്കൽ ഫുഡ് അവർ സെർവ് ചെയ്യാറില്ല. കൂടുതലൊരു വെസ്റ്റേൺ ടച്ചുള്ളൊരു ഫുഡാണ് നമുക്ക് തരുന്നത്. ഇപ്പം നമുക്കത് ബ്രെഡ് ടോസ്റ്റ് പോലത്തെ അല്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് തരും, പിന്നെ കുറേ ഫ്രൂട്ട്സ് തരും അവർ, ചിക്കൻ. അപ്പം ഇവർ പറയണത് കാരണം ഈ ഒരു യാത്രയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ട്രക്കിങ്ങിന് വി നീഡ് എനർജി. അപ്പം ഈ എനർജിക്ക് അവർ പറയും കാർബോഹൈഡ്രേറ്റ്സ് നല്ലപോലെ കഴിക്കണം, പിന്നെ നമ്മുടെ മസിൽ വീക്കാകാതെ പോകണം, അതിന് പ്രോട്ടീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചിക്കനും എഗ്ഗും എല്ലാം സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ പലപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ കോമ്പിനേഷൻ ഈസ് ദെയർ, കാർബോഹൈഡ്രേറ്റ്സും ഉണ്ടാകും പ്രോട്ടീനും അവിടെ മസ്റ്റായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്.
1: പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, അപ്പൊ എന്താണ്, പാട്ട് പാടുമോ, ഡാൻസ് അങ്ങനെ എന്താ, അതോ ക്ഷീണമാണോ, എന്താണ്?
0: നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ക്ഷീണിക്കും, പക്ഷെ വൺസ് നമ്മൾ ആ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ചില്ലാണ്. ഓരോരുത്തരും ഇഷ്ടംപോലെ കഥകൾ പറയും, ഇഷ്ടംപോലെ തമാശകൾ പറയും, ഓരോരുത്തരും ഇഷ്ടംപോലെ യാത്ര ചെയ്തവർ. ഞാൻ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് ഒരു ട്രക്കിങ്ങിന് വരുന്നവർ. എൻ്റെ കൂടെ വന്ന പലരും എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ പോയവർ, അന്നപൂർണ സർക്യൂട്ട് പോയവരൊക്കെ. അപ്പോൾ ഈ യാത്രാ എക്സ്പീരിയൻസുകളും, പിന്നെ തമ്മിൽ നമ്മൾ കൂട്ടുകാരന്മാരായിട്ട് ഇരിക്കുന്ന പോലെ തന്നെ അവിടെ ഇരിക്കുന്ന സമയമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം. കാരണം എട്ടുപേരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഇരിക്കുക. നമ്മൾ നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ചിലർ മുന്നിലായിരിക്കും, ചിലർ ബാക്കിലായിരിക്കും, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്.
1: ഇഷ്ടപ്പെട്ട വേറൊരു പാട്ട് പറയാമോ?
0: എന്തേ ഇന്നും വന്നില്ല,
1: നല്ലൊരു പാട്ടാണ്, നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: രതീഷിന്റെ കിളിമഞ്ചാര വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം.
1: ടീം സഞ്ചാരി,
0: മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്മൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: अरे मोहन भाई, काफी बिजी लग रहे हो.
4: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
3: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
4: सच?
3: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
4: समझ गया.
5: 71 വർഷങ്ങൾ,
0: തലമുറകൾ പിന്നിട്ട യാത്ര,
5: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
5: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
6: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
7: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00 മണിക്ക്.

0: സസ്തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി നാം ആചരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി നൽകുന്ന ആശംസാ സന്ദേശം കേൾക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. പ്രശസ്ത ചികിത്സകനും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവും ആയ ജൂലൈ 1 നമ്മൾ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെ ഓർക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു ദിനമാണിത്. കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുമാണ്. നിപ്പയും ഡെങ്കിയും എലിപ്പനിയും ഷിഗലയും പോലെയുള്ള

0: പകർച്ചവ്യാധി ഭീഷണികളെയും വർഷകാലത്തുണ്ടാകുന്ന പകർച്ചപ്പനികളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സംഘം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. സ്വന്തം സുഖസൗകര്യങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സമയവും മാറ്റിവെച്ച് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് ഓരോ ഡോക്ടറും. കോവിഡ് കാലം മുതൽ ഇന്നുവരെ നമ്മൾ കടന്നു പോകുന്ന കഠിനമായ വഴികളിലെല്ലാം ആ ദൗത്യം അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നിർവഹിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഈ ജീവൻ രക്ഷകർക്ക് സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് സമൂഹത്തിൻ്റെ കടമയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ഡോക്ടർമാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് സേവനം നൽകാൻ അവർക്ക് കഴിയുന്നത്. ഏവർക്കും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ നമ്മുടെ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണത്തിനും കാരുണ്യത്തിനും മുന്നിൽ ആരോഗ്യവകുപ്പിൻ്റെ നന്ദിയും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു. രോഗാതുരമായ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും പ്രത്യാശയുടെ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ആരോഗ്യപൂർണമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അടുത്തതായി നമുക്ക് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതിന്റെ പരിശോധനാ രീതികളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ കെ ഗോപാൽ.
4: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ചിത്രശലഭത്തിന്റെ ഷേപ്പുള്ള ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. ചെറിയ ഗ്രന്ഥിയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും നിയന്ത്രണമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. തൈറോയ്ഡ് ഗ്രന്ഥി എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അത് വിവിധ തരത്തിലുള്ള രോഗങ്ങളിലേക്കും രോഗലക്ഷണങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് T3 ഉം T4 ഉം. ഈ ഹോർമോണുകളുടെ രക്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും, ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നുണ്ട്. ഇതിന് രണ്ടിനും വിപരീത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ T3 ഉം T4 ഉം അളവ് വളരെ കൂടുതലും പിറ്റുവിറ്ററി ഉൽപ്പാദിപ്പിക്കുന്ന TSH അളവ് കുറവുമായിരിക്കും. അതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഇറിറ്റബിൾ ആവാനും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവാനും ഭയങ്കര ആശങ്കാകുലരാകാനും ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രക്രിയ കൂടുന്നുണ്ട്, അതുപോലെ നമുക്ക് വളരെ കൂടുതലായിട്ട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ഭാരം യാതൊരു കാരണവുമില്ലാതെ കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ

നമ്മുടെ നഖങ്ങളൊക്കെ വളരെ തിന്നാവാനും അത് പൊടിയാനൊക്കെയുള്ള സാധ്യത. മുടിയും അതുപോലെ തന്നെ, മുടിയും വളരെയേറെ തിന്നായിട്ട് അതും മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനെ അത് ബാധിക്കാറുണ്ട്. ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മസിൽ ക്രാമ്പുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇതിൻ്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രന്ഥി കൂടി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമ്മുടെ രക്തത്തിലെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്നത്. ഈ TSH അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ റണ്ണിങ് തൈറോയിഡിൻ്റെ T3 and T4 അളവ് രക്തത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ തൈറോയിഡിസിൻ്റെ നേരെ വിപരീതത്തിലാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഭയങ്കര നമ്മൾ ക്ഷീണിതരായിരിക്കും. നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കാണത്തില്ല. എപ്പോഴും നമുക്ക് തണുപ്പിനോട് ഭയങ്കരമായ ഒരു അവേഷനായിരിക്കും. തണുപ്പത്ത് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കുഴപ്പങ്ങളുണ്ടാകാറുണ്ട്, മലബന്ധം. പിന്നെ അതുപോലെ സ്കിൻ എപ്പോഴും വളരെ ഡ്രൈ ആയിരിക്കും, ഉണങ്ങി. നമുക്ക് ഒരു എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ശരീരഭാരം കൂടുന്നൊരവസ്ഥയാണ്. വീക്ക് മസിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആങ്സൈറ്റിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരു ജോലിയും ചെയ്യാനുള്ളൊരു ഉത്സാഹം കാണത്തില്ല. എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ മൂടി പുതച്ചിരിക്കുന്ന ഒരു പ്രകൃതിയിലാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും ശരീരത്തിന് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തൈറോയിഡിനെ പറ്റിയുള്ള, തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല, അത് ഹൈപ്പർ തൈറോയിഡുമാകാം, അത് ഹൈപ്പോ തൈറോയിഡുമാകാം. അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ നേരത്തെ പരിശോധനകൾക്ക് വിധേയമാകുക, അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് മുന്നിട്ട് വരിക. ഇതിലൂടെ നമുക്ക് തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. തൈറോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസത്തിലേക്കും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. തൈറോയിഡ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ലെവലിൽ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ലെവലിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം, തൈറോയിഡ് ഹോർമോണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഏതൊരു വ്യക്തിയുടെയും അത് അവർ സ്വയം ശാക്തീകരിക്കുകയും അവർ സ്വയം ഇതിനെ പരിശോധനയ്ക്കായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് രോഗങ്ങൾ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രക്തത്തിലെ പരിശോധനയാണ്. അപ്പോൾ നമുക്ക് T3 നമുക്ക് പരിശോധിക്കാൻ പറ്റും, T4 പരിശോധിക്കാൻ സാധിക്കും, TSH പരിശോധിക്കാനും. ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വീക്കമോ അല്ലെങ്കിൽ ഒരു നോഡ്യൂളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴുത്ത് തൊട്ട് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും തൈറോയിഡിൽ വീക്കമുണ്ടോ, ഗ്രന്ഥിയിൽ എന്തെങ്കിലും നോഡ്യൂൾസ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് സ്കാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും, റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്കിൻ്റെ അത് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ നമുക്ക് തൈറോയിഡിൽ വരുന്ന മറ്റ് അസുഖങ്ങളെന്ന് പറയുന്നത് ഒന്ന് തൈറോയിഡൈറ്റിസ് ആണ്. അത് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരാം. അതുപോലെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഗോയിറ്റർ പോലെയുള്ള അതും അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമുക്ക് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രേവ്സ് ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൈറോയിഡ് ക്യാൻസർ. ഇന്ന് കേരളത്തിൽ വളരെ പ്രാബല്യത്തിൽ നമ്മൾ കാണുന്ന ഒരു തരം ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. അപ്പോൾ അതിൽ തന്നെ ബിനൈനും മാലിഗ്നൻ്റുമായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം
അതിൽ മാലിന്യ

0: ആയിട്ടുള്ള ക്യാൻസർ സ്ത്രീകളുടെ ക്യാൻസേഴ്സിൻ്റെ ഇടയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മുഴ അല്ലെങ്കിൽ നോഡ്യൂൾ, അതിന് വരുന്ന സൈസ് വ്യത്യാസത്തിലൂടെയാണ് പലപ്പോഴും അത് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പം ഇതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം. നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഇതിനെല്ലാം തന്നെയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രോഗമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ തൈറോയിഡ് പരിശോധിച്ച് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടികളുടെ ബുദ്ധിക്ക് വരെ, ഐക്യു ലെവൽസിന് വരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് തൈറോയിഡിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തൈറോയിഡ് ഗുളി, തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. തൈറോയിഡ് കുറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൽട്രോക്സിൻ പോലെ അല്ലെങ്കിൽ തൈറോയിനം പോലെയുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇനി അഥവാ തൈറോയിഡ് കൂടുതലാണെങ്കിൽ, ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകൾ നമുക്കുണ്ട്. പിന്നെ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നതെങ്കിൽ അതിന് സർജിക്കൽ കറക്ഷൻ തന്നെയാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ടോ അല്ലെങ്കിൽ നോഡ്യൂൾ മാത്രമായിട്ടോ ഒക്കെ മാറ്റുന്ന സർജറികളുണ്ട്. അത് ഡോക്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആകെക്കൂടെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ, തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും നല്ല ആരോഗ്യത്തിന്, നമ്മുടെ ബുദ്ധിപരമായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ചുമതലയാണ്. അപ്പം അത് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച്, അതെങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവബോധമുള്ളവരായി മാറുക. നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ഒരു മരുഭൂമി കഥ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും റിമി ടോമിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന സന്തോഷ് വർമ്മ, സംഗീതം എം ജി ശ്രീകുമാർ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: എം ജി ശ്രീകുമാർ, സോണി സായ്, സുധീഷ് എന്നിവരും സംഘവും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്. ചിത്രം ബോംബെ, മാർച്ച് 12.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: സാധനാസർഗം വി ശ്രീകുമാർ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഒരു നുണക്കഥ. ഗാനരചന റോയ് പുരമിടം. സംഗീതം മിഥുൻ ഈശ്വർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സന്തോഷ് വർമ്മയുടെ വരികൾ, ബിജുബാലിന്റെ സംഗീതം, അരുൺ ഏലാട്ട്, ജയറാം രഞ്ജിത്ത്, ശ്രീനാഥ് എന്നിവർ പാടിയ ഗാനം. ചിത്രം സെവൻസ്.

0: ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്കക്കല്ല എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിത ഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9495964321. ഹലോ പ്രീഗീതം ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. അതിഥി ഗായകൻ രവിശങ്കർ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ,
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: മോഹൻ സിതാരയുടെ സംഗീതത്തിൽ വിജയ് യേശുദാസും മഞ്ചരിയും പാടിയ ഗാനം. ചിത്രം പാച്ചുവും കോവാലനും. ഗാനരചന രാജീവ് ആലുങ്കൽ.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ചിത്രം കുഞ്ഞളിയൻ. ഗാനമെഴുതിയത് ബി ആർ പ്രസാദ്. സംഗീതം എം ജി ശ്രീകുമാർ. പാടിയത് നിഷാദ്, ശ്രീനാഥ്, അഖില ആനന്ദ് എന്നിവർ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഗോപി സുന്ദർ, പാടിയത് കാർത്തിക്, വിനീത് ശ്രീനിവാസൻ, നജീമർഷാദ്, രൂപ, കലി എന്നിവർ. ചിത്രം കാസനോവ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ശ്രീപ്രസാദിന്റെ വരികൾ, ലീല ഗിരീഷ് കുട്ടന്റെ സംഗീതം. പാടിയത് MG ശ്രീകുമാറും ദുർഗാ വിശ്വനാഥും. ചിത്രം ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട്.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ ആന്റിക് സിംഗപ്പൂർ കുവൈറ്റി ചെട്ടിനാട് ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി ഹാൻഡ് മെയ്ഡ് സ്പെഷ്യൽ കൽക്കട്ട റാഫി ബാംഗിൾസ് രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: ശിക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം ഹരികൃഷ്ണ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9:49:56:4321 9:49:56:5:5:6321 9:49:56:5:9:3 ഓർക്കുക, ഹലോ ആകാശവാണിയിൽ

0: ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ മറ്റൊരു രചന, വിനു തോമസിന്റെ സംഗീതം, നജീം അർഷാദും വിവേകാനന്ദനും പാടിയ ഗാനം, ചിത്രം ഡോക്ടർ ലവ്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ
2: പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രം ഹാപ്പി ഹസ്ബൻഡ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH 148 AE ആറുവരി തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം. 2026 ധനവിനിയോഗ ബിൽ നിയമസഭ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. പീക്ക് സമയങ്ങളിലെ ഉയർന്ന വൈദ്യുതി ആവശ്യകത നേരിടാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കാനും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടാനും ആലോചിക്കുന്നതായി വൈദ്യുതി മന്ത്രി. 4 വർഷ ബിരുദ കോഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാട് വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. പെരിയാർ കടുവ സങ്കേതത്തിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജനെയാണ് ആന ആക്രമിച്ചത്. മൂന്നാറിൽ 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്കും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്കും കനത്ത പിഴ ചുമത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവീണം പകർന്ന് ജാസി ഗിഫ്റ്റും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുതിയ മുഖം.
1: ഇത്തരം

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: ഇനി കേൾക്കാം രാവണപ്രഭു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, സുജാത, പ്രഭാകരൻ എന്നിവർ ആലപിച്ച ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് സുരേഷ് പീറ്റേഴ്സ്.
6: പിറന്നേ കോടി പറന്നേ ഏ തേരയിഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടെ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. യേശുദാസ്, ഷബ്നം എന്നിവർ പാടിയ ഗാനമാണിനി. ചിത്രം നിറം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: ജോ പോൾ ഫെജോ എന്നിവർ രചിച്ച് ജെ എക്സ് ബിജോയുടെ സംഗീതത്തിൽ ശ്രേയാ ഘോഷലും സംഘവും പാടിയ ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി. ചിത്രം കിങ് ഓഫ് കൊത്താ.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. MG ശ്രീകുമാർ, അഫ്സൽ എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം കല്യാണരാമൻ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: കൺമഷി എന്ന ചിത്രത്തിൽ കലാഭവൻ മണി ആലപിച്ച ഗാനമാണിനി. ഈ ഗാനത്തിന്റെ വരികളെ രമേശൻ നായരുടേത്, സംഗീതം MJ ചന്ദ്രൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: നീന്തൽ വെറുമൊരു കായികാഭ്യാസം മാത്രമല്ല, മറിച്ച് തലച്ചോറിന്റെ ആരോഗ്യത്തെയും നാഡീവ്യൂഹത്തെയും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രെയിൻ ബൂസ്റ്റർ കൂടിയാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു. ശരീരത്തിലെ പേശികൾക്ക് മാത്രമല്ല, തലച്ചോറിലെ കോശങ്ങൾക്കും നീന്തൽ നൽകുന്ന ഗുണങ്ങൾ അത്ഭുതകരമാണ്. മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളത്തിനടിയിൽ നടത്തുന്ന ഈ പ്രവർത്തനം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശാന്തമാക്കുന്നു. നാം വെള്ളത്തിൽ കഴുത്തറ്റം ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം 14% വരെ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജനും ഗ്ലൂക്കോസും എത്തിക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഏകാഗ്രതയും ഗ്രഹണശക്തിയും മെച്ചപ്പെടുന്നു. നീന്തൽ വഴി തലച്ചോറിൽ BDNF, അതായത് ബ്രെയിൻ ഡെറിവേർഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന പ്രോട്ടീന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇത് പുതിയ നാഡീകോശങ്ങൾ വളരാനും നിലവിലുള്ളവ തമ്മിലുള്ള ബന്ധം ശക്തമാക്കാനും സഹായിക്കുന്നു. ഇതുവഴി ഓർമ്മശക്തി വർദ്ധിക്കുകയും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നീന്തൽ ശരീരത്തിന് നൽകുന്ന മിതമായ തളർച്ച ആഴത്തിലുള്ള ഉറക്കത്തിന് സഹായിക്കുന്നു. ഉറക്കത്തിനിടയിലാണ് തലച്ചോറ് പകൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മകളായി സൂക്ഷിക്കുന്നത്. മികച്ച ഉറക്കം ലഭിക്കുന്നത് വഴി വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താനും അടുത്ത ദിവസം കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും സാധിക്കുന്നു. കുട്ടിക്കാലത്തെ നീന്തൽ ശീലം അവരുടെ ഭാഷാപരമായ കഴിവുകളും മോട്ടോർ സ്കില്ലുകളും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ADHD പലരിലും സെൻസറി ഓവർലോഡ്, അതായത് അമിതമായ ശബ്ദമോ വെളിച്ചമോ മൂലമുണ്ടാകുന്ന അസ്വസ്ഥത കാണാറുണ്ട്. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ പുറം ലോകത്തെ ശബ്ദങ്ങൾ കുറയുകയും വെള്ളം ശരീരത്തിൽ നൽകുന്ന തുല്യമായ മർദ്ദം നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇത് ഒരു സെൻസറി ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്നു. ADHDയുടെ പ്രധാന ലക്ഷണമായ അമിത ചടുലത പോസിറ്റീവായി പുറന്തള്ളാൻ നീന്തൽ സഹായിക്കുന്നു. ശരീരത്തിലെ എല്ലാ പേശികളും ഒരേ സമയം പ്രവർത്തിക്കുന്നതിനാൽ ഉള്ളിലെ അധിക ഊർജം ആരോഗ്യകരമായ രീതിയിൽ ചെലവഴിക്കാൻ നീന്തലിലൂടെ സാധിക്കും. ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടുതന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നീന്തൽ എന്നത് ശ്വസനവും കൈകാലുകളുടെ ചലനവും കൃത്യമായ താളത്തിൽ കോർത്തിണക്കേണ്ട ഒന്നാണ്. ഒരു ലാപ്പ് പൂർത്തിയാക്കാൻ വലിയ തോതിലുള്ള ഏകാഗ്രത ആവശ്യമാണ്. ഈ പരിശീലനം തലച്ചോറിലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനുകളെ ഉത്തേജിപ്പിക്കുകയും ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലുള്ള ടീം ഗെയിമുകളിൽ മറ്റുള്ളവരുമായി നിരന്തരം ആശയ

0: വിനിമയം നടത്തേണ്ടി വരുന്നത് ADHD ഉള്ളവർക്ക്, അതായത് ഹൈപ്പർ ആക്റ്റീവായവർക്ക് ചിലപ്പോൾ പ്രയാസമുണ്ടാക്കാം. എന്നാൽ നീന്തൽ ഒരു വ്യക്തിഗത കായിക വിനോദമാണ്. സ്വന്തം വേഗതയിൽ മെച്ചപ്പെടാൻ ഇത് അവസരം നൽകുന്നു. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ADHD ചികിത്സയിൽ മരുന്നുകളിലൂടെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡോപ്പമിൻ, നോർ എപ്പിനെഫ്രിൻ എന്നീ രാസവസ്തുക്കൾ നീന്തലിലൂടെ സ്വാഭാവികമായി തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മരുന്നുകളുടെ ഫലം വർദ്ധിക്കാനോ അല്ലെങ്കിൽ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനോ സഹായിക്കും. ആഴ്ചയിൽ 2-3 തവണ നീന്തുന്നത് നിങ്ങളുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും മാത്രമല്ല തലച്ചോറിനെയും യൗവനത്തോടെ നിലനിർത്തും എന്നതിൽ സംശയമില്ല. ഇതൊരു വ്യായാമത്തെക്കാൾ ഉപരിയായി ഒരു മികച്ച മനഃശാസ്ത്രപരമായ ചികിത്സാരീതി കൂടിയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളയാണ് ചീര. പ്രോട്ടീനുകളാലും ധാതുലവണങ്ങളാലും സമ്പുഷ്ടമായ ചീര മലയാളിയുടെ പ്രധാന ഇലക്കറി കൂടിയാണ്. കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ ചീര വളരെ എളുപ്പത്തിലും വേഗത്തിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന വിള കൂടിയാണ്. നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. നമ്മോടൊപ്പം ചേരുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ അപർണ. നമസ്കാരം അപർണ.
1: നമസ്കാരം.
0: നമ്മുടെ കാലാവസ്ഥയും മണ്ണുമെല്ലാം ചീരകൃഷിക്ക് വളരെ അനുയോജ്യമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യം
1: കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച വിളയാണ് ചീര. അധിക മഴയുള്ള സമയം ഒഴിച്ചാൽ എല്ലാ സമയത്തും നമുക്ക് ചീരകൃഷി ചെയ്യാനായി സാധിക്കും. അതിനുവേണ്ടിയിട്ട് നമ്മൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. അതുകൂടാതെ തന്നെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ചൂടുകൂടിയ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പൊതുവെ ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യം. ഇപ്പം കേരളത്തിലായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, നമ്മൾ അടുക്കളത്തോട്ടമായിട്ടും വാണിജ്യാടിസ്ഥാനത്തിലുമെല്ലാം ചീര കൃഷി ചെയ്യാവുന്നതാണ്.
0: ഏത് സമയവും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണെന്ന് കേട്ടിട്ടുണ്ട് ചീര. അതായത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒക്കെ ചീര കൃഷി ചെയ്യാം. വേനൽക്കാലം കൂടുതൽ അനുയോജ്യമാണെന്ന് തോന്നുന്നു അല്ലെ ചീര കൃഷിക്ക്?
1: തീർച്ചയായും.
0: അപ്പൊ ഈ ചീര കൃഷിയിൽ ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളതെന്ന് പറയാമോ?
1: ചീരയിലെ ഇനങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല പല ഇനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല തവണകളായിട്ട് വിളവെടുക്കാൻ പറ്റുന്നവയും ഒരു തവണയാ മാത്രം വിളവെടുക്കാൻ പറ്റുന്ന ചീര ഇനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇളം പച്ച, കടും പച്ച, ചുവപ്പ്, കടും ചുവപ്പ്, വ്യത്യസ്ത നിറത്തിൽ നമുക്കിന്ന് ചീര ലഭിക്കും. ചുവന്ന ചീരയാണെങ്കിൽ കണ്ണാര ലോക്കൽ, കൃഷ്ണശ്രീ, കെ യു വൈഗ, അരുൺ എന്നീ ഇനങ്ങളാണുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് കെ യു വൈഗയാണ്. നമുക്ക് പല തവണകളായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിള.

0: കൂടിയാണ്. മാത്രമല്ല ഉയർന്ന ഉൽപാദന ശേഷിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിരിയിലൊരു പ്രശ്നമാണ് പൂവിടുന്നത്. കെയു വൈഗ എന്ന ഈ ഇനം പതുക്കെയാണ് ഇതിൽ പൂവിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കെയു വൈഗ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പച്ചയാണെങ്കിൽ CO1, CO2, മോഹിനി, രേണുശ്രീ എന്നീ ഇനങ്ങളും ലഭ്യമാണ്.
1: ചീരയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് മറ്റു പച്ചക്കറിയിൽ നിന്നും ചീരയെ വേറിട്ട് നിർത്തുന്നത്?
0: അടുക്കള തോട്ടത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലായിക്കോട്ടെ, നമുക്ക് രണ്ടിലും നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഇലക്കറി കൂടിയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചീര കണ്ടാൽ വാങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും. കൂടാതെ നമ്മളുടെ ക്രോപ്പ് റൊട്ടേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. ചീരയുടെ പെട്ടെന്നുള്ള വളർച്ചയാണ് മറ്റൊരു കാരണം. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ ഇലക്കറി എന്നാണ് ചീര അറിയപ്പെടുന്നത്. ഉയർന്ന പോഷക ഗുണവും ഇതിന് മറ്റൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ദിവസേന 50 മുതൽ 100 ഗ്രാം വരെ പല വിഭവങ്ങളായിട്ട് നമ്മൾ ചീര കഴിക്കുകയാണെങ്കിൽ കുട്ടികളിലുള്ള കാഴ്ചക്കുറവിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു.
1: കൃഷി രീതിയെക്കുറിച്ചൊന്ന് പറയാമോ? ചീരയുടെ നടീൽ എങ്ങനെയാണ്?
0: ഒരു സെന്റിൽ കൃഷി ചെയ്യുന്ന കർഷകനാണെങ്കിൽ വെറും 8 ഗ്രാം വിത്ത് മാത്രം മതിയാകും. നല്ല രീതിയിൽ നിലമൊരുക്കി വിത്ത് വിതയ്ക്കാവുന്നതാണ്. ഈ ചീരയുടെ വിത്ത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ 1 ഗ്രാം വിത്തിന് 100 ഗ്രാം മണൽ എന്ന രീതിയിൽ മിക്സ് ചെയ്ത് 1 സെന്റിമീറ്റർ ആഴത്തിൽ വിതറിക്കൊടുക്കാവുന്നതാണ്. പറിച്ചു നടലാണെങ്കിൽ ആദ്യമേ നമ്മൾ പോട്രേറ്റ്സിലൊക്കെ വളർത്തിയെടുത്ത ചീര 3 ആഴ്ച പ്രായമായ സ്റ്റേജ് എത്തുമ്പോൾ നമുക്കതിനെ പറിച്ചു നടാവുന്നതാണ്.
1: നടീലിന്റെ കാര്യം പറഞ്ഞല്ലോ, ചീരയുടെ വളപ്രയോഗ രീതികൾ എന്താണ്?
0: നിലമുരുക്കിയ ഉടൻ ചാണകമോ കമ്പോസ്റ്റോ ജൈവവളം നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. NPK എടുക്കുകയാണെങ്കിൽ 100, 50, 50 കിലോഗ്രാം എന്നുള്ള റേഷ്യോയിലായിരിക്കും ചീരയ്ക്ക് വേണ്ടിയിട്ട് വളപ്രയോഗമായിട്ട് നടത്തേണ്ടത്. പല തവണകളായിട്ട് നമുക്ക് ചീര വിളവെടുക്കാവുന്നതാണ്. ഓരോ തവണ വിളവെടുത്തതിനു ശേഷവും 1% യൂറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വിളവെടുക്കുന്നതിന് നമുക്ക് കുറച്ച് വിളവ് കൂടുതലായിട്ട് ലഭിക്കാനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. ഇപ്പോൾ അടുക്കള തോട്ടത്തിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് നമുക്ക് ജൈവവളമായിട്ടും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്.
1: ചീരയുടെ രോഗകീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
0: ചീര ഒരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും സംയോജിത കീടരോഗ നിയന്ത്രണമാണ് നല്ലത്. പക്ഷേ ഇലക്കറി നമ്മൾ ഇലയായിട്ട് ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ജൈവ കീട നിയന്ത്രണം കർഷകർക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു ഓപ്ഷൻ കൂടിയാണ്. ഇതിൽ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വെള്ളീച്ച, ചാഴി, പുഴുക്കൾ ഇത്തരത്തിലുള്ള ധാരാളം കീടങ്ങൾ നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കീടങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വേപ്പില മിശ്രിതം ചെടിയിൽ തളിക്കുന്നതും ഉചിതമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. രോഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഗം ബാധിച്ച ചെടിയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ നീക്കം ചെയ്യുക. കൂടാതെ തന്നെ ഇലപ്പുള്ളി രോഗമാണ് കൂടുതലായിട്ട് നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്ന CO1 എന്ന ഇനം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്യൂഡോമോണാസ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും ഈ രോഗത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ സാധിക്കും. പിന്നെ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പച്ച ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി നടുന്നത്. ഇതും ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. ഈ ട്രൈക്കോഡർമ പോലുള്ള സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ടുകൊടുക്കുന്നതും വേപ്പില പിണ്ണാക്ക് മണ്ണിൽ ഇട്ടുകൊടുക്കുന്നതും എല്ലാം നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു.
1: ഈ ചീര വിളവെടുക്കുന്നത് എപ്പോഴാണ്?
0: നട്ടതിനു ശേഷം 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. 4 മുതൽ 5 തവണ വരെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ആദ്യം 3 ആഴ്ച കൊണ്ട് വിളവെടുത്ത ചീര അത് കഴിഞ്ഞ് 10ഓ 15ഓ ദിവസം ഇടവിട്ട് നമുക്ക് വീണ്ടും വിളവെടുക്കുന്നതാണ്. അത് ചെടിയുടെ വളർച്ച കൂടി നോക്കിയിട്ട് വേണം നമ്മൾ വിളവെടുക്കുന്നത്. വിളവെടുത്ത ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1% യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അടുത്ത വിളവെടുപ്പിന് അത് ഗുണകരമാക്കും. പിന്നെ വിളവെടുപ്പിന് ശേഷം ഇലകളിലെ വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഉയർന്ന ചൂടിലൊന്നും ചീര സൂക്ഷിക്കാതിരിക്കുക. വിളവെടുത്ത ഉടനെ തന്നെ ചീര ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.
1: ചീര നട്ട് കഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ ആകാറാകുമ്പോൾ ഈ ചീര പൂക്കാറുണ്ടല്ലോ, അത് ഗുണമാണോ ദോഷമാണോ?
0: വിത്തിന് വേണ്ടി വളർത്തുന്ന ചീരകളാണെങ്കിൽ നമുക്ക് പൂക്കുന്നത് തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇലക്കറിയായിട്ടാണ് ചീര കൃഷി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചീര പൂക്കുന്നത് നമുക്ക് ദോഷകരം തന്നെയാണ്. ചീര പൂത്തു കഴിഞ്ഞാൽ ഇലയുടെ ഗുണമേന്മയിൽ കുറവ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൂക്കുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: ചീര നമുക്ക് ഇടവിളയായിട്ടും കൃഷി ചെയ്യാമല്ലോ, അപ്പൊ ഏതൊക്കെ വിളകളുടെ ഇടവിളയായിട്ടാണ് നമുക്ക് ചീര കൃഷി ചെയ്യാൻ സാധിക്കുന്നത്?
0: വാഴ നനയുമ്പോൾ ചീര നനയും എന്ന് പറയുന്നത്

0: എന്നതിൻ്റെ ഔചിത്യം ഇവിടെയാണ്. കാരണം വാഴ, തെങ്ങ്, ചോളം അതല്ലാതെ നമ്മളുടെ നാട്ടിലുള്ള പച്ചക്കറികളുടെ ഇടയിലെല്ലാം നമുക്ക് ചീര ഒരു ഇടവേളയായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. ഇടവേളയായിട്ട് ചീര കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇനം കൂടെ നമ്മൾ നോക്കണം. കാരണം മുഖ്യവിളയുടെ തണൽ നടുന്ന ചീരയ്ക്ക് പ്രശ്നമാണോ എന്നുകൂടെ അന്വേഷിച്ചതിനു ശേഷം അത്തരത്തിലുള്ള തണലിന് പ്രതിരോധിക്കുന്ന വിളകൾ വേണം നമ്മൾ ഇടവേളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള സ്ഥല മാക്സിമം ഉപയോഗിക്കാനായിട്ടും ഇത്തരത്തിൽ ചീര ഇടവേളയായിട്ട് ചെയ്യുന്നത് സഹായിക്കുന്നു.
1: നമുക്ക് ചീര കൃഷിക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ എവിടെ നിന്നാണ് ലഭിക്കുക?
0: ചീര കൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പം കൃഷിഭവനിൽ നിന്നായിക്കോട്ടെ, KVK, കേരള സർവകലാശാലയുടെ പല ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് ഈ ചീര വിത്തുകൾ ലഭിക്കുന്നതാണ്. ചീര ആയിക്കോട്ടെ, മറ്റേത് പച്ചക്കറി ആയിക്കോട്ടെ, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കോ വിത്തുകളെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. കുറച്ച് സമയവും കുറച്ച് സ്ഥലവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചീര കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഒരുപാട് ഗുണങ്ങളുള്ള ചീരയെക്കുറിച്ചാണ് അപർണ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായത് നമുക്കൊരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ പോലും കുറച്ച് സമയം ചെലവഴിച്ചാൽ നമുക്ക് വിഷരഹിതമായ ഒരു ഇലക്കറി വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും പോഷകസമ്പുഷ്ടമായ വിഷരഹിതമായ ആരോഗ്യ ഭക്ഷണം നമുക്ക് തന്നെ തയ്യാറാക്കാനും സാധിക്കും. ഇത്രയും നേരം ചീരയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതിന് വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ അപർണയ്ക്ക് നന്ദി അറിയിക്കുന്നു.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന NH 148 AE-യിൽ 6-വരി തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. 2026 ധനവിനിയോഗ ബിൽ നിയമസഭ ശബ്ദ വോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. ദേശീയപാത 66 തുറവൂർ പറവൂർ പാതയിൽ ഗർത്തം രൂപപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. GFR പൈപ്പ് ലൈനിലെ തകരാറാണ് പാതയ്ക്ക് താഴെ മണ്ണൊലിപ്പിനും തുടർന്ന് കുഴി രൂപപ്പെടുന്നതിനും കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനാ ആസ്ഥാനത്ത് അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. അടിസ്ഥാന വേതനമുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തിവന്ന സമരം ഒത്തുതീർപ്പിലേക്ക്. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കും. മൂന്നാറിൽ 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ മലപ്പുറവും കംബൈൻഡ് ഡിസ്ട്രിക്ട്സും സെമിഫൈനലിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ. ബിനേഷ് VRമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9:00 മൊഴിയാമൊരു കഥയിൽ തകഴി ശിവശങ്കരപിള്ളയുടെ കഥ രക്തത്തിന് കട്ടിയുണ്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. ആർ സുബ്ബലക്ഷ്മി അമ്മാളിന്റെ വീണക്കച്ചേരി. ചേർത്തല ആർ ജയദേവ് മൃദംഗം. അടൂർ PK രമേശ് ഗഞ്ചിറ. 10:30 നിഷ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. തോംസൺ ആന്റണി അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ VN ശ്രീകരൻ പിള്ള അവതരിപ്പിക്കുന്നു. രാവിലെ 6:00 8:00 10:00 11:00 ഉച്ചയ്ക്ക് 12:00 1:00 2:00 വൈകിട്ട് 5:00 6:00 രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ

തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, പി കുഞ്ഞിരാമൻ നായരുടെ കവിത പതിറ്റടിപ്പൂവിനോട്, ആലാപനം ആതിര മുരളി, ഉദയഗീതം പി വി പ്രീത പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 66-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതി മധുരം. യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഹലോ സന്ദേശഗാനം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു. 12:40 പ്രകാശധാരയിൽ ഉറക്കത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു. 1:00 ഒരു വട്ടം കൂടി, 2:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് അവസാന ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, ഡ്രാഗൺ ഫ്രൂട്ട് ആരോഗ്യവും വരുമാനവും ഒന്നിച്ച് മഞ്ജു തോമസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, ടി കെ രംഗാചാര്യയുടെ സംഗീത കച്ചേരി. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 24.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 24.4°C. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്യക്കല്ല് എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിതഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496596321. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. അതിഥി ഗായകൻ രവിശങ്കർ.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9495596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ,
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യക്ഷി ഫേക്ക് ഫുള്ളി യുവേഴ്സ് എന്ന ചിത്രത്തിൽ ചാരു ഹരിഹരൻ, ശ്രീറാം ശ്രീകുമാർ എന്നിവർ പാടിയത്. എം ടി പ്രദീപ് കുമാറിന്റെ വരികൾ, അരവിന്ദ് ചന്ദ്രശേഖറിന്റെ സംഗീതം.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
5: സന്തോഷ് വർമ്മ രചിച്ച ജേക്സ് ബിജോയുടെ സംഗീതത്തിൽ ലിബിൻസ് കറിയ, ജേക്സ് ബിജോയ് എന്നിവർ ആലപിച്ച ഗാനമാണിനി. ചിത്രം ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സന്ധ്യാഗീതത്തിൽ തുടരും.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം, രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് ലതികയും സംഘവും പാടിയ ഗാനമാണ് സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം. ചിത്രം അമരം.

0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

സന്ധ്യാഗീതം തുടരുന്നു. കൈതപ്രം രചിച്ച് ഈണം പകർന്ന മറ്റൊരു ഗാനം കാരുണ്യം എന്ന ചിത്രത്തിൽ മാസ്റ്റർ ദേവദർശൻ ആലപിച്ചത്.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി, സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ടെന്ന മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടലിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
3: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, അടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
1: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു.

0: കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മൂന്ന് വീതവും തിരുവനന്തപുരത്ത് ഒരാൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് നമ്പരും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട

ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആലിഫ് എന്ന ചിത്രത്തിലെ ഗാനം ഇപ്പോൾ കേൾക്കാം. അസ്ലം കൊടുങ്ങല്ലൂർ, അഹമ്മദ് തുഷ്ടി എന്നിവർ രചിച്ച രമേശ് നാരായണൻ സംഗീതം നൽകിയത്. ഈ ഗാനം ആലപിച്ചത് രമേശ് നാരായണനും സംഘവും.

എനിക്ക് കേൾക്കാം പ്രിയം എന്ന ചിത്രത്തിൽ ചിത്ര, ബൈജു ചാക്കോ എന്നിവർ പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് ബേണി ഇഗ്നേഷ്യസ്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്.

ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, നാം നമുക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സഹായം നമ്മെ വേദനിപ്പിച്ച എല്ലാവരെയും ക്ഷമിക്കുക എന്നതാണ്. ഇത് നമുക്ക് പ്രയാസമുള്ളതായി തോന്നാം, എന്നാൽ ഓർക്കുക, നാം ഒരാളെ ക്ഷമിക്കുമ്പോൾ അത് അവർക്കായല്ല നമുക്കായാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാനും നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ടു പോകാനും കഴിയൂ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വയലുംവീടും പരിപാടിയിൽ കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി ബിനീഷ് VRമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ ഇന്നും വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ചോദ്യമാണ്. മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? വയലുംവീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. തിരുവാതിര ഞാറ്റുവേല. മണ്ണിന്റെ മണവും മഴയുടെ സംഗീതവും ഒന്നിച്ചു ചേരുന്ന കാലം. പ്രകൃതി തന്റെ അനുഗ്രഹവർഷം ഭൂമിയിലേക്ക് ചൊരിയുന്ന സമയം. കർഷകന്റെ മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ വിരിയുന്ന ദിവസങ്ങൾ, അതാണ് തിരുവാതിര ഞാറ്റുവേല. നൂറ്റാണ്ടുകളായി മലയാളിയുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു കാലഗണനാ രീതിയാണ് ഞാറ്റുവേല. സൂര്യൻ ഓരോ നക്ഷത്രത്തിന്റെ മേഖലയിലൂടെ കടന്നുപോകുന്ന 13 ദിവസത്തെ കാലയളവിനെയാണ് ഞാറ്റുവേല എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിലെ മാറ്റങ്ങളെ നിരീക്ഷിച്ച് കൃഷിപ്പണികൾ ക്രമീകരിക്കാൻ നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയ അറിവിന്റെ അമൂല്യ ശേഖരമാണ്. അത്തം, ചിത്തിര, വിശാഖം, അനിഴം എന്നിങ്ങനെ ഓരോ ഞാറ്റുവേലയ്ക്കും അതിന്റേതായ പ്രത്യേകതകളുണ്ട്. അവയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര ഞാറ്റുവേല. മഴയുടെ ലഭ്യതയും മണ്ണിലെ ഈർപ്പവും സസ്യങ്ങളുടെ വളർച്ചയും അനുകൂലമാകുന്ന ഈ കാലഘട്ടം കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ നട്ടാൽ തഴച്ചു വളരും എന്നൊരു പഴമൊഴി ഗ്രാമങ്ങളിൽ ഇന്നും കേൾക്കാം. കാരണം ഈ സമയത്ത് ലഭിക്കുന്ന മഴയും അന്തരീക്ഷ ഈർപ്പവും പല വിളകൾക്കും അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, വിവിധ പച്ചക്കറികൾ തുടങ്ങി ഒട്ടേറെ വിളകളുടെ നടീലിനും പരിപാലനത്തിനും തിരുവാതിര ഞാറ്റുവേല അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു. മഴയുടെ താളത്തിനൊത്ത് വിത്തുകൾ മുളയ്ക്കുകയും തൈകൾ ശക്തമായി വളരുകയും ചെയ്യുന്നു. കാലാവസ്ഥയെക്കുറിച്ചുള്ള അത്ഭുതകരമായ നിരീക്ഷണശേഷിയായിരുന്നു നമ്മുടെ പൂർവികരുടെ കരുത്ത്. ആകാശത്തിന്റെ നിറവും കാറ്റിന്റെ ദിശയും പക്ഷികളുടെ പെരുമാറ്റവും നോക്കി മഴയെക്കുറിച്ച് അവർ കണക്കുകൂട്ടിയിരുന്നു. ആ അറിവുകൾ തലമുറകളിലൂടെ പകർന്നു കിട്ടിയതാണ് ഞാറ്റുവേല സംസ്കാരം. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളും കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളും വികസിച്ചിട്ടുണ്ടെങ്കിലും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുള്ള പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്

0: ഇത്തരം പാരമ്പര്യ അറിവുകളാണ്. തിരുവാതിര ഞാറ്റുവേല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. കൃഷി വെറുമൊരു തൊഴിൽ മാത്രമല്ല, അത് പ്രകൃതിയുമായുള്ള ഒരു സഹയാത്രയാണ്. മഴയും മണ്ണും മനുഷ്യനും ചേർന്ന് സൃഷ്ടിക്കുന്ന ജീവിതത്തിന്റെ മഹത്തായ ആഘോഷം. മഴത്തുള്ളികൾ ഭൂമിയെ തഴുകുമ്പോൾ പുതുജീവൻ നാം പിടിക്കുന്നു. അതോടൊപ്പം കർഷകന്റെ മനസ്സിലും പ്രതീക്ഷയുടെ വിത്തുകൾ മുളയ്ക്കുന്നു. ആ പ്രതീക്ഷയുടെ കാലമാണ് തിരുവാതിര ഞാറ്റുവേല. പ്രകൃതിയെ ആദരിക്കാം, പാരമ്പര്യ അറിവുകളെ സംരക്ഷിക്കാം. കാർഷിക സംസ്കാരത്തിന്റെ ഈ വിലമതിക്കാനാവാത്ത പൈതൃകം വരും തലമുറകൾക്കും കൈമാറാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി. ഇതേക്കുറിച്ച് കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ബിനീഷ് വിആറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ബിനീഷ് സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഓണാട്ടുകര വികസന ഏജൻസിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ, എന്തുവാണിത്?
2: ഓണാട്ടുകര വികസന ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ കൃഷി വകുപ്പിന്റെ കീഴിൽ ഓണാട്ടുകര മേഖലയുടെ കാർഷികപരമായിട്ടുള്ള വികസനത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു ഏജൻസിയാണ്. 1997 ഫോം ചെയ്തതാണ്. ഇതിന്റെ ഘടനയെന്ന് പറയുന്നത് കൃഷി വകുപ്പ് മന്ത്രി ചെയർമാനും ഒരു പൊളിറ്റിക്കലി വരുന്ന ഒരാൾ വൈസ് ചെയർമാനും. ഓണാട്ടുകര മേഖല 3 ജില്ല ഉൾപ്പെടുന്ന ഒരിതാണ്: കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. 19 പഞ്ചായത്തും 5 മുനിസിപ്പാലിറ്റിയും 6 നിയമസഭാ സാമാജികരുടെ മണ്ഡലവും 3 പാർലമെന്റ് മെമ്പർമാരുടെ മണ്ഡലവും വരുന്നത്. ഇവരിത്രയും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. ഇത് കൂടാതെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷിക ഉൽപ്പാദന കമ്മീഷണർ, കൃഷി വകുപ്പ് ഡയറക്ടർ, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ, കോർപ്പറേഷൻ MDമാരുണ്ട്, കർഷക പ്രതിനിധികളുണ്ട്, ജില്ലാതല ഉദ്യോഗസ്ഥർ. ഇതടങ്ങുന്ന ഒരു വലിയ വിപുലമായ ബോഡിയാണ് ഇതിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗവൺ ചെയ്യുന്നത്.
1: ഇതിന്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓണാട്ടുകര റീജിയനിൽ നമ്മുടെ കൃഷിയെ വികസിപ്പിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക, ഇത് തന്നെയാണോ?
2: ഇപ്പൊ ഈ ഓണാട്ടുകര എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, ഓണം ഊട്ടുകര. നമ്മുടെ പണ്ട് രാജാവിന്റെ കാലത്ത് ഈ ഓണത്തിന് വേണ്ടുന്ന എല്ലാം കിട്ടുന്ന ഒരു കര, സ്വന്തമായിട്ട് ആ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓണാട്ടുകര. അപ്പൊ ആ പ്രദേശത്ത് ധാരാളമായിട്ട് കാർഷിക മേഖലയിൽ കൃഷി വകുപ്പിന് കൃഷിയുണ്ട്, മൃഗസംരക്ഷണമുണ്ട്, ക്ഷീരവികസനമുണ്ട്. അപ്പൊ ഈ പറയുന്ന കർഷകരുടെ എല്ലാം ക്ഷേമത്തിനും അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സ്പെസിഫിക് കോൺസെൻട്രേഷൻ, അതിനാണ് ഈ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കുക. കൃഷി വകുപ്പിന്റെ ആലപ്പുഴ ജില്ലാ കൃഷി ഓഫീസറാണ് ഇതിന്റെ സെക്രട്ടറി, ചീഫ് ഡെവലപ്മെന്റ് ഓഫീസർ, പിന്നെ ഓഫീസ് പാറ്റേൺ. ഈ ഒരു പാറ്റേൺ സ്ട്രക്ചറിലാണ് നമ്മൾ വർക്കിംഗ് ചെയ്യുന്നത്.
1: പ്രധാനമായിട്ട് നിങ്ങൾ ഏത് മേഖലയാണ് ശ്രദ്ധിക്കുന്നത്? കൃഷിയിൽ പറയുമ്പം ഓണാട്ടുകര എന്ന് പറയുമ്പോൾ എള്ളു കൃഷിയാണ് എല്ലാവരുടെയും ശ്രദ്ധ, അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്.
2: ഓണാട്ടുകരയ്ക്ക് എന്ന് പറഞ്ഞ ഒരു വൈവിധ്യമായിട്ടുള്ളൊരു കൃഷി മേഖലയാണ്. നമുക്ക് 3 പൂ കൃഷിയുണ്ട്, അതായത് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച, നെൽകൃഷിയെ സംബന്ധിച്ച്. പിന്നെ ഓണാട്ടുകരയുടെ തനതായിട്ടുള്ള ഇടവേളകൾ, അതിനകത്ത് ചേന, ചേമ്പ്, കാച്ചിൽ, അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പഴവർഗ്ഗങ്ങളിൽ നമ്മുടെ വാഴപ്പഴങ്ങളും, നമ്മൾ പറയുന്ന പോലെ കദളി വരും, ഞങ്ങളുടെ അവിടെ ആ പ്രദേശത്ത് വരുമ്പോൾ ഞാലിപ്പൂവൻ, ഇതിനെയൊക്കെ ഒരു പ്രത്യേകമായിട്ട് വളരാനും ആ മണ്ണിനൊരു ഇതുണ്ട്. ആ കൃഷി നല്ല രീതിയിൽ ഉൽപ്പാദനവും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ധാരാളം വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ പോത്തുകുട്ടി, അതൊരുപാട് നല്ലൊരു വരുമാനം കർഷകർക്കുണ്ടായിരുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കും. ധാരാളം പശുക്കളുള്ള ഒരു മേഖലയാണ് ക്ഷീര പോയിട്ട്. അപ്പോൾ ആ മേഖലയിലെ കർഷകരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠിച്ചിട്ട് അതിനെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക, ആ ഒരു ഇതിലാണ് ഓണാട്ടുകര വികസന ഏജൻസി. ഇപ്പോൾ ആണെങ്കിൽ അറിയാൻ ധാരാളം തരിശു ഭൂമികൾ. ഇത് കൃഷിക്കാർ പല കാരണങ്ങൾ കൊണ്ട്

0: കണ്ടാൽ തരിശിടുന്നതാണ്. ആ തരിശിടുന്ന കാരിടത്തെ പ്രദേശത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ അത് കൃഷി തിരിച്ചു കൊണ്ടുവരും, അത് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ട് പ്രോജക്റ്റ് വൈസായിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഒണാട്ടുകരയുടെ ഒരു മെയിൻ സിഗ്നേച്ചർ ക്രോപ്പ് എന്ന് പറയുന്നത് എള്ളാണ്. അത് ഒണാട്ടുകരയുടെ ചില കർഷകരൊക്കെ പറയുന്നത് ഞങ്ങളുടെ അഹങ്കാരം, അതൊരു വലിയ ക്രോപ്പാണ്. അതിന് ആണ് ഇപ്പം ഭാരത സർക്കാരിൻ്റെ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്, ഭൗമസൂചിക പദവി. അപ്പം അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റേറ്റുമായിട്ടാണ് കമ്പീറ്റ് ചെയ്തത്, ഇൻ കമ്പാരിഷൻ ടു തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഇവരൊക്കെ എള്ള് കൃഷിയിൽ കിലോമീറ്റേഴ്സുകൾ കൃഷി ചെയ്യുന്നവിടുത്താണ്. പക്ഷെ അവരെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഈ ഒണാട്ടുകരയ്ക്ക് ഈ ഒരു അംഗീകാരം, ഇത് ഭൗമസൂചിക പദവി. അതാണ് ഇപ്പം നമ്മളുടെ ഒരു ഏരിയ ഓഫ് മെയിൻ കോൺസെൻട്രേഷൻ.
1: ഇങ്ങനെ ഒരു ഭൗമസൂചിക പദവി അല്ലെങ്കിൽ ജിയോ ടാഗിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കർഷകർക്ക് എത്ര അധികം ലാഭപ്രദമാണ്?
0: ഇതിനകത്ത് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്റർനാഷണലി നമ്മൾ റെക്കഗ്നൈസ്ഡ് ആവുകയാണ്. ഈ ജി ഐയിൽ നിന്ന് നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വാല്യൂ അഡീഷനിലേക്ക്, ഈ വാല്യൂ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് തന്നേക്കുന്ന ജി ഐ ലോഗുണ്ട്, അത് ജി ഐ ക്രോപ്പാണ്. ഇതിനൊരു അപ്പോൾ ജി ഐ എന്ന് പറയുമ്പോൾ ആ ജി ഐയുടെ കുറച്ച് മാനദണ്ഡങ്ങൾ അതിനകത്ത് വരുന്നു. അപ്പം നമുക്ക് ഈസിയാണ്, നമുക്ക് ബയേഴ്സും നമുക്ക് ട്രേഡേഴ്സും ഒക്കെ നമ്മുടെ അടുത്തോട്ട് വരുവാണ്. ഇത്
1: ഐഡന്റിറ്റി കിട്ടി,
0: ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി. അഗ്രികൾച്ചർ ക്രോപ്സിൽ ഒരു ക്രോപ്പിന് കിട്ടാവുന്ന അംഗീകാരം.
1: അപ്പോൾ ഈ ഒരു ഭൗമസൂചിക പദവി കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വിപുലീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൽപ്പാദന ക്ഷമത ഇച്ചിരി കൂടെ കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏജൻസി
0: നമുക്ക്
1: ഒന്ന് കൊടുക്കുന്നു.
0: യെസ് സർ, യെസ് സർ. 2022 നമ്മളിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: തൽസ്ഥിതി എന്തുവാന്നൊന്ന്,
0: തൽസ്ഥിതിയിൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഏരിയ വൈസ് ഒരുപാട് താഴെ പോരുന്നു. കർഷകർ പല പല കാരണങ്ങളാൽ പിന്തിരിയുന്നു. എന്താണ് ഇവരുടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്, അവരുടെ നീഡ്സ് എന്താണ്, അതിനെ മീറ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി മിനിസ്റ്ററുടെ അടുത്ത് നമ്മളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് അടിയന്തരമായിട്ട് നമുക്കിത് ചെയ്യേണ്ടതാണെന്ന് അത് ഗവൺമെൻറ് അപ്പം തന്നെ അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ കർഷകർക്ക് അറിയാം, നമ്മൾ ഒരു കാലത്ത് കാർഷിക വരുമാനമായിട്ട് ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു നമ്മൾ. വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ പിള്ളേരുടെ വിദ്യാഭ്യാസവും വീട്ടിൽ ചെലവും, പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ കേരളം മാറിപ്പോയി. അപ്പം നമ്മൾ കർഷകരുടെ അടുത്തോട്ട് പോകുമ്പം നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്താലേ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാ, എന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് അട്രാക്റ്റ് ചെയ്യാവൂ. അങ്ങനെ നമ്മൾ കൊടുത്ത പ്രോജക്റ്റിലായിരുന്നു ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ഏരിയ എക്സ്പാൻഷൻ, പുതിയതായിട്ട് ഏരിയ കൊണ്ടുവരിക, അതിന് സപ്പോർട്ട് കൊടുക്കുക. അപ്പം അതിൽ നമ്മൾ കൊടുത്ത പ്രോജക്റ്റ് പ്രകാരം കൃഷിക്കാർക്ക് ആദ്യം ഭൗമസൂചിക കിട്ടിയ വിത്ത് എന്ന് പറഞ്ഞാൽ 5 ഇനത്തിനാണ് കിട്ടിയത്. അത് കാർഷിക സർവകലാശാല നമ്മുടെ പരമ്പരാഗത എള്ളിൽ നിന്ന് വികസിപ്പിച്ചെടുത്തൊരിനം. പരമ്പരാഗത ഇനമെന്ന് പറഞ്ഞാൽ അയാളി എന്ന് പറഞ്ഞൊരു എള്ളായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കൃഷി ചെയ്ത് വന്നൊരു. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത 4 വെറൈറ്റി ഉണ്ടായിരുന്നു, തിലക്, തിലറാണി, തിലധാര, കായംകുളം 1. ഈ വെറൈറ്റിയുടെ വിത്തുകൾ നമ്മൾ സർവകലാശാലയായിട്ട് ചേർന്നിട്ട് അത് നമ്മൾ ശേഖരിച്ചു. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കുറച്ച് കർഷകരെ, ഈ 39 പഞ്ചായത്തിലെ 5 മുനിസിപ്പാലിറ്റിയിലുള്ള പോസിബിൾ കർഷകർക്ക് വിത്ത് കൊടുത്തിട്ടു അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ചു. സെക്കൻഡ് ഇവരുടെ നമ്മൾ അവരുടെ പ്രശ്നത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷി ചെയ്താൽ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ ആളില്ല, ട്രേഡേഴ്സ് എക്സ്പ്ലോയിറ്റീവ് ആയിരുന്നു, കുറഞ്ഞ വില കൊടുത്ത് കൃഷി ചെലവ് പോലും കിട്ടാൻ സബ്സിഡി ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഈ പ്രോജക്റ്റ് വൈസിനകത്ത് അവർക്ക് സീഡ്സ് ഫ്രീ ആയിട്ട് കൊടുത്തു, 10,000 രൂപ പെർ ഹെക്ടർ കൂലിച്ചെലവ് കൊടുത്തു. അപ്പോൾ അവർക്ക് ആ ഒരു പ്രോബ്ലം സർവൈവ് ചെയ്യാൻ
1: മാറി.
0: അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിംഗ്. ഗവൺമെൻറ് തന്നെ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന പോലെ 300 rupees പെർ കെ ജി, ചിലടത്ത് 200, ഒറ്റപ്പെട്ട സംഭവങ്ങൾ 250-300 കിട്ടുമായിരിക്കും. പക്ഷെ ജനറലി നമ്മൾ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് വെച്ച്
1: 300 rupees
0: കൊടുത്ത് അവർ ഇന്ന് പ്രൊക്യൂർ ചെയ്ത്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് 2,000 kg കിട്ടി. അത് വെറൈറ്റി വൈസ് ആണ് നമ്മൾ കൊടുത്തത്. അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ആലോചിച്ചു, ഇതെന്ത് ചെയ്യണം, പ്രൊക്യൂർ ചെയ്താൽ മാത്രം പോരാല്ലോ. അപ്പോൾ അതിൻ്റെ വാല്യൂ അഡീഷനെ പറ്റി പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിച്ചു, അതിന് അംഗീകാരം തന്നു. ഒണാട്ടുകരയുടെ എള്ളിൻ്റെ പ്രത്യേകത ഒരുപാട് ഗുണങ്ങൾ. അപ്പം ഇത് നമുക്കറിയാം, പണ്ട് ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എള്ള് കൃഷി ഉണ്ടായിരുന്നു. എള്ള് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുത്തശ്ശി എള്ളുണ്ട ഇടിച്ച് ഞങ്ങൾക്ക് തരുന്നതിനെക്കാട്ടിയും കൂടുതൽ പെൺകുട്ടികൾക്കായിരുന്നു കൊടുക്കും. അപ്പം അതിനൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദിസ് ഹാസ് എ വെരി ഇൻഫ്ലുവൻസ് ഇൻ ദി ഈസ്ട്രജൻ പ്രൊഡക്ഷൻ, റെഗുലേറ്റിംഗ് ദി മെൻസ്ട്രൽ സൈക്കിൾ. അപ്പം ആ റിസൾട്ടിൽ ഇങ്ങനെ കിട്ടിയപ്പോഴാണ് ഇത് ഇതെല്ലാം കൂടെ വെച്ചപ്പോഴാണ് മറ്റുള്ള സ്റ്റേറ്റിനെ കമ്പയർ ചെയ്തപ്പോൾ നമ്മളുടെ ഓരോ പ്രോപ്പർട്ടി

0: ടീസും ഏറ്റവും ഹയർ ലെവൽ. അപ്പൊ പിന്നെ ജി ഐ വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഏരിയ വൈസ് നമ്മൾ നോട്ട് എനിവെയർ നിയർ ദി സ്റ്റേറ്റ്സ്. ഇത് അടങ്ങിയിരിക്കുന്ന കലവറ
1: ക്വാളിറ്റി,
0: യെസ് അത് എക്സലന്റ്. അപ്പൊ അതിനെ നമ്മൾ ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്.
1: നിങ്ങളുണ്ടോ എണ്ണ ഒഴിച്ച് വേറെ കാര്യം?
0: ആ അപ്പൊ എണ്ണയിലേക്ക് ഞങ്ങൾ പോയി. അപ്പൊ എണ്ണ ഇറക്കി കഴിഞ്ഞപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് മിനിസ്റ്ററുടെ അടുത്ത് തന്നെ പറഞ്ഞൊരു പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്തു. ഞങ്ങൾ തന്നെ ആ പേരെടുത്തു. ഒരു ഇതിനകത്ത് ഒരു എണ്ണത്തിന്റെ പേര് തന്നെ എടുത്തു, തിലധാര. നമ്മുടെ മുഴുവൻ എണ്ണയും വിറ്റുപോയി. അപ്പൊ ഈ എണ്ണ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അടുത്ത് ഒന്ന് ആലോചിച്ചാണ് നമ്മൾ ഈ എണ്ണ എന്തുകൊണ്ട് നമുക്കതിനെ ഒരു കൺസ്യൂമർ ഫോം ആക്കിക്കൂടാ. അടുത്ത ഇത് നമ്മളൊരു ഗവൺമെന്റ് സെറ്റപ്പിൽ ലോഞ്ച് ചെയ്യുമ്പം നമ്മളെല്ലാ പഴുതും അടച്ചുകൊണ്ടേ നമുക്കിത് ലോഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഓ ഫോർ എ ടെസ്റ്റ്, ഇങ്ങനെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ബിഷപ്പും ഒക്കെ ആയിട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തി ഒരു റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടെസ്റ്റിംഗ് 6 മാസം എടുത്ത ഒരു പഠനം നടത്താൻ, റാറ്റ്സിലും ഹ്യൂമൻ എല്ലാം ചെയ്തിട്ട് ദ ഗേവ് എ റിപ്പോർട്ട്. ഇറ്റ്സ് എൻ എക്സലൻ്റ് റിപ്പോർട്ട്. ഇറ്റ് ഇസ് എ നോൺ ടോക്സിക് ആൻഡ് ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് പ്രോപ്പർട്ടീസ്. നമ്മുടെ എച്ച് ഡി എൽ കൂട്ടാൻ, നമ്മുടെ ലിവർ ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യാൻ, കിഡ്നി സപ്പോർട്ട് ചെയ്യാൻ, അൺഹെൽത്തി ഫുഡ്സ് കഴിച്ചിട്ട് ഉണ്ടാവുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് പല ക്യാൻസറസ് പോലെ ലിവറിനൊക്കെ വരുന്ന അതിനെയൊക്കെ സ്കാവിൻ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഈ എണ്ണയ്ക്കുണ്ടെന്ന് ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ നമുക്കുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന ഒരു സ്റ്റഡിയാണ് ജൂബിലി മിഷനിലെ സയൻറ്റിസ്റ്റുകൾ നമുക്ക് തന്ന റിപ്പോർട്ട്. ഇറ്റ് ഇസ് നോട്ട് ലോഞ്ച്ഡ്. ഇതൊരു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികളെ അനുഭവിക്കുന്ന നല്ലൊരു പ്രയാസങ്ങളുണ്ട്. കൊച്ചു പെൺകുട്ടികളൊക്കെ ഈ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസിനൊക്കെ അതിനൊക്കെ ഒരു പരിഹാരങ്ങൾ ഈ പറഞ്ഞ പോലെ മിഡിൽ ഏജ്ഡുകാർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്ന മുട്ടുവേദന, നടുവേദന, ഇതൊക്കെ ഒരു പരിധി വരെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ. അതാണല്ലോ നമ്മുടെ ഇനിയുള്ള. അപ്പം അതിനൊക്കെ ഇതൊരു വലിയ അനുഗ്രഹമായി മാറുമെന്നാണ് നമ്മുടെ ഇരിക്കുന്ന റിപ്പോർട്ട്. ഏതാണ്ട് 8000 കിലോ എള്ള് നമ്മുടെ കർഷകർ തന്നു. 1400 കർഷകർ കൃഷി ചെയ്ത്, കർഷകർക്കൊരു ആവേശമാണ്. കാരണം അവരെ കെയർ ചെയ്യാനൊരു
1: 4 ഇരട്ടി ഓൾറെഡി നമ്മുടെ ഇത് കൂടിക്കഴിഞ്ഞു.
0: ഞങ്ങളുടെ പ്രസിംഗ് 2000-ൽ നിന്ന് ഇപ്പം ഞങ്ങൾ 8000-ലോട്ട് കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ എള്ളെണ്ണയും വിപണിയിൽ വിറ്റുപോയെന്നുള്ളതാണ്. നമുക്ക് കടകളില്ല, അറിഞ്ഞു വരികയാണ്.
1: മാർക്കറ്റിംഗ് ഡയറക്റ്റ് ആയിട്ട്
0: ഡയറക്റ്റ് വരികയാണ്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം ഈ സ്ഥാപനം നമുക്ക് ഇങ്ങനെ ഒരു ടോക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പബ്ലിസിറ്റി പോയി കഴിഞ്ഞാൽ ഐ റിസീവ് കോൾസ് ഈവൻ ഇന്റർനാഷണലി വരുന്ന കിട്ടുന്നുണ്ട്. ഉച്ചിട്ടോട്ട് ഞങ്ങൾക്ക് എള്ളെണ്ണ എൻ്റെ വീട്ടിൽ തരുമോ, ഞാൻ കൊറിയർ ചെയ്യാം. അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷി വകുപ്പിൻ്റെതായ ചില ഷോപ്സ് ഉണ്ട്, അവിടെ ഇത് അവൈലബിൾ ആണ്. ഇക്കോ ഷോപ്സിന് കഴിഞ്ഞ ഓണത്തിന് കേരളത്തിലെ 14 ജില്ലകളിലും ഈ പ്രോഡക്റ്റ് പോയി, അറിയാൻ തുടങ്ങി ആൾക്കാർ. ഓണാട്ടുകാരെ എള്ളെണ്ണ വളരെ പ്രസിദ്ധമാണ്.
1: അപ്പൊ ഇതിനു വേണ്ടി കർഷകർക്ക് ട്രെയിനിങ് പരിപാടികൾ നല്ലപോലെ ഉൽപാദനം കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒക്കെ?
0: അതായിരുന്നു ഞങ്ങളുടെ ഒരു ദൗത്യമായിരുന്നു. നമ്മൾ എല്ലാ പഞ്ചായത്തിലും കൃഷി ഓഫീസർമാരുടെ സഹായത്തോടുകൂടി കർഷക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർക്ക് ഫീൽഡ് ലെവൽ അവയർനെസ് പ്രോഗ്രാം, ട്രെയിനിങ്സ് ഇതെല്ലാം നമ്മൾ നിരന്തരം നടത്തിയിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ എക്സ്പോർട്ട്, അതായത് നമ്മുടെ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓണാട്ടുകര റൈസ് റിസർച്ച് സെൻറ്ററിലെ എല്ലാ സയൻറ്റിസ്റ്റും പേരെടുത്ത് പറയുമല്ലോ, അവരുടെ എല്ലാം ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. അവരെല്ലാം കൂടി വന്ന് നമ്മളാ ഒരു ടീം വർക്ക് ആയിരുന്നു. കൃഷിക്കാരുടെ ഒരു ആവേശം കൂടിയത്.
1: ഏരിയ എക്സ്പാൻഷന് സ്കോപ്പ് ഉണ്ടോ?
0: ഇപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ മിഷൻ ഓൺ ഓയിൽ സീഡ്സിൽ കേരളം ഔട്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ജി ഐ കിട്ടിയ ഒരു കേരളം ഓയിൽ സീഡ് മിഷനിൽ നിന്ന് പുറത്തുപോയി. പക്ഷേ വി ഫോട്ട് ബാക്ക്. നമ്മൾ പ്രോജക്റ്റുകൾ കൊടുത്തു, അത് വീണ്ടും ആ പദ്ധതി കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതൊരു വിപുലമായ രീതിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ ഇനിയും വാല്യൂ അഡീഷൻ സ്കോപ്പ് ഉണ്ട്. അത് നമ്മൾ ട്രയൽ നടത്തിയായിരുന്നു. ഉദാഹരണത്തിന് ഈ എല്ലാം ആട്ടി കഴിയുമ്പോൾ നമ്മൾ പറയും പിണ്ണാക്ക്. അപ്പോൾ പിണ്ണാക്കെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇത് പശു അതിനുണ്ട്. പക്ഷേ അത് പശു അല്ല, അതിൻ്റെ വാല്യൂ നമ്മൾ നോക്കി. ഇതിനെ ഒന്ന് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം കേരളത്തിൻ്റെ ദേശീയ ഫ്രൂട്ട് എന്ന് പറയുന്നത് ചക്ക. ചക്കയെന്ന് പറയുന്നത് ഒരു ഔഷധ കലവറാണ്. അതിൻ്റെ പൊടിയും ഈ എള്ളിൽ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ ഓയിൽ കേക്ക് പിണ്ണാക്കും നാടൻ നെയ്യും പഞ്ചസാരയെല്ലാം കൂടി ഇട്ടൊരു ബിസ്ക്കറ്റ് ഇറക്കി. അതിൻ്റെ ടേസ്റ്റ് എക്സലൻറ്റ്. ഓ നീ CFRD നിന്ന് ലാബ് റിപ്പോർട്ടും കിട്ടും. നമ്മളെ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന മറ്റു ബിസ്ക്കറ്റിനെക്കാട്ടിയും ഒരുപാട് ഹയർ ന്യൂട്രീഷ്യസ് ആണ്. അപ്പം ഇറ്റ് ഇസ് എ പൈലറ്റ് പ്രോജക്റ്റ്, നമ്മുടെ ഒരു ഐഡിയ ആണ്. ബട്ട് സബ്സിക്വൻ്റ്ലി അടുത്ത ഒരു സ്റ്റെപ്പ് അതിലോട്ട് നമുക്ക് കടക്കാവുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ഓണാട്ട് എല്ലിന്റെ അലുവ കാൻഡി ഇങ്ങനെയൊക്കെ പല
1: പ്രോഡക്ട്സ്
0: എല്ലുണ്ട് ഓൾറെഡി.

0: അവരുടെ പ്രൊഡക്ട്സ് പുറത്തോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്.
1: പിന്നെ ഇപ്പം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നല്ല എൻക്വയറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ യു എസ് എക്കാരിലെ ആൾക്കാർ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പോർച്ചുഗലിൽ നിന്ന് വന്ന ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ എണ്ണ ഇനി കടൽ കടന്നും പോയിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ റിസൾട്ടുകൾ ഉണ്ടാവണം.
0: ഓക്കെ. ഇതൊഴിച്ച് തന്നെ നമ്മുടെ നാട്ടുകര വികസന ഏജൻസി മറ്റ് കൃഷികളെയും പ്രോത്സാഹിപ്പിക്കുന്നു.
1: മറ്റ് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ കേരളത്തിലറിയാം, നമുക്ക് ഈ ചില ഉത്സവങ്ങളുണ്ട്. അതിൽ നമ്മൾ ഈ പറഞ്ഞാലും മീറ്റ് ഉപയോഗിക്കുന്ന ഒരു വിഭാഗം നല്ല രീതിയുണ്ട്. അതൊരു നല്ല വരുമാന സ്രോതസ്. ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഓണാട്ടുകരയിലെ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായിട്ട് പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. 10,000 രൂപ ആയിരുന്നു സ്കീം ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ആ പോത്തുകുട്ടികളെ കൊടുത്തിട്ട് അതിൽ 1,00,000 രൂപ വരെ വരുമാനം കിട്ടിയ വീട്ടമ്മമാരെ നമുക്ക് അറിയാം. 6 മാസം 7 മാസം അതിനെ തീറ്റി വളർത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ 1,00,000 രൂപ വരെ ഈ ഫെസ്റ്റിവൽ സീസണും കിട്ടിയിരുന്നു. അതൊരു നല്ല ഇൻകം ജനറേഷൻ ആയിരുന്നു. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് കുഞ്ഞു കിടാക്കളെ കൊടുത്തു, അവരതിനെ പരിചരിച്ച് വലുതാക്കി പശു, അങ്ങനെ ആ ഒരു സ്കീമിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓണാട്ടുകരയുടെ തനതായിട്ടുള്ള ഇടവേളകൾ, നമ്മുടെ കീഴിൽ ഒരുപാട് കർഷക ഗ്രൂപ്പുകളുണ്ട്. ഇവർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നല്ലത് നോക്കി നമ്മൾ പ്രൊക്യൂർ ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെക്കുന്ന പദ്ധതികളിലോട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 30-40 ലക്ഷം രൂപയുടെ ഒരു ടേൺ ഓവർ ലാസ്റ്റ് ഇയറിൽ വികസന ഏജൻസിക്ക് നല്ല നടീൽ വസ്തുക്കൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ പിന്നെ നെൽകൃഷി നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. പറഞ്ഞാൽ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടെത്തി അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് നെൽകൃഷിയിലേക്ക്, നാളികേര കൃഷിയിലോട്ടും കൂടി അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി നമ്മളുടെ വികസന ഏജൻസിക്ക് പുതിയ കമ്മിറ്റി വന്നിട്ട് ആലോചിച്ച് ചെയ്യേണ്ട പ്രവൃത്തികൾ.
0: ഇപ്പം ബിനീഷ് സർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഓണാട്ടുകര വികസന ഏജൻസി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
1: വളരെ നന്ദി.
2: കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി. ഇതേക്കുറിച്ച് കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ശ്രീ ബിനേഷ് വിയാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ബിനേഷ് വിയാറിന്റെ ഫോൺ നമ്പർ പറയാം. 9447062058.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ജീരകം വായുക്ഷോഭത്തിന് ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. ഒരു ടീസ്പൂൺ ജീരകമെടുത്ത് വെള്ളം ചേർത്ത് തിളപ്പിച്ച് കഷായമാക്കി ഉപയോഗിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന വയറുവേദന, മലബന്ധം, നടുവേദന എന്നിവയ്ക്ക് ഒരു പ്രാഥമിക ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ശ്വാസ സംബന്ധമായ രോഗങ്ങളിൽ ജീരകത്തോടൊപ്പം കൽക്കണ്ടവും ചേർത്ത് പൊടിച്ച് പതിവായി ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് ചുമ കുറയുന്നതിനും ശ്വാസമുട്ടൽ പോലുള്ള അവസ്ഥകൾ കുറയുന്നതിനും സഹായിക്കുന്നു. ആർത്തവ സംബന്ധമായ വയറുവേദന, നടുവേദന എന്നിവയ്ക്കും ജീരക കഷായം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചില പ്രത്യേക അവസരങ്ങളിൽ പാൽ കഴിക്കുമ്പോൾ കഫം വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത്തരം ഘട്ടത്തിൽ ജീരകം ചേർത്ത് തിളപ്പിച്ച് പാൽ ഉപയോഗിക്കുമ്പോൾ കഫക്കെട്ട് പെട്ടെന്ന് കുറയുന്നതായി കാണാൻ സാധിക്കും.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. ഇന്ത്യയുടെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.
3: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ശരി ഉത്തരം: പെപ്പർ തെക്കൻ. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ അഞ്ചുരുളിയിലാണ് പെപ്പർ തെക്കന്റെ ജന്മസ്ഥലം. ഒരു തള്ളത്തിരിയും അതിൽ നിന്നും വിടരുന്ന 100 പിള്ളത്തിരികളും അതിൽ വളരുന്ന കുരുമുളക് മണികളുമാണ് പെപ്പർ തെക്കന്റെ പ്രത്യേകത.
2: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മധുര നാരങ്ങ എന്ന ചിത്രത്തിൽ അശ്വിൻ, വിജേഷ്, ശ്വേത എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. രാജീവ് നായരുടെ വരികൾ, ശ്രീജിത്ത് സച്ചിന്റെ സംഗീതം.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന ഗാനം. ആകാശഗംഗ എന്ന ചിത്രത്തിൽ ഈ ഗാനം പാടിയത് യേശുദാസ്, സുജാത എന്നിവർ.

0: കേരളത്തിന് തന്നെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ സുഹൃത്തുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, പല മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ അഭിമാനത്തോടെ ആ സൗഹൃദങ്ങളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അനിൽ പനച്ചൂരൻ രചിച്ച് ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ ഹരിചരൺ, ചിന്മയ് എന്നിവർ പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. ചിത്രം ഹീറോ.

Get the time, don't say bye. ബോഡിഗാർഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. രചന അനിൽ പനച്ചുരാൻ, സംഗീതം ഔസി പച്ചൻ, പാടിയത് എം ജി ശ്രീകുമാറും സംഘവും. ഇനി കേൾക്കാം മറിയം മുക്ക് എന്ന ചിത്രത്തിലെ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. നജീം അർഷാദ്, കാവാലം ശ്രീകുമാർ എന്നിവരാണ് ഈ ഗാനം പാടിയത്.

കൈതപ്രത്തിന്റെ വരികൾ എം ജയചന്ദ്രന്റെ സംഗീതം, അഫ്സൽ ജോൾസ്ന എന്നിവർ പാടിയ ഗാനം, ചിത്രം പെരുമഴക്കാലം.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: എസ് രമേശൻ നായർ, ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിലൊരു ഗാനം, SP ബാലസുബ്രഹ്മണ്യം പാടിയത്, ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴി ഒരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബില്ലിൽ നിയമസഭ പാസാക്കി, സഭ ബഹിഷ്കരിച്ച് പ്രതിഷേധം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ വള്ളങ്ങൾ വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തു. 67,000 രൂപ പിഴ ഈടാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോങ്കോങ്ങുമായി ഏറ്റുമുട്ടും. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കീരവാണിയുടെ സംഗീതത്തിൽ വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ പാടിയ ഗാനം ചിത്രം ബാഹുബലി.

0: തള്ളെ.
1: റഫീഖ് അഹമ്മദിന്റെ രചനയിൽ മറ്റൊരു ഗാനം, ബെന്നിറ്റ് വീട്രാഗിന്റെ സംഗീതം, വിജയ് യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം ഗദ്ദാമ.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയാം. 9495964321 9495651 9495651

9659963231. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ഇവർ വിവാഹിതരായൽ എന്ന ചിത്രത്തിൽ സൈനു ചാലപിച്ച ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീര കോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ഇനി കേൾക്കാം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിൽ പൂർണ്ണശ്രീ ആലപിച്ച ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മയുടേത്, സംഗീതം പകർന്നത് മോഹൻ സിത്താരാണ്.

പ്രേമം എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. രാജേഷ് മുരുകേശൻ, ശബരീഷ് വർമ്മ എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ ശബരീഷ് വർമ്മയുടേത്, സംഗീതം രാജേഷ് മുരുകേശൻ.

ബൈസൈക്കിൾ തീവ്സ് എന്ന ചിത്രത്തിൽ ജിസ് ജോയിയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതത്തിൽ നവീൻ, രമ്യ നമ്പീശൻ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഇനി കേൾക്കാം അനൂപ് മേനോൻ രചിച്ച രതീഷ് വേഗയുടെ സംഗീതത്തിൽ ഉണ്ണി മേനോൻ പാടിയ ഗാനം ചിത്രം ബ്യൂട്ടിഫുൾ.

രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജി പാൽ. നെല്ലിക്ക എന്ന ചിത്രത്തിന് വേണ്ടി സച്ചിൻ വാര്യർ, ടാൻസൻ ബേണി, ശിൽപ രാജ എന്നിവർ പാടിയ ഗാനം ഇതാ.

കിസ്മത്ത് എന്ന ചിത്രത്തിന് വേണ്ടി സച്ചിൻ ബാലു പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് അൻവർ അലി, ഈണം പകർന്നത് സുഷിൻ ശ്യാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. മനു മഞ്ജുത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. വിനീത് ശ്രീനിവാസനും സംഘവും പാടിയത് ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി തുടരും മൊഴിയാമൊരു കഥയ്ക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട്, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: ഞാനത് നിശ്ചയിച്ചതാ, ഞാനത് നടത്തും. അച്ഛന്റെ നേരെ നിന്നല്ലെങ്കിലും ഗോപാലൻ അത് പറഞ്ഞു. അവൻ പുരയുടെ വടക്കുവശത്ത് നിൽക്കുകയാണ്. ശങ്കരൻ നായർ കിഴക്കുവശം തിണ്ണയിലും. മകൻ ഉറപ്പിച്ചു പറയുകയാണ്, അവനത് നടത്തും. ശങ്കരൻ നായർ, നീ അത് നടത്തുമോടാ എന്നലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് വടക്കുവശത്തേക്ക് ഓടി. കയ്യിൽ വടിയുമുണ്ട്. അച്ഛന്റെ വരവ് കണ്ട് ഗോപാലൻ ഓടുന്ന മട്ടിൽ നടന്നു. ശങ്കരൻ നായർ കയ്യിൽ

ുന്ന മടി ഗോപാലന്റെ കാൽമുട്ടുകൾ നോക്കി വട്ടമെറിഞ്ഞു. ഭാഗ്യം കൊണ്ട് ആ ഏറ് കൊണ്ടില്ല. ലഹള കേട്ട് പാർവതിയമ്മ പുറത്തിറങ്ങി വന്നു. അവർ അടുക്കളയിലായിരുന്നു. അവർ ശാസനാരൂപത്തിൽ ഭർത്താവിനോട് ചോദിച്ചു, എന്തോന്നായി ഈ കലി കൊള്ളുന്നത്? ശങ്കരൻ നായർ പറഞ്ഞു, അവൻ എന്റെ മുഖത്തു നോക്കി പറയുന്നു ആ കല്യാണം അവൻ നടത്തുമെന്ന്. അവൻ എന്നോട് ധിക്കാരം പറയുകയല്ലയോ? അവൻ അത് നടത്താൻ നിശ്ചയിച്ചെങ്കിലും മുഖത്തു നോക്കി അങ്ങനെ പറയാൻ എന്തിനാ ഇടകൊടുത്തത്? ശങ്കരൻ നായരുടെ ദേഷ്യം ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞു. പാർവതിയമ്മ വഴക്ക് വർദ്ധിക്കാതിരിക്കാനായി അകത്തു കയറിപ്പോയി. വീട്ടിൽ നിന്നു പോയ ഗോപാലൻ നേരെ നടന്നു കയറിയത് ഗൗരിക്കുട്ടിയുടെ വീട്ടിലേക്കാണ്. അതൊരു തരം വെല്ലുവിളി പോലെയായിരുന്നു. ശങ്കരൻ നായർ കാണണമെന്നുള്ള ഉദ്ദേശത്തോടെ. അച്ഛൻ കാണുന്നുണ്ടോ എന്നൊരു ഒളിവു പോലുമില്ല. ഇപ്രാവശ്യം പാർവതി അമ്മയ്ക്കാണ് കലി കൊണ്ടത്. അവള് തേ നോക്കിയെ നിന്ന് കൊഴയുന്നത്. നാട്ടിലെ ആ മാസത്തിലെ വലിയ സംഭവമായിരുന്നു അത്. ഗോപാലന് ഗൗരിക്കുട്ടിയെ വിവാഹം കഴിക്കണം. ശങ്കരൻ നായർക്കും പാർവതി അമ്മയ്ക്കും അതിഷ്ടമില്ല, എന്നല്ല എതിരാണ്. ഒന്നു രണ്ട് മധ്യസ്ഥന്മാർ വന്നു. പെണ്ണ് നല്ലവളെന്നും അൽപ്പക്കമായതുകൊണ്ട് ആ ബന്ധം ഗുണകരമായിരിക്കുമെന്നും വാദിച്ചു. ഏതായാലും അവൻ കല്യാണം നടത്തും, നിങ്ങളാരും ചെന്നില്ലേലും. ഞങ്ങൾ കൂടുന്നില്ല. ആ കൊച്ചുഞ്ഞന്റെ ചേട്ടന്റെ മോളല്ലയോ പെണ്ണ്? അവൻ എന്റെ ശത്രുവാ, അവൻ തന്നെ നടത്തട്ടെ. അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നത് സ്വാഭാവികമാണ്. ശങ്കരൻ നായർ പറഞ്ഞു, പക്ഷേല് എനിക്കും ഈ പെണ്ണും പിള്ളയ്ക്കും ഇവന് വേണ്ടി വന്നിട്ടുള്ള കഷ്ടത കുറച്ചൊന്നുമല്ല. അവനാ എന്റെ മുഖത്ത് നോക്കി ഞാൻ ഈ കല്യാണം നടത്തുമെന്ന് ധിക്കാരം പറഞ്ഞത്. പാവം ശങ്കരൻ നായർ കരഞ്ഞുപോയി. കേശവ പിള്ള പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു, പക്ഷേല് അവനും ഒന്ന് വിഷമിച്ച നിലയില അങ്ങനെ പറഞ്ഞത്. ശങ്കരൻ നായർക്ക് അത് മനസ്സിലായില്ല. എന്നാ വിഷമമാ കേശവ പിള്ളേ? അതുണ്ട് ശങ്കരൻ നായരെ, അതുണ്ട്. അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാ അവൻ കല്യാണം തന്നെ നടത്തുമെന്ന് നിശ്ചയിച്ചത്. ശങ്കരൻ നായർക്ക് ഒരു പിടിയും കിട്ടിയില്ല. താൻ എന്തോന്നാടോ പറയണത്? കേശവ പിള്ള ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, അവന്റെ അച്ഛനെ പറയിക്കരുതെന്ന് അവന് നിർബന്ധമുണ്ട്. അതാ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് നിശ്ചയിച്ചത്. ആ കാര്യം അവന് നിങ്ങളോട് പറയാമോ? വയ്യതാനും. ആ രഹസ്യം കേശവ പിള്ള ശങ്കരൻ നായരുടെ ചെവിയിൽ മന്ത്രിച്ചു. ആ പെണ്ണിന് ഗർഭമുണ്ട്, അവനാണ്. അപ്പോൾ അവൻ അവളെ സ്വീകരിക്കാതിരിക്കുന്നത് ശരിയാണോ? ശങ്കരൻ നായർക്ക് അതൊരു പുതിയ അറിവായിരുന്നു. ഒരു നിമിഷം അയാൾ പകച്ചുപോയി. എന്നാലും അയാൾ പറഞ്ഞു, ആ വീട്ടിൽ പോയിക്കൂടാ എന്ന് എന്നു മുതലേ ഞാൻ പറയുന്നതാ. അത് ആ ശകുനി കൊച്ചുഞ്ഞന്റെ വീടാ, ചെന്നാൽ അപകടമാ. ഇപ്പം ഇങ്ങനെ ഒരു ചൊണയൊലിപ്പിച്ച് വന്നിരിക്കുക, അച്ഛനും അമ്മയും അങ്ങ് സമ്മതിച്ചോളുമല്ലോ, അല്ലയോ? അനുനയപരമായി കേശവ പിള്ള പറഞ്ഞു, അങ്ങനാണോ? അല്ല, അവൻ നെറിവായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കാത്തതെന്താ? ശങ്കരൻ നായർ തീർത്തു പറഞ്ഞു, താൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതിന് കൂടുകയില്ല. ഞങ്ങളുടെ സമ്മതത്തോടെ നടക്കത്തുമില്ല. ആ ദൗത്യവും പരാജയപ്പെട്ടു. അച്ഛന്റെയും അമ്മയുടെയും സമ്മതത്തോടുകൂടി കല്യാണം നടക്കുകയില്ലെന്ന് തീർച്ചയായി. ഗൗരിക്കുട്ടിക്ക് ബന്ധപ്പെട്ടതായി അച്ഛൻ മാത്രമേയുള്ളൂ. അച്ഛൻ ഒരു പിടിപ്പില്ലാത്ത ആളാണ്. അച്ഛന്റെ അനുജൻ ഒരു മിടുക്കനായ മനുഷ്യനുണ്ട്, കൊച്ചുകുഞ്ഞുപിള്ള. കൊച്ചുകുഞ്ഞുപിള്ളയും ശങ്കരൻ നായരും തമ്മിൽ വലിയ വിരോധമാണ്. ശങ്കരൻ നായർക്ക് കുറവ് വരുത്താൻ ഒരു നല്ല അവസരം കൊച്ചുകുഞ്ഞുപിള്ളയ്ക്ക് കിട്ടി. അതയാൾ ശരിക്കു പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. യാതൊരാഘോഷവും കൂടാതെ നാല് കരക്കാരുടെ സാന്നിധ്യത്തിൽ വിളക്ക് കത്തിച്ചുവെച്ച് പുടവ് കൊടുത്ത് നടത്തിയാൽ മതിയെന്നാണ് ഗോപാലന്റെ അഭിപ്രായം. അച്ഛനും അച്ഛനോടൊപ്പം അമ്മാവന്മാരും മറ്റു വേണ്ടപ്പെട്ടവരുമെല്ലാം പിണങ്ങിക്കഴിഞ്ഞു. അവരാരുമില്ലാതെ സദ്യയും ഒക്കെയായി അടിയന്തിരം നടത്തുന്നത് ശരിയല്ല. കൂടാതെ പണച്ചെലവുമാണ്. ഗൗരിക്കുട്ടിയുടെ അച്ഛൻ അത് സമ്മതിച്ചു. പക്ഷേ കൊച്ചുകുഞ്ഞുപിള്ളയ്ക്ക് ഇഷ്ടമല്ല. അയാളുടെ ജ്യേഷ്ഠൻ നടത്തുന്ന അവസാനത്തെ അടിയന്തിരമാണ്, മോടിയായിട്ട് നടത്തണം. ഗൗരിക്കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ കുറച്ച് കാശുമുണ്ട്. അനുജന്റെ നിർബന്ധത്തിന് ജ്യേഷ്ഠൻ കീഴ്വഴങ്ങിപ്പോയി. അടിയന്തിരത്തിന് കരയടച്ച് ക്ഷണിച്ചിരുന്നു. നല്ല സദ്യയുമാണ്. കൊച്ചുകുഞ്ഞുപിള്ള ആലപ്പുഴയിൽ നിന്ന് ഒരു പാട്ടുപെട്ടി കൊണ്ടുവന്നു. അതാ നാട്ടിൽ പുത്തരിയാണ്. എന്നിട്ട് ആ പാട്ടുപെട്ടിയുടെ കോളാമ്പി ശങ്കരൻ നായരുടെ വീട്ടിലേക്ക് തിരിച്ചുവച്ചു. തലേനാൾ രാത്രി മുഴുവൻ പാട്ടായിരുന്നു. കൊച്ചുകുഞ്ഞുപിള്ള ഒരു സംതൃപ്തിയോടെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, അവൻ ആ ശങ്കരൻ ഉറങ്ങണ്ട. പാട്ടു മാത്രമല്ല നാഗസ്വരവും ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് വരെ സദ്യയും ഉണ്ടായി. ശങ്കരൻ നായർ രാവിലെ സ്ഥലം വിട്ടു. പാർവതി അമ്മയ്ക്ക് വല്ലിടത്തും പോകാനൊക്കുമോ? അവരുടെ കണ്ണ് അന്ന് തോർന്നിട്ടില്ല. പെറ്റുവളർത്തിയ മകൻ ധിക്കരിക്കുക മാത്രമാണോ? അവരെ അപമാനിക്കുകയും കൂടിയല്ലേ ചെയ്തത്? ഗോപാലന്റെ പഴയ അനുസരണശീലം ഓർക്കുമ്പോൾ അവർക്ക് വിശ്വാസമാണ് കൂടോത്രം ചെയ്തതാണ് എന്ന്. ഒരു കാര്യം ശരിയാണ്, ഗോപാലൻ നല്ല അനുസരണയുള്ളവനായിരുന്നു.
കല്യാണം അങ്ങനെ കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ശങ്കരൻ നായരും പാർവതിയമ്മയും ഗോപാലനെ കാണാറുണ്ട്. ആ കല്യാണം നാട്ടിലെല്ലാം ഒരു സംസാര വിഷയമായി. രണ്ടു വശത്തെക്കുറിച്ചും പറയാൻ കാര്യങ്ങളുണ്ട്. ഗൗരിക്കുട്ടിയുടെ അച്ഛന് കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സദ്യ കഴിച്ചു തീർത്തെങ്കിലും പെണ്ണിനൊരാളായി എന്ന ആശ്വാസമുണ്ട്. കൊച്ചുകുഞ്ഞു പിള്ളയ്ക്ക് പാൽപായസം കുടിച്ച ഒരു തൃപ്തിയുണ്ട്. കല്യാണം നടന്നു. പക്ഷേ ഗോപാലന് ഒരു മനസമാധാനവുമില്ല. അങ്ങ് അകലെ അച്ഛനെയും അമ്മയെയും അവൻ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് ചെല്ലുവാൻ വയ്യ. എന്തൊരകലമാണ് ഇടയ്ക്കുള്ളത്. അകലം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. അവർ കരയുന്നുണ്ടാവും. എന്നും ഇങ്ങനെ ഭാര്യ വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ? എങ്ങനെ കഴിയും? തൊഴിലൊന്നുമില്ല. നാല് കാശ് വേണമെങ്കിൽ ഗൗരിക്കുട്ടിയോട് ചോദിക്കണം. ആറേഴു ദിവസമായപ്പോൾ അതൊരു നാണക്കേടായി ഗോപാലന് തോന്നി. ആയിടെ അമ്പലത്തിലെ കളിത്തട്ടിൻ ചുവട്ടിൽ വെച്ച് ഒരു സംഭവമുണ്ടായി. കൊച്ചുകുഞ്ഞുപിള്ള കളിത്തട്ടിൽ ഇരിക്കുകയായിരുന്നു. ശങ്കരൻ നായർ അവിടെ ചെന്നുപെട്ടു. ശങ്കരൻ നായർക്ക് കൊച്ചുകുഞ്ഞുപിള്ളയോടുള്ള വിരോധം സ്നേഹിതനുമായുള്ള സംഭാഷണ മധ്യേ ചില അസല് കുത്തുവാക്കായി പുറത്തു വന്നു. കൊച്ചുകുഞ്ഞുപിള്ള മറ്റൊരു സ്നേഹിതനോട് അതിനു മറുപടി പറഞ്ഞു. അങ്ങനെ ആ സമരം നേരിട്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെയേറെ ചീത്ത പറഞ്ഞു. കൊച്ചുകുഞ്ഞുപിള്ള ശങ്കരൻ നായരെ അടിക്കാൻ ചാടി അടുക്കുക വരെ ചെയ്തു. ആരോ തടസ്സം പിടിക്കയാൽ അടി നടന്നില്ല. രണ്ടു നാലു മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഗോപാലൻ അവന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. ശങ്കരൻ നായരും പാർവതിയമ്മയും മുറ്റത്ത് കുനിഞ്ഞ് ഓലമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് മുൻപ് ഇറങ്ങിയതിനു ശേഷം ഗോപാലൻ ആ വീട്ടിൽ കയറുകയാണ്. എന്തോ നിശ്ചയിച്ചുറച്ചു വരുത്തിയ ഒരു ഗൗരവം അവന്റെ മുഖത്ത് കാണുവാനുണ്ട്. കാലച്ചു കേട്ട് ശങ്കരൻ നായർ തല ഉയർത്തി നോക്കി. യഥാർത്ഥത്തിൽ ഗോപാലൻ നടുങ്ങി. സംഭരിച്ച ധൈര്യത്തിൽ ഒരംശം കാറ്റുപോലെ പോയിപ്പോയി. ശങ്കരൻ നായർ കോപത്തോടെ ചാടി എഴുന്നേറ്റു. എന്തടാ ഇവിടെ കയറിയത്? അതൊരലർച്ചയായിരുന്നു. ഗോപാലൻ പഠിച്ചുവെച്ച ആ വാചകം പറഞ്ഞു. എനിക്കെന്റെ ഓഹരി വേണം. നിനക്കോഹരി? ശങ്കരൻ നായർ കൈ നിവർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. ഗോപാലൻ ഓടിക്കളഞ്ഞു. പലരും ഭാഗകാര്യം ആലോചിക്കാൻ ശങ്കരൻ നായരുടെ അടുത്ത് ചെന്നു. ശങ്കരൻ നായരുടെ ഉത്തരം എല്ലാവരോടും ഒന്നായിരുന്നു. അവൻ ചെന്നു മേടിക്കട്ടെ ഓഹരി. ഈയിടയ്ക്ക് ഗൗരിക്കുട്ടിയുടെ അച്ഛൻ മരിച്ചു. ഗൗരിക്കുട്ടിയുടെ ഗർഭം പൂർത്തിയായി വരികയുമാണ്. ചെലവിന് തന്നെയും പരുങ്ങലിലാണ്. രണ്ട് പശുക്കളെ കറക്കാനുണ്ട്. അതുകൊണ്ടാണ് ദിവസം കഴിഞ്ഞുപോകുന്നത്. പട്ടിണിയുടെ വക്കോളം ഗോപാലൻ എത്തി. ഇപ്പോഴത്തെ രക്ഷകർത്താവ് കൊച്ചുകുഞ്ഞുപിള്ള മാത്രമാണ്. അയാൾ ഉപദേശിച്ചു. നീ കേറി തേങ്ങ ഇടടാ. നിനക്കുകൂടെ അവകാശപ്പെട്ടതല്ലയോ? വീട്ടിലെ പുരയിടത്തിൽ കയറി പകൽ തേങ്ങയിടാൻ ഗോപാലന് പേടി. രാത്രിയിലായി ആ നടപടി. അച്ഛനില്ലാത്ത ഒരവസരത്തിൽ വീട്ടിൽ ചെന്ന് തിണ്ണയിലിരുന്ന് ഒരു ഓട്ടുപാത്രം അവൻ എടുത്തുകൊണ്ടുപോന്നു. അമ്മ തടസ്സപ്പെടുത്തിയത് കൂട്ടാക്കിയില്ല. വാശിയുള്ള ശങ്കരൻ നായർ പോലീസിൽ കേസ് കൊടുത്തു. പോലീസുകാർ ഗോപാലനെ പിടിച്ചുകൊണ്ടുപോയി. വൈകിട്ട് കൊച്ചുകുഞ്ഞുപിള്ള ചെന്ന് ഇറക്കിക്കൊണ്ടുപോന്നു. അവസാനം ഭാഗം കൊടുക്കാൻ ശങ്കരൻ നായർ സമ്മതിച്ചു. വീടിരിക്കുന്ന പുരയിടത്തിന്റെ തെക്കേ അറ്റത്ത് 15 സെന്റ് സ്ഥലം. ഇതിനിടയ്ക്ക് ഗൗരിക്കുട്ടി പ്രസവിച്ചിരുന്നു. സ്വല്പം അരിഷ്ടതയുള്ള പ്രസവമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. രണ്ടു നാല് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവിടുന്നും ഇവിടുന്നുമെല്ലാം കടം വാങ്ങിയാണ് ആ കാര്യങ്ങൾ സാധിച്ചത്. ഓഹരി കിട്ടിയത് 15 സെന്റാണ്. അതിൽ കൂവ പോലെ 8-10 തെങ്ങും. അതുകൊണ്ട് ജീവിക്കാനൊക്കുമോ? കടക്കാരാണെങ്കിൽ ഗോപാലൻ നായരെ പൊതിയുന്നു. കൊച്ചുകുഞ്ഞുപിള്ളയുടെ സഹായത്തോടെ ആ സ്ഥലം 600 രൂപയ്ക്ക് വിറ്റു. ഗോപാലന്റെ കയ്യിൽ റൊക്കം 600 രൂപ കിട്ടി. അതിൽ 200 രൂപയോളം കടം വീട്ടി. ബാക്കി സംഖ്യയിൽ നിന്ന് 50 രൂപയ്ക്ക് ഗൗരിക്കുട്ടി ഉടുക്കാൻ പുടവയും ബ്ലൗസും തുണിയും വാങ്ങി. ആദ്യമായി ഗോപാലൻ അവൾക്ക് തുണി വാങ്ങി കൊടുക്കുകയാണ്. കല്യാണത്തിന് കൊടുത്ത പുടവ അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. അതിലൊരു പ്രത്യേക സന്തോഷം ഗോപാലന് തോന്നി. 350 രൂപ കൈവശമുണ്ട്. ആകെ സ്വത്ത് അതാണ്. അങ്ങനെ വച്ചിരുന്നാൽ ദിവസം 1 രൂപ വീതമെടുത്ത് ഒരു കൊല്ലം കഴിയാം. പിന്നെയോ? ഗൗരിക്കുട്ടിക്ക് ഒരു യുക്തി തോന്നി. ഒരു കച്ചവടം തുടങ്ങിയാൽ എന്താ, അത് കൊള്ളാമെന്ന് ഗോപാലന് തോന്നി. ഒരു ദിവസം പാർവതിയമ്മ ഒരു പറമ്പിൽ നിന്ന് പുല്ലു ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിവർന്നു നോക്കുമ്പോൾ ആ പറമ്പിലുള്ള ഒരു മാവിന്റെ ചുവട്ടിൽ ഒരു പെൺകുട്ടി ഒരു നല്ല കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. കുഞ്ഞ് ഏതെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി ഗൗരിക്കുട്ടിയുടെ തെക്കേ വീട്ടിലെയാണ്. അവളുടെ എളിയിലിരുന്ന് അവൻ തകർക്കുന്നു. പാർവതിയമ്മ ആ പെൺകൊച്ചിനെ വിളിച്ചു. എടി, ആ കൊച്ചിനെ ഇങ്ങ് കൊണ്ടുവന്നേ.
അവൾ നടന്നു വന്നു. അവളുടെ അകവും പുറവും ഒരുമിച്ചടിച്ച് തകർക്കുന്ന കുഞ്ഞ് അടുത്തു വന്നപ്പോൾ പാർവതിയമ്മ കൈ നീട്ടാതെ

0: തന്നെ അവരുടെ നേർക്ക് ചാടി. പാർവതിയമ്മ പിടിച്ചില്ലെങ്കിൽ കുഞ്ഞ് താഴത്ത് വീഴുമായിരുന്നു. അവൻ കൂവി കുറുക്കു വിളിച്ച് അമ്മൂമ്മയോട് ഒട്ടിച്ചേർന്നു. അവൻ അവരുടെ കവിളിൽ കടിച്ചു, തലമുടി പിടിച്ചു പറിച്ചു. എന്തൊരു ഉത്സാഹമെന്നോ! ആ പെണ്ണ് വിളിച്ചിട്ടും കൊച്ചുപോയില്ല. അവൾ പിടിച്ചെടുത്തപ്പോൾ അവൻ കരഞ്ഞു. അന്ന് വൈകിട്ട് ശങ്കരൻ നായർ ഊണും കഴിഞ്ഞിരിക്കുമ്പോൾ അതൊരു നല്ല സമയമാണെന്നറിയാമെങ്കിലും സ്വൽപ്പം സങ്കോചത്തോടെ പാർവതിയമ്മ പറഞ്ഞു, ഇന്നൊരു വിശേഷമുണ്ടായി. ശങ്കരൻ നായർ ചോദിച്ചു, എന്നതാ? പാർവതിയമ്മ പറഞ്ഞു, രക്തബന്ധമെന്ന് പറയുന്നത് വലുതാ. എന്തുപറ്റി? ആ കൊച്ച് ഞാൻ പുല്ലു ചെത്തിക്കൊണ്ടിരുന്നപ്പം എന്നെ കണ്ടു, മൂമേ എന്നു പറഞ്ഞ് ചാടി വീണു. ഞാൻ കൈനീട്ടിയില്ലെങ്കിൽ കൊച്ചു താഴത്ത്. ഒരു കൊച്ചല്ലയോന്ന് വിചാരിച്ചു. ശങ്കരൻ നായർ പറഞ്ഞു, ഞാൻ ഇന്നാള് ആ കൊച്ചിനെ കണ്ടു, അതെന്റെ നേരെ ചാടി വീണു. ആ കൊച്ച് നിന്നെ പോലെയായിരിക്കുന്നെ. പാർവതിയമ്മ എതിർത്തു, ആരു പറഞ്ഞു? അപ്പൂപ്പനെ പോലെയാ. ഗോപാലന്റെ കച്ചവടം അത്ര അഭിവൃദ്ധിയിലല്ല. ഒന്നാമത് കച്ചവടത്തിൽ അയാൾക്ക് പരിചയമില്ല. പിന്നെ അതിൽ നിന്ന് വേണ്ട ചെലവിനെടുക്കാനും കടയിൽ സാമാനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പറമ്പിൽ ചേമ്പ് നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശങ്കരൻ നായരും പാർവതിയമ്മയും. അന്നും ആ പെൺകൊച്ച് കുഞ്ഞിനെയും കൊണ്ടുവന്നു. അന്നവൻ അപ്പൂപ്പന്റെ കയ്യിലേക്കാണ് ചാടി വീണത്. അമ്മൂമ്മ വിളിച്ചിട്ട് പോയില്ല. ശങ്കരൻ നായർ അവന്റെ മുഖം പാർവതിയമ്മയുടെ മുഖത്തോട് ചേർത്ത് വച്ചിട്ട് പറഞ്ഞു, ദേ, ഒരു വ്യത്യാസവും ഇല്ല. പാർവതിയമ്മ എതിർത്തു. എന്നാലും അതിലൊരു സന്തോഷമുണ്ടായിരുന്നു. കൊച്ചിനെയും കൊണ്ടു പോകാൻ നേരത്ത് ഒരു ഉപദേശം ഗൗരിക്കുട്ടിയെ അറിയിക്കാൻ പാർവതിയമ്മ പറഞ്ഞയച്ചു. കൊച്ചു നല്ല കൊച്ചാ, അവന് കണ്ണു കിട്ടാതെ നോക്കണം. ഒരു തകിട എഴുതി കെട്ടാൻ പറയണം. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഗൗരിക്കുട്ടിയുടെ വീട്ടിൽ ആ കുഞ്ഞ് വാകൂട്ടാതെ നിലവിളിക്കുന്നത് കേട്ടു. ശങ്കരൻ നായരും പാർവതിയമ്മയും അവരുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്നു. കുഞ്ഞു കരയുന്നത് എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. പാർവതിയമ്മ സ്വൽപ്പം ഉത്കണ്ഠയോടെ പറഞ്ഞു, കൊച്ചു കരഞ്ഞു ചാകുന്നു. ആ പെണ്ണാ കുഞ്ഞിനെ എടുത്തിരിക്കുന്നേ. തള്ളയില്ലയോ അവിടെ? ഇല്ലെന്നാ തോന്നുന്നേ. എന്ത് കരച്ചില ഇത്? വല്ല ദണ്ണവുമാണോ? പാർവതിയമ്മ ഒരു അനുവാദത്തിന് അപേക്ഷിച്ചു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ആ കൊച്ചിന്റെ കരച്ചില്, അതിനുള്ള ഉത്തരം പെട്ടെന്നായിരുന്നു. വേണ്ട, അവനില്ലയോ? അവൻ ചന്തയ്ക്ക് പോയിരിക്കുമായിരുന്നു. അന്ന് രാത്രി മുഴുവൻ അവിടെ വിളക്ക് കണ്ടു. കൊച്ചിന്റെ കരച്ചിലും കേട്ടു. ഗൗരിക്കുട്ടിക്ക് ബോധമില്ലാതെ കിടക്കുന്നെന്ന് പിറ്റേന്നറിഞ്ഞു. ഉഗ്രമായ പനി. ഡോക്ടറെ മൂന്നോ നാലോ പ്രാവശ്യം കൊണ്ടുവന്നു. ഒരു ഭേദവുമില്ല. രണ്ടാം ദിവസം ശങ്കരൻ നായരും പാർവതിയമ്മയും കൂടി കുഞ്ഞിനെ വരുത്തി. അവർ പോയില്ല. ആ പെണ്ണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തു. അഞ്ചാം ദിവസം രാത്രിയിൽ ഗൗരിക്കുട്ടി കണ്ണു തുറന്നു. ഗോപാലന് നെഞ്ചിലൊരു തണുപ്പായി. അവൾ ചോദിച്ചു, എന്റെ കുഞ്ഞെന്തിയേ? അവൻ വീട്ടിലാ, അച്ഛന്റെയും അമ്മയുടെയും കൂടെ. ഗൗരിക്കുട്ടിയുടെ മുഖമൊന്ന് തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. പിന്നെ ആ കണ്ണുകൾ തുറന്നില്ല. ശങ്കരൻ നായരും പാർവതിയമ്മയും കൂടി മുറ്റത്തിരിക്കുകയാണ്. ആ കുഞ്ഞ് അപ്പൂപ്പനെ നിർബന്ധിക്കുന്നു. അപ്പൂപ്പൻ നാലുകാലിൽ നിൽക്കണം, എന്നിട്ട് അവന് ആന പുറത്തു കയറണം. ശങ്കരൻ നായർ അങ്ങനെ നാലുകാലിൽ നിന്നു. അവൻ പുറത്തു കയറി. നടക്കുന്നതിനു വേണ്ടി ആനയുടെ തല പിടിച്ചു കുലുക്കി. അപ്പോൾ ഗോപാലൻ അവിടെ വന്നു. അവൻ കുഞ്ഞിനെ ശാസിച്ചു, എന്തടാ ഈ കാണിക്കുന്നത്? പാർവതിയമ്മ പറഞ്ഞു, 30 കൊല്ലം കൂടിയാ അച്ഛൻ ആന കിടക്കുന്നത്. നിനക്ക് ആന കിടന്നു തന്നിട്ട് പിന്നെ ഇന്നാണ്.
1: മുഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട്. അവതരിപ്പിച്ചത് ഐശ്വര്യ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച ഇളയരാജയുടെ സംഗീതത്തിൽ ശ്വേത, മധു, ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം ചിത്രം വിനോദയാത്ര.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിഷ സുരഭിയിൽ കേൾക്കാം. ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഹലോ ആകാശവാണി, ക്ഷമിക്കണം, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്കക്കല്ല് എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിത ഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9496569321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30, അതിഥി ഗായകൻ രവിശങ്കർ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണകച്ചേരി. ചേർത്തല ആർ ജയദേവ് മൃദംഗം. അടൂർ പി കെ രമേശ് ഗഞ്ചിറ.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണകച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ. അവസാനമായി ഭൈരവി രാഗത്തിൽ ജനനി മാമവ എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിച്ച വീണകച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നിശാസുരഭിയിലേക്ക് സ്വാഗതം. നിശാസുരഭയിൽ ഇന്ന് ആദ്യം നിറം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബിച്ചു തിരുമല രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന് സുജാത പാടിയത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

രചന കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണൻ. അദ്വൈതം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് നിശാസുരഭിയിൽ ഇനി.

എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്തർ എന്ന ചിത്രത്തിലേത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. നിഷ സുരഭിയിൽ ഒരു ഗാനം കൂടി. മായാനദി എന്ന ചിത്രത്തിൽ ഷാബാസ് അമൻ ആലപിച്ചത്. അൻവർ അലിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് റെക്സ് വിജയൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. തോംസൺ ആന്റണി അവതരിപ്പിച്ചത്.
1: മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഭൂമിയിൽ വനങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? ശുദ്ധവായു ലഭിക്കില്ല, മഴ കുറയും, ജലസ്രോതസ്സുകൾ വറ്റും, അനേകം ജീവജാലങ്ങൾ വംശനാശത്തിന്റെ വക്കിലെത്തും. അതിനാൽ വനങ്ങൾ മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. വനങ്ങളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കാറുണ്ട്. നാം പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് വനങ്ങൾ ആഗിരണം ചെയ്യുകയും ജീവന് അനിവാര്യമായ ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ഭൂമിയുടെ താപനില നിലനിർത്തുന്നതിലും വനങ്ങൾ നിർണായകമായ പങ്കുവഹിക്കുന്നു. വനങ്ങൾ വെറും മരങ്ങളുടെ കൂട്ടമല്ല, അനേകം സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കീടങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഒരു വനത്തിലെ ഓരോ ജീവിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒരു ജീവി വർഗം ഇല്ലാതാകുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കും. മഴയും വനങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. വനങ്ങൾ മഴമേഘങ്ങളെ ആകർഷിക്കുകയും ജലചക്രം നിലനിർത്തുകയും ചെയ്യുന്നു. വനങ്ങൾ നശിക്കുമ്പോൾ മഴയുടെ അളവ് കുറയുകയും വരൾച്ചയും ജലക്ഷാമവും വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ നദികളുടെ സംരക്ഷണത്തിനും വനങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇന്ന് വനങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. വനനശീകരണം, അനധികൃത മരമുറി, ഖനന പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, വനാഗ്നി എന്നിവ വനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടും ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന അതിശക്തമായ ചൂട്, അപ്രതീക്ഷിതമായ മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന് പ്രകൃതിയോടുള്ള അനാസ്ഥയുടെ ഫലങ്ങളാണ്. പ്രകൃതിയെ നശിപ്പിച്ച

0: പ്രകൃതി തിരിച്ചടിക്കുമെന്നതിൻ്റെ തെളിവുകളാണിവ. കേരളം തന്നെ ഇതിനുള്ള ഉദാഹരണമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നാം കണ്ട വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലുകളും വനസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നു. വനങ്ങൾ പരിസ്ഥിതിക്ക് മാത്രമല്ല സാമ്പത്തികമായും സാമൂഹികമായും വളരെ പ്രാധാന്യമാണ്. ഔഷധ സസ്യങ്ങൾ, മുള, തേൻ, വിവിധ വനവിഭവങ്ങൾ എന്നിവ മനുഷ്യന്റെ ജീവിതോപാധിക്ക് സഹായകരമാണ്. നമ്മുടെ സംസ്കാരത്തിനും വനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും വനങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തവരും ഇവിടെയുണ്ടായിരുന്നു. രാജസ്ഥാനിൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ പോരാടിയ ചരിത്രപ്രസിദ്ധമായ പരിസ്ഥിതി പ്രസ്ഥാനം 1730 ഖേജാർലി കൂട്ടക്കൊല അല്ലെങ്കിൽ ബിഷ്ണോയി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. അമൃതാദേവി ബിഷ്ണോയിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അവർ മറ്റ് 362 ഗ്രാമീണരോടൊപ്പം മരങ്ങൾ മുറിക്കുന്നത് തടയാൻ മരത്തെ കെട്ടിപ്പിടിച്ച് ജീവൻ ബലിയർപ്പിച്ചു. 1973 സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വനനശീകരണത്തിനെതിരെ നടന്ന പ്രശസ്തമായ ചിപ്കോ പ്രസ്ഥാനത്തിന് പ്രചോദനമായത് ഈ ചരിത്ര സംഭവമാണ്. മരങ്ങളെ ദൈവതുല്യമായി കണ്ട് സംരക്ഷിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ പൂർവികർ പിന്തുടർന്നിരുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി കാവുകൾ സംരക്ഷിച്ചിരുന്നു. അത്യാവശ്യഘട്ടത്തിൽ മരം മുറിക്കേണ്ടി വന്നാൽ നമ്മുടെ പൂർവികർ വൃക്ഷപൂജ നടത്തിയാണ് മരം മുറിച്ചിരുന്നത്. എപ്പോഴെങ്കിലും വൃക്ഷം മുറിക്കേണ്ടി വന്നാൽ മരത്തോടു മാത്രമല്ല അതിൽ താമസിച്ചു വരുന്ന പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവികളോടും മാറി താമസിക്കാൻ അപേക്ഷിച്ച് ക്ഷമാപണം ചോദിച്ചിരുന്നു. ഒരു മരം 10 പുത്രന്മാർക്ക് തുല്യമാണ് എന്നത് നമ്മുടെ പുരാതനമായ വിഷായുർവേദത്തിൽ നിന്നുള്ള ഒരു മഹത് വചനമാണ്. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതിയാണ് വനമഹോത്സവം. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് KM മുൻഷിയാണ്. എല്ലാ വർഷവും ജൂലൈ ആദ്യ ആഴ്ചയിലാണ് വനമഹോത്സവം ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യം വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. പരമാവധി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ന് ജൂലൈ 1 അതിനെ നാം തുടക്കം കുറിക്കുകയാണ്. വനസംരക്ഷണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ വ്യക്തിക്കും അതിൽ പങ്കുണ്ട്. നാം ഓരോരുത്തരും വർഷത്തിൽ കുറഞ്ഞത് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണം. പ്രകൃതിയോട് സൗഹൃദപരമായ ജീവിതശൈലി സ്വീകരിക്കണം. വരും തലമുറകൾക്കും ജീവിക്കാൻ കഴിയുന്ന ഭൂമി നൽകേണ്ടത് നമ്മുടെ കടമയാണ്. വനങ്ങൾ നിലനിൽക്കട്ടെ, മനുഷ്യരാശി വളരട്ടെ, പരമാവധി മരങ്ങൾ നടാൻ ഈ വനമഹോത്സവ വാരത്തിൽ നമുക്ക് കഴിയട്ടെ.
1: തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 5 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി മുംബൈ റിലേ.

ना दिल से कोई किसी के न खेले। उठे अगर सागर नया सागर कोई